ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുര. ഇന്ന് ശകവർഷം 1947, ആഷാഢം 7, മലയാളവർഷം 1201, മിഥുനം 14, 2026 ജൂൺ 28 ഞായറാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റും 5 സെക്കൻഡും.

ഫാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് വേട്ടി 7:45 യുവവേദി എന്ന പരിപാടിയിൽ കവരത്തിയിലെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഓൺകോളജിസ്റ്റ് ഡോക്ടർ അലി അസ്ഹർ പങ്കെടുക്കുന്നു. 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഇന്ന്, അതായത് ജൂൺ 28, കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് ജൂൺ 28 ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന്, അതായത് ജൂൺ 28, ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത, യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ: അഗത്തി കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.1 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.
1: പ്രഭാതഭേരി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് രാവിലെ 8 ആരംഭിക്കും. വൈകിട്ട് 5 സമയം. 5 താഴെയുള്ള എല്ലാ കുട്ടികൾക്കും 2 തുള്ളി പോളിയോ വാക്സിൻ നൽകേണ്ടതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച് ധനബിൽ. ഇ ഓട്ടോകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും നികുതി ഇളവ്. ഇറാന്റെ മിസൈൽ താവളങ്ങളിൽ യുഎസ് സേന ഇന്നലെ രാവിലെ ബോംബിട്ടതിന് തിരിച്ചടിയായി. ബഹ്റൈനിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. സംസ്ഥാനത്ത് 75 വയസ്സ് പിന്നിട്ട റേഷൻ വ്യാപാരികൾക്ക് അവരുടെ അനന്തരാവകാശികൾക്ക് റേഷൻ കട ലൈസൻസ് കൈമാറാനുള്ള സമയപരിധി ഈ വർഷം December 31 വരെ നീട്ടി. സർക്കാർ ഉത്തരവിറക്കി. വനിതാ ലോങ് ജമ്പിൽ അഞ്ജു ബോബി ജോർജിന്റെ 22 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തിരുത്തി. മലയാളി താരം ആൻസി സോജൻ. ICC വിമൻസ് T20 വേൾഡ് കപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വൈകിട്ട് 7 മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാതെ 2 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-2 പരാജയപ്പെടുത്തി.

0: വാർത്താവലോകനം തയ്യാറാക്കിയത് അനസ് കെ, ബ്യൂറോ ചീഫ് ചന്ദ്രിക.
1: സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ പൂർത്തിയായപ്പോൾ 315 കോടി രൂപയുടെ അധിക വകയിരുത്തലുകൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക ദൌത്യങ്ങൾ മുൻനിർത്തി ഐടി വ്യവസായ വകുപ്പിൽ അനുവദിച്ച 100 കോടി രൂപയാണ് ഇതിൽ പ്രധാനം. അരൂരിൽ കെ ആർ ഗൌരിയമ്മയ്ക്ക് സ്മാരകം പണിയാൻ 1 കോടി രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിംഹയെ നിയമിച്ചു. ഈ മാസം 30 സർവീസിൽ നിന്നും വിരമിക്കുന്ന നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിന്റെ പിൻഗാമിയായി 1 ജൂലൈ അദ്ദേഹം ചുമതലയേൽക്കും. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ സിംഹ ബീഹാർ സ്വദേശിയാണ്. ധനകാര്യവകുപ്പ് ചുമതലയടക്കം വഹിച്ചിരുന്ന അദ്ദേഹം നിലവിൽ ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. 2028 സെപ്റ്റംബർ 24 വരെ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി പദവികൾ തുടരാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് മന്ത്രിസഭ ശുപാർശ ചെയ്തു. എറണാകുളം സ്വദേശിയായ ശേഷാദ്രിനാഥൻ നിലവിൽ ഇരിങ്ങാലക്കുട കുടുംബ കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ബാംഗ്ലൂരുവിലും കൊട്ടാരക്കരയിലുമുണ്ടായ വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ബാംഗ്ലൂരു ശിവാജി നഗർ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്കും കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബങ്ങൾക്കുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ FCRA ചട്ടഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. ചട്ടഭേദഗതിയോടെ രാജ്യത്ത് സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ചട്ടഭേദഗതി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആവശ്യപ്പെട്ടു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് കേരളം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉന്നതതല യോഗം ചേരും. വീരം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിനിടെ വീരം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാൻ അനുമതി തേടി ബക്കാഡി കമ്പനി ഇടതു സർക്കാരിന് 2021 അയച്ച കത്ത് പുറത്തുവന്നു. മുൻ എക്സൈസ് മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദനാണ് കമ്പനി സീനിയർ മാനേജർ 2021 സെപ്റ്റംബർ 17 കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 29 തന്നെ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി നികുതി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെന്നാണ് ആക്ഷേപം. അതേസമയം മദ്യത്തിലെ അഴിമതി പിടിക്കപ്പെട്ടപ്പോൾ LDF സർക്കാരിനെതിരെ കള്ളപ്രചരണം നടത്തുന്നു ുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് വൻതോതിൽ നികുതി ഇളവ് നൽകി മദ്യ വ്യവസായികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും ഈ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധതിരിക്കുന്നതിനാണ് LDF സർക്കാരിനെതിരെ കള്ളപ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിപ്പയിൽ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്കിൽപ്പെട്ടയാളെയാണ് ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. രോഗബാധിതന്റെ സഹപ്രവർത്തകരായിരുന്നു ഇദ്ദേഹം. രോഗബാധിതൻ വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ 152 തസ്തികകൾ വിവിധ ജില്ലകളിലായി അനുവദിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. ഫാർമസിസ്റ്റ്, നഴ്സിംഗ് ഓഫീസർ, ലാബ് ടെക്നീഷ്യൻ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ തസ്തികളാണ് അനുവദിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ശുപാർശ പ്രകാരമാണ് തസ്തികകൾ അനുവദിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ നടത്തുന്നതിനായി രൂപീകരിച്ച സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതിനായി പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കണമെന്ന് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി കേരളത്തോട് ആവശ്യപ്പെട്ടു. സമിതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചിരുന്ന ആർ ശിവരാജനെ ഏകപക്ഷീയമായി മാറ്റിയതിനെതിരെ കേന്ദ്രമന്ത്രി CR പട്ടേലിന് കേരളം കത്തയച്ചിരുന്നു. കേന്ദ്ര സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഒരു വിദഗ്ധനെ സർക്കാർ ഉടൻ നാമനിർദ്ദേശം ചെയ്യുമെന്നും ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. CMRL എക്സോലോജിക് മാസപ്പിടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ TA ED 2 തവണയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 9 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്തത്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഗതാഗതമന്ത്രി CP ജോൺ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഈ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഗൌരവമായി എടുത്ത കേന്ദ്രമന്ത്രി ഒരാഴ്ചയ്ക്കകം ഇത് പരിഹരിക്കാൻ ദേശീയ ഇൻഫർമാറ്റിക് സെന്ററിന് കർശന നിർദ്ദേശം നൽകി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പുനഃപരീക്ഷ രാജ്യത്തുടനീളം കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ വീണ്ടും നടത്തി. ക്രമക്കേടുകൾ ഒഴിവാക്കാൻ പല സെന്ററുകളിലും ബയോമെട്രിക് പരിശോധനകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കിയിരുന്നു. എന്നാൽ പരീക്ഷാ സമ്മർദ്ദം താങ്ങാനാകാതെ തലേദിവസം ഹൈദരാബാദിൽ 19-കാർ ജീവനൊടുക്കിയത് രാജ്യത്തിന് വലിയ നൊമ്പരമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആമസോൺ സിഇഒ ആൻഡി ജാസ്റ്റി ഇന്ത്യയിൽ $48 മില്യൺ വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഐടി മേഖലകളിൽ വരും വർഷങ്ങളിൽ ഇത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. കോടതി വിധികൾ തയ്യാറാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് സുപ്രീംകോടതി പൂർണ്ണമായി നിരോധിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യന്റെ വിവേചനാധികാരവും നിയമപരവുമായ സൂക്ഷ്മതയും പൂർണ്ണതയും ഉൾക്കൊള്ളാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഭക്ത സംഭാവനയായി നൽകിയ വെള്ളി ഇഷ്ടികകൾ ബാങ്ക് ലോക്കറിൽ ഉരുകി നിലയിൽ കണ്ടെത്തിയെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചു. വിവാദങ്ങൾ കടുത്തതോടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മേധാവി ചമ്പത് റായ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനം രാജിവച്ചു. ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിലും സംഭാവനകളിലും കൂടുതൽ സുതാര്യത കൊണ്ടുവരണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗം, പലയിടത്തും ഉയർന്ന താപനില തുടരുന്നതിനാൽ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നതിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന ജാഗ്രത.

0: നിർദ്ദേശം നൽകി. പ്രതികൂല കാലാവസ്ഥ പലയിടത്തും ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറയുമെന്ന് സൂചന. ഇത് സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണക്കമ്പനികളുമായി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് അയവ് വന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. ഗാർഹിക സിലിണ്ടർ വിലയിലും മാറ്റമുണ്ടാകും. പുതുക്കിയ വില ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. വെനസ്വേലയിലുണ്ടായ അതിശക്തമായ ഇരട്ട ഭൂചലനങ്ങളിൽ 200-ലേറെ പേർ മരിക്കുകയും 1500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് വെനസ്വേല നേരിട്ടത്. ഹോർമൂസ് കടലിടുക്ക് തർക്കം പരിഹരിക്കാൻ ഇറാൻ അമേരിക്ക പ്രതിനിധികൾ സ്വിറ്റ്സർലാൻഡിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇറാൻ മേലുള്ള എണ്ണ ഉപരോധം അമേരിക്ക നീക്കി. ആഗോള വിപണിയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകുമെന്നതിനാൽ ഇത് ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങൾക്ക് US പാർലമെന്റിലെ തിരിച്ചടി. ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ യുദ്ധം തുടരുന്നതിന് മുമ്പായി കോൺഗ്രസിന് മുൻകൂർ അനുമതി തേടണമെന്നോ നിർദ്ദേശിക്കുന്ന പ്രമേയം റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള US സെനറ്റ് പാസാക്കി. ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്കൊപ്പം ഏതാനും റിപ്പബ്ലിക്കൻ അംഗങ്ങളും കൂടി ചേർന്നതോടെയാണ് പ്രമേയം സെനറ്റ് പാസാക്കിയത്. അട്ടിമറികളും ആവേശ പോരാട്ടങ്ങളും നിറഞ്ഞ ഫിഫ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനത്തോടെടുക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി എന്നിവർക്കൊപ്പം സഹ ആതിഥരായ മെക്സിക്കോയും അമേരിക്കയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത ഉറപ്പാക്കി. ഫുട്ബോൾ ലോകത്തെ ഉറപ്പിച്ച വൺ അട്ടിമറിക്കും ടൂർണമെന്റ് സാക്ഷ്യം വഹിച്ചു. കരുത്തരായ ജർമ്മനിയെ 2-1 അട്ടിമറിച്ച് ഇക്വഡോർ ചരിത്ര വിജയം നേടിയതായിരുന്നു ഇതിൽ പ്രധാനം. സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങിയ പ്രമുഖ ടീമുകൾ അടുത്ത റൌണ്ട് ലക്ഷ്യമിട്ട് തങ്ങളുടെ അവസാന മത്സരങ്ങൾക്കായി അടുത്ത ദിവസങ്ങളിൽ കളത്തിലിറങ്ങും. T20 ക്രിക്കറ്റിലും വമ്പൻ അട്ടിമറിക്ക് പോയ വാരം സാക്ഷ്യം വഹിച്ചു. അയർലൻഡിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ 34 റൺസിന്റെ ഞെട്ടിപ്പിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി. അഭിഷേക് ശർമ്മയൊഴികെയുള്ള മുൻനിര ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 18.5 ഓവറിൽ 148 റൺസിന് ഓൾ ഔട്ടായി. മലയാളി താരം സഞ്ജു സാംസണും ക്യാപ്റ്റനായി അരങ്ങേറിയ ശ്രേയസ് അയ്യരും ഇഷാന്ത് കിഷനും നിരാശപ്പെടുത്തി. T20 ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ ഇന്ത്യയുടെ ആദ്യ തോൽവിയാണിത്. വനിതാ T20 ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ 5 വിക്കറ്റിനാണ് ഇന്ത്യ തരിപ്പണമാക്കിയത്. മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാൻസ്ഫോർഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ഉയർത്തിയ 137 റൺസ് വിജയലക്ഷ്യം 19 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. 34 പന്തിൽ 53 റൺസോടെ ഇന്ത്യൻ ഇന്നിംഗ്സിന് വെടിക്കെട്ട് തുടക്കം നൽകിയ ഓപ്പണർ ഷഫാലി വർമ്മയാണ് മത്സരത്തിലെ താരം. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ ഇന്ന് നടക്കുന്ന അവസാന മത്സരത്തിൽ ഓസീസിനെ നേരിടും. സെമി ഉറപ്പിക്കാൻ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് അനസ് കെ, ബ്യൂറോ ചീഫ് ചന്ദ്രിക.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക്

0: മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിനുശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
6: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 1980,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 1,89,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചു.

0: വിളിച്ചിട്ടുണ്ട്.
1: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 മാസമായി ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഡിഎംഒമാരുടെ ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും, ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും, കോഴിക്കോട്ട് ഡോക്ടർ എൽ ടി സരിതാകുമാരിയും, കണ്ണൂരിൽ ഡോക്ടർ ആർ വിവേക് കുമാറും, കാസർകോട്ട് ഡോക്ടർ കെ ടി രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ആൾക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. പി എസ് ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ 4 മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2ാം പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഖാനയ്ക്ക് വിജയം തൊടാനായില്ല. 31ാം മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73ാം മിനിറ്റിൽ ഖാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയ ഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഖാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
1: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3ാം സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2ാം സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്.

0: കോതമംഗലത്ത് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്ക് വെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടിബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഫാദർ ജോയിക്കുട്ടി വർഗീസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മഹൽ ഗാനം. 7:05 90 തികഞ്ഞ ആകാശവാണി. കെമിസ്ട്രി അധ്യാപകനായ ഹിദായത്തുള്ള KK പങ്കെടുക്കുന്നു. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി. 7:45 യുവവേദി എന്ന പരിപാടിയിൽ കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അലി അസ്ഹർ പങ്കെടുക്കുന്നു. 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ജോയിക്കുട്ടി വർഗീസ്.
1: വിശ്വവിഖ്യാതനായ ടോൾസ്റ്റോയിയുടെ 6 അടി മണ്ണിന്റെ ജന്മി എന്ന കൃതിയിൽ മണ്ണിന്റെ വിസ്തൃതി മോഹിച്ച് അതിൽ വീണടിഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ഓടിയെത്താവുന്നിടമല്ല തന്റേതാകുമെന്നോർത്ത് സ്വയം മറന്ന് ഓടിയ ഒരു വ്യക്തി. തന്നെക്കൊണ്ട് സാധിക്കാത്ത ഓട്ടം അയാളുടെ അതിമോഹത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഫലമോ, ഓടി പരിക്ഷീണനായി രാജാവിന്റെ മുമ്പിൽ തളർന്നു വീണ് മരിച്ചു. മറവ് ചെയ്യുവാൻ വെറും 6 അടി മണ്ണ് മാത്രം അവകാശമുള്ള ശവമായിപ്പോയി അയാൾ. മണ്ണിനു വേണ്ടിയുള്ള അത്യാർത്ഥിയിൽ ജീവിതം ഹോമിപ്പിക്കേണ്ടി വന്നു അയാൾക്ക്. ആധുനിക യുഗത്തിൽ ഒരു ആർത്തി സംസ്കാരമാണ് നിലനിൽക്കുന്നത്. സമസ്ത മേഖലകളിലും മനുഷ്യനെ ഭരിക്കുന്നത് അതാണ്. ലൗകിക ഉപാധികളുടെ അതിപ്രസരത്തിൽ മനുഷ്യൻ അതിൻ്റെ അടിമയാകുന്ന സ്ഥിതിവിശേഷം. പൊന്നിനു വേണ്ടി മാത്രമല്ല, ധനമാനങ്ങൾക്കും പദവികൾക്കും ജഡീക സുഖങ്ങൾക്കും പിന്നാലെ പരക്കം പായുകയാണ് മിക്കവരും. ഇവയെല്ലാം ഒരു പരിധിവരെ മനുഷ്യന് ആവശ്യമാണ്. എന്നാൽ ജീവിതത്തിൽ ഇവയ്ക്കെല്ലാം പ്രഥമ സ്ഥാനം നൽകുകയും അത്യാർത്ഥിയോടെ വർദ്ധിക്കുകയും ചെയ്യുന്നത് ഒരുവനെ അധപ്പതനത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും എത്തിപ്പിടിക്കാനാവാത്ത ലക്ഷ്യങ്ങളിൽ കണ്ണും നട്ട് സ്വപ്നതുല്യമായ ജീവിതം നയിക്കുന്നവരുണ്ട്. ഇത്തരക്കാർക്ക് സന്തോഷവും സമാധാനവും അപ്രാപ്യമാണ്. ജീവിതം ആസ്വദിക്കുവാൻ കഴിയുകയില്ല. ഇത് ചിലരെ നിരാശയുടെ നീർക്കയത്തിലേക്ക് തള്ളിവിടുന്നു. എന്റെ ജന്മം പാഴായിപ്പോയല്ലോ എന്ന ആവലാതിയുമായി കഴിയുന്ന മറ്റൊരു കൂട്ടർ. തന്റെ ജീവിതത്തിന്റെ അർത്ഥവും പ്രസക്തിയും അവർക്ക് തിരിച്ചറിയാനാകുന്നില്ല. സർഗാത്മകമായ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരെ പോലെ ആകുവാൻ ശ്രമിക്കുന്നതിന്റെ വ്യർത്ഥത തിരിച്ചറിയുമ്പോഴേക്കും സമയം വൈകിയിരിക്കും. മോഹഭംഗവുമായി ഒരുവന് ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നത് ഇത്തരം ആസക്തികളുടെ പരിണിതമായ ഫലമാണ്. ആധുനിക വാണിജ്യ സംസ്കാരത്തിന്റെ പ്രത്യാഘാതമെന്നോണം മനുഷ്യബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ഉറവ എങ്ങും അപ്രത്യക്ഷമാകുന്നു. ലാഭനഷ്ടങ്ങളിൽ ഊന്നി ബന്ധങ്ങൾ വിലയിരുത്തപ്പെടുന്നു. ധനത്തിന്റെ ദാഷ്ട്യം കാട്ടുവാൻ ഭവനമെന്ന പേരിൽ കൂറ്റൻ സൌധങ്ങൾ കെട്ടിയുയർത്തുന്നവർ, വാങ്ങിക്കൂട്ടുന്ന ആഭരണങ്ങളിലും വേഷഭൂഷാദികളിലും ഭവനങ്ങളിലുള്ള ഉപകരണങ്ങളിലുമെല്ലാം ആഡംബരഭ്രമവും അമിതമായ അഭിവാഞ്ഛയും പ്രകടമാണ്. തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നവയാണ് ഇവയെല്ലാം. എല്ലാ മനുഷ്യരുടെയും ആവശ്യത്തിനുള്ളവ ഭൂമി പ്രദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരുടെയും അത്യാഗ്രഹം സഫലീകരിക്കുവാനുള്ളവ ഭൂമിയിലില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയിലെ സമ്പത്തിൽ നല്ലൊരു ഭാഗം കുറെ ആളുകൾ കൂടുതൽ കവർന്നെടുത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അർഹമായവ ലഭിക്കാതെ പോകുന്നത്. സമ്പൽ സമൃദ്ധിയിലല്ല ഒരുവന്റെ ജീവിതം ധന്യമാകുന്നത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 10 കിട്ടിയാൽ 100 മതിയെന്നും ശതമാകിൽ 1000 മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമെങ്കിൽ ആശ്ചര്യമെന്നതും പൂന്താനത്തിന്റെ ഈ വരികൾ പണത്തെപ്പറ്റിയാണെങ്കിലും ആയതിന്റെ സാരം മനുഷ്യന്റെ അമിത ആഗ്രഹങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. നാം എത്രയൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചാലും അതിലെ വിജയത്തിൽ സംതൃപ്തരാകാതെ കിട്ടാത്തതിനെപ്പറ്റി മാത്രം നിഷേധാത്മകമായ രീതിയിൽ ചിന്തിക്കുന്നത് ഉന്മേഷപൂർവമുള്ള ഭാവി പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിത്തീരും. ആർജിച്ചെടുത്ത നേട്ടങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ ഉത്സാഹത്തോടെ കർമ്മനിരതരാവുക. ജീവിതം പരാതിക്കുള്ളതല്ല, സംതൃപ്തിക്കുള്ളതാണ്. ഏത് സന്തോഷത്തിന്റെയും പിന്നിൽ സംതൃപ്തിയുണ്ട്. സംതൃപ്തി വിജയത്തിലാകരുത്, പ്രത്യുത പ്രവർത്തനത്തിൽ കേന്ദ്രീകൃതമാകണം. ഹൃദയസമാധാനം നിലനിർത്തുവാൻ ഈശ്വരൻ എന്ന ലക്ഷ്യം ജീവിതത്തിൽ പുലർത്തുന്നവൻ അനുഗ്രഹീതനാണ്. യേശുക്രിസ്തു ഉദ്ബോധിപ്പിക്കുന്നു, ഭക്ഷണം, പാനീയം, വസ്ത്രം എന്നിവയെപ്പറ്റി നിങ്ങൾ വ്യാകുലപ്പെടരുത്. പക്ഷികളെ നോക്കുക, അവ എന്ത് ഭക്ഷിക്കുമെന്നോർത്ത് ആകുലപ്പെടുന്നില്ല, വിതയ്ക്കുകയോ കൊയ്യുകയോ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല. സ്വർഗീയ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ എത്രയോ അധികം വിലയുള്ളവരാണ് നിങ്ങൾ. വിശാലമായി വിളഞ്ഞുകിടക്കുന്ന വയലിൽ നിന്നും ഒരു കതിർമണിയിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു പക്ഷി. കവയിത്രി ബാലാമണി അമ്മയുടെ കവിതയിൽ നിന്ന് ഒരു ഭാഗം. വ്യാമോഹനിദ്രയ്ക്കായി പേർത്തും ക്ഷണിക്കുന്ന മാമൂലിൻ മഞ്ചത്തിൽ തങ്ങിടാതെ അന്തരാത്മാവിൽ താൻ വിശ്വാസമുൾക്കൊണ്ട് സന്തതം മുമ്പോട്ട് പോവുക നീ. എല്ലാവിധമായ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിന്ന് ജീവിതത്തെ ശോഭനമാക്കുക.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ 90 തികഞ്ഞ് ആകാശവാണി എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി. ആകാശവാണി 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
2: ദിസ് ഈസ് ആകാശവാണി.
3: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി.
1: ഹൃദയതാളമായി സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ.
3: വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി.
1: കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ.
3: പ്രകൃതി ദുരന്ത വേളകളിൽ, കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി.
1: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: വിവിധ സംസ്ഥാനങ്ങൾ,
1: നിരവധി ഭാഷകൾ,
3: അനവധി പ്രാദേശിക ഭാഷകൾ,
1: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
4: ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി.
5: 90 തികഞ്ഞ് ആകാശവാണിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കടമത്ത് സ്വദേശി ഹിദായത്തുള്ള KK. TGT കെമിസ്ട്രി അധ്യാപകനായ ഹിദായത്തുള്ള നിലവിൽ ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടമത്തിലെ പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ റേഡിയോ ഓർമ്മകൾക്കായി കാതോർക്കാം.
6: ഞാൻ ഹിദായത്തുള്ള KK കെമിസ്ട്രി അധ്യാപകനാണ്. കടമത്ത് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്റർ കൂടിയാണ്. ആകാശവാണിയുടെ 90 സുവർണ വർഷങ്ങളെ കുറിച്ച് എനിക്കിവിടെ സംസാരിക്കുന്ന അവസരം ലഭിച്ചു. ആകാശവാണി കവരത്തി നിലയത്തിലെ പ്രിയപ്പെട്ട അധികൃതരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പ്രക്ഷേപണ ചരിത്രത്തിലെ ഏറ്റവും സുവർണവും മഹത്തരവുമായ ഒരു അധ്യായത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി അതിന്റെ വിജയകരമായ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ സുവർണ നിമിഷത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഒരവസരം നൽകിയതിൽ ആകാശവാണി കവരത്തി നിലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. വിജ്ഞാനവും വിനോദവും വിശ്വസനീയമായ വാർത്തകളും കോർത്തിണക്കി ഒരു ജനതയുടെ ഹൃദയമിടിപ്പായി മാറിയ മാധ്യമമാണ് ആകാശവാണി അഥവാ ഓൾ ഇന്ത്യ റേഡിയോ. ടെലിവിഷനുകളും സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും ലോകം കീഴടക്കിയ ഈ ആധുനിക ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി എന്ന പേര് ഇപ്പോഴും പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെയുണ്ട്. കാരണം അത് വെറുമൊരു മാധ്യമമല്ല, നമ്മുടെയൊക്കെ ജീവന്റെ ഒരു അവിഭാജ്യ ഭാഗമാണ്. ആകാശവാണി പരസ്യ പ്രക്ഷേപണ വിഭാഗം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്, ഈ ഒരു വാചകം നമ്മുടെ കാതുകളിൽ പതിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖവും ഗ്രഹാതരത്വവും മറ്റൊന്നിനും തരാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ആകാശവാണിയുടെ 90 വർഷത്തെ പ്രയാണം തികച്ചും ശ്രദ്ധേയവും ചരിത്രപരവുമാണ്. റേഡിയോ പ്രക്ഷേപണത്തിന്റെ തുടക്കകാല ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1920കളിൽ കുറച്ച് റേഡിയോ ക്ലബ്ബുകളുടെ കൂട്ടായ്മയിലൂടെയാണ് ഇന്ത്യയിൽ ഇതിന്റെ ആദ്യ വിത്തുകൾ പാകിയത്. തുടർന്ന് 1930 ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ISBS എന്ന പേരിൽ ഇതൊരു ഔദ്യോഗിക സംവിധാനമായി മാറി. അതിനുശേഷം 1936 ജൂൺ 8 ഈ പ്രസ്ഥാനത്തിന് ഓൾ ഇന്ത്യ റേഡിയോ എന്ന വിഖ്യാതമായ പേര് ലഭിക്കുന്നത്. പിൽക്കാലത്ത് 1956 ആകാശവാണി എന്ന മനോഹരമായ പേര് ഈ ദേശീയ മാധ്യമം ഔദ്യോഗികമായി സ്വീകരിക്കുന്നത്. എന്നാൽ ഈ പേരിന്റെ ചരിത്രത്തിന് അതിലും പഴക്കമുണ്ട്. 1935 മൈസൂരിൽ പ്രൊഫസർ MV ഗോപാലസ്വാമി ആരംഭിച്ച ഒരു സ്വകാര്യ റേഡിയോ സ്റ്റേഷന്റെ പേരായിരുന്നു ആകാശവാണി എന്നത്. ആകാശത്ത് നിന്നുള്ള ശബ്ദം എന്നർത്ഥം വരുന്ന ഈ പേര് മഹാനായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. പിൽക്കാലത്ത് അത് ഭാരതത്തിന്റെ ഔദ്യോഗിക ശബ്ദമായി മാറുകയായിരുന്നു. ബഹുജനഹിതായ, ബഹുജനസുഖായ, എല്ലാവരുടെയും ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി എന്ന ആപ്തവാക്യത്താൽ നവീകരിക്കപ്പെട്ട് നയിക്കപ്പെടുന്ന ആകാശവാണി വിശ്വസനീയമായ വാർത്തകളിലൂടെയും ഉന്നതമായ സാംസ്കാരിക മൂല്യങ്ങളിലൂടെയും ഇന്നും ഇന്ത്യൻ സമൂഹത്തിന്റെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഒരു പ്രധാന ദേശീയ വിവരണകാരൻ എന്ന നിലയിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രൂപീകരണത്തിലും ആകാശവാണി നിർണായകമായ പങ്ക് വഹിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം ജനങ്ങളിലെത്തിക്കാനും 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയ വാർത്ത രാജ്യത്തെ അറിയിക്കാനും ആകാശവാണിയാണ് മുൻപന്തിയിൽ നിന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ വെറും 6 റേഡിയോ നിലയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇന്ന് 591 സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന ഭീമാകാരമായ ഒരു ശൃംഖലയായി ആകാശവാണി വളർന്ന് പന്തലിച്ചത്. ഇത് ഇന്ത്യയിലെ 98% ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. 23 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷാഭേദങ്ങളിലും സംപ്രേഷണം നടത്തുന്ന ആകാശവാണി 100 വിദേശ രാജ്യങ്ങളിലേക്ക് സേവനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപുമായുള്ള ആകാശവാണിയുടെ ആത്മബന്ധം ഭാരതത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിലും വിദൂര പ്രദേശങ്ങളിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും ആകാശവാണി എന്നും മുൻപന്തിയിലായിരുന്നു. നമ്മുടെ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിയുമായുള്ള ബന്ധം വളരെ ആഴമേറിയതും ഹൃദയസ്പർശിയുമാണ്. ഒരു കാലത്ത് പ്രധാന ഭൂപ്രദേശങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ലക്ഷദ്വീപ് ജനതയെയും മെയിൻലാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരേ ഒരു പാലം ആകാശവാണിയായിരുന്നു. കൊടുങ്കാറ്റും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ദ്വീപ് നിവാസികൾക്ക് ഏക ആശ്രയം റേഡിയോയിലൂടെയുള്ള അറിയിപ്പുകളായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 1964 വരെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കോഴിക്കോടായിരുന്നു എന്ന ചരിത്രം നമുക്കറിയാം. ആയതിനാൽ അക്കാലത്ത് ലക്ഷദ്വീപിലുള്ള എല്ലാ വാർത്തകളും ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിലൂടെയായിരുന്നു പ്രക്ഷേപണം ചെയ്തിരുന്നത്. പിന്നീട് 1993 ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവർത്തി ദ്വീപിൽ ആകാശവാണിയുടെ സ്വന്തം നിലയം പ്രവർത്തനമാരംഭിക്കുന്നത്. ദ്വീപുകാരുടെ ജീവനാഡിയായ കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, കാർഷിക വാർത്തകൾ, വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടാതെ ദ്വീപുകാരുടെ ഒഴിവു സമയങ്ങളെ വിജ്ഞാനവും വിനോദവും കൊണ്ട് രസകരമാക്കി മാറ്റിയ നിരവധി കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം ജനകോടികളിലേക്ക് എത്തിക്കാൻ ആകാശവാണി വഹിച്ച പങ്ക് ചെറുതല്ല. എനിക്ക് ആകാശവാണിയുമായി വളരെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്. എന്റെ കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാണ്. ലക്ഷദ്വീപിലെ ആദ്യകാല അധ്യാപകരിൽ ഒരാളായിരുന്നു എന്റെ പ്രിയപ്പെട്ട പിതാവ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോയിലൂടെ പാട്ടും വാർത്തകളും കേട്ടാണ് ഞാൻ വളർന്നത്. പ്രായം കൂടുന്തോറും റേഡിയോയോടുള്ള എന്റെ സ്നേഹവും വളർന്നു. ഇന്നും ആ ശീലം ഞാൻ കൈവിട്ടിട്ടില്ല. ഇപ്പോഴും റേഡിയോ എന്റെ കൂടെയുണ്ട്. എല്ലാ ദിവസവും 6:45 പ്രാദേശിക വാർത്ത കേൾക്കുക, ആകാശവാണി കവർത്തി നിലയത്തിലെ പ്രക്ഷേപണങ്ങൾ കേൾക്കുക എന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ചിലപ്പോൾ റേഡിയോ കയ്യിലില്ലാതെ ദൂരെ എവിടെയെങ്കിലാണെങ്കിൽ പോലും മൊബൈലിലെ ആകാശവാണി ആപ്പ് വഴി ഞാൻ വാർത്തകളും പരിപാടികളും കേൾക്കാറുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരേ ഒരു തവണ റേഡിയോ കേൾക്കാൻ എന്നെ ഒരൽപ്പം പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. അത് 1985 അന്ന് എന്റെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെയായിരുന്നു. പരീക്ഷാഫലം എന്താകും എന്നറിയാനുള്ള പരിഭ്രാന്തിയും നെഞ്ചിടിപ്പും ഇന്നും എന്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നു. അതുപോലെ എന്റെ ഓർമ്മയിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു വലിയ ദാരുണ വാർത്തയുണ്ട്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധം. ആ വാർത്ത രാജ്യം അറിഞ്ഞത് ആകാശവാണിയിലൂടെയായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെക്കുറിച്ചും അവരുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗങ്ങളെക്കുറിച്ചും ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പ്രത്യേകിച്ച് 1984 ഒക്ടോബർ 30 ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ വെച്ച് അവർ നടത്തിയ ആ അവസാന പ്രസംഗം എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ മുഴുവനായും മനഃപ്പാഠമാക്കിയിരുന്നു. അതൊക്കെ റേഡിയോ എന്ന മാധ്യമം എന്റെ മനസ്സിൽ ചെലുത്തിയ വലിയ സ്വാധീനമാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ആകാശവാണിയുടെ മറ്റൊരു ആദരവ് കൂടിയുണ്ട്. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് SSLC പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ്, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആകാശവാണി പ്രത്യേക വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. എന്റെ അധ്യാപന ജീവിതത്തിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിനും അവർക്ക് ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഈ പരിപാടികൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ആകാശവാണിയോട് അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിപണിയിൽ പുതിയ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ദൃശ്യമാധ്യമങ്ങളും എത്രയൊക്കെ വന്നാലും ആകാശവാണിയുടെ പ്രഭ മങ്ങിക്കാനോ അതിനെ അടിച്ചമർത്താനോ അവക്കൊന്നുമായിട്ടില്ല. കാതുകളെയും മനസ്സുകളെയും ഒരുപോലെ തൊട്ടറിഞ്ഞ് വിജ്ഞാനവും വിനോദവും പകർന്നും ഇന്നും ആകാശവാണി അതിന്റെ വിജയകരമായ പ്രയാണം തുടരുകയാണ്. ഈ 90 സുവർണ വർഷങ്ങൾ പൂർത്തിയാക്കി ആകാശവാണിക്ക്, പ്രത്യേകിച്ചും നമ്മെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആകാശവാണി കവർത്തി നിലയത്തിന് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ശബ്ദമായി, വഴികാട്ടിയായി ആകാശവാണി എന്നും നിലകൊള്ളട്ടെ. സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ മാറിയാലും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ആ ശബ്ദം ഓരോ ഭാരതീയന്റെയും കാതുകളിൽ ഇനിയും മുഴങ്ങിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
7: താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ 90 ആകാശവാണിയിലൂടെ കേൾക്കാൻ സാധിക്കും, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
6: പാട്ട് പറയട്ടെ. 1987 ഇറങ്ങിയ വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിലെ ഇലകൊഴിയും ശിശിരത്തിൽ.
7: ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ സാറിന്റെ ജീവിതത്തിൽ?
6: അനുഭവങ്ങളില്ല, കോളേജ് വിദ്യാഭ്യാസം, അതാ ഓർത്തു പോകുന്നത്.
7: അതിൽ നല്ലൊരു ഓർമ്മയായിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർമ്മ പറയാൻ പറ്റുമോ ചെറുതായിട്ട്?
6: പഠനകാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആർ ഐ മൈസൂറിലെ ജീവിതം, അത് എപ്പോഴും ഓർത്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് വെക്കാൻ പറഞ്ഞത്.

0: പി ജി ടി കെമിസ്ട്രി അധ്യാപകനും നിലവിൽ കടമത്ത് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന കടമത്ത് സ്വദേശി ഹിദായത്തുള്ള കെ കെ ആണ് ഇന്നത്തെ 90 തികഞ്ഞ് ആകാശവാണിയിൽ പങ്കെടുത്തത്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലി നബീഗം, ഉമ്പിയപുര.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ 90 തികഞ്ഞ് ആകാശവാണി.

0: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാവുന്നതാണ്. കേൾക്കാൻ മറക്കരുത്, ഇന്ന് രാവിലെ 11 മണിക്കും രാത്രി 8 മണിക്കും മൻ കി ബാത്ത്.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
2: ഇനിയൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം. ഇന്ന് 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AAR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AAR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും.

0: ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ രണ്ട് രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എനുമറേഷൻ സൌകര്യം രണ്ട് ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9ാമത് ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
2: Today we have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8ാമത്തെ മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഐസിസി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസം

0: ഇന്നത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം. ഇന്ന് 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യമന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് റംസീന ബീഗം, ചെണ്ടിപ്പുര.

0: பாட்டு பெட்டி. ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഗ്രൗണ്ടിന്റെ അടുത്താണ്. നമുക്കിവിടെ ഒരാള് നിൽക്കുന്നുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ?
1: അജിലാനത്ത്.
0: അജിലാനത്ത് അല്ലേ, ഇവിടെ ഇപ്പൊ എന്തിനാ വന്നത്?
1: ഞങ്ങളെപ്പോഴും ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങലുണ്ട് ഗ്രൗണ്ടില്, വെറുതെ ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ ഇറങ്ങും, അങ്ങനെ ഇറങ്ങിയതാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ടു കുട്ടികളും, പിന്നെ ഇപ്പൊ ഉമ്മ ഉണ്ട് കരയുന്ന വരുന്ന വന്നായിരുന്നു കാണിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റല്. അങ്ങനെ ഉമ്മ ഉണ്ട്, അനിയനുണ്ട്.
0: അപ്പൊ ഇവിടെ അടുത്താണോ വീട്?
1: ആ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പൊ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇറങ്ങലുണ്ട്, ഇങ്ങനെ ഇടക്കാനായിട്ട് ഇറങ്ങലുണ്ട്. അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നവരും ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങലുണ്ട്. എപ്പോഴും
0: ജോലി ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും?
1: ആ ആയുഷില് വർക്ക് ചെയ്യുന്നതാണ്, സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറെ വർഷമായി, ഒരു 4-5 വർഷമായി വന്നിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ കോൺട്രാക്ട് വൈസ് ആണ് വർക്ക് ചെയ്യുന്നത്.
0: അവിടെ ആയുഷില് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
1: അവിടെ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. ഞങ്ങൾ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, എപ്പോഴും രാവിലെ 8-2, 2-8 നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരലുണ്ട് ഞങ്ങൾക്ക്. അഡ്മിറ്റ് പേഷ്യന്റ് ഉള്ളതുകൊണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി.
0: അവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്?
1: ട്രീറ്റ്മെന്റ് എപ്പോഴും മോർണിംഗില് മാത്രമാണുള്ളത്, അതിന് വേറെ ഫിസിയോതെറാപ്പിസ്റ്റ് കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ അഡ്മിറ്റ് പേഷ്യന്റിനെ മാത്രം നോക്കിയാൽ മതി.
0: ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാറ് കൂടുതലും?
1: ഒഴിവ് സമയങ്ങളിൽ കൂടുതലും കുട്ടികളടുത്താണ്, എന്തെങ്കിലും ഗെയിമൊക്കെ. പിന്നെ മോള് ആകാശവാണിയിൽ നേരത്തെ പങ്കെടുത്തിണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ റേഡിയോ ഒക്കെ കേൾക്കലുണ്ട്, പാട്ടൊക്കെ കേൾക്കലുണ്ട്.
0: പാട്ട് പാടാൻ ഇഷ്ടമാണോ?
1: പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാടുന്നൊക്കെ ഉണ്ട്, പക്ഷെ എവിടെയും വേദിയിലൊന്നും അങ്ങനെ പാടിയിട്ടൊന്നും ഇല്ല.
0: എന്നാലും ഇപ്പൊ രണ്ടുപേരും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടിയാലോ?
1: എനിക്ക് വേണ്ടിയിട്ട്, മോളെ പാടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ മോളെ പരിചയപ്പെടുത്താം.
0: പേരെന്താ മോളുടെ?
2: നഫ്ല നിജാം.
0: നമുക്കൊരു പാട്ട് പാടിയാലോ?

0: മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. നഫ്ല എത്രാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്?
1: നാല്.
0: ഇവിടെ ഇപ്പൊ എന്തിനാ വന്നേ? നടക്കാൻ വന്നതാണോ?
1: ഉമ്മയുടെ കൂടെ നടക്കാൻ വന്ന.
0: ആ, നടക്കാൻ വന്നതാണല്ലേ.
1: ആ,
0: നമ്മുടെ ഈ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
2: ആ, കേൾക്കാറുണ്ട്. ഞങ്ങളെ ദ്വീപിലുള്ള കുട്ടികളൊക്കെ പങ്കെടുക്കുമ്പോ എപ്പോഴും അയച്ചു തരും, അപ്പൊ കേൾക്കലുണ്ട്. അതല്ലാതെ ഇടയ്ക്ക് എപ്പോഴൊക്കെ കേൾക്കലുണ്ട് സമയം കിട്ടുമ്പോ. അങ്ങനെ
0: കൂടുതലും പാട്ടിനോടാണല്ലേ താല്പര്യം?
2: പാട്ടിനോട് നല്ല താല്പര്യമുണ്ട്. എപ്പോയാലും നമുക്ക് ഏത് സിറ്റുവേഷൻ ആയാലും പാട്ട് കേട്ടാൽ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. അതുകൊണ്ട് പാട്ട് വളരെ ഇഷ്ടമാണ്, കേൾക്കലുണ്ട്.
0: ഇന്നിപ്പോൾ 45 ലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
2: പഴയ

0: ഒരു പാട്ട് കേൾക്കാനാണിപ്പോ ആഗ്രഹം. ആ രാത്രി എന്ന് പറയുന്ന ഒരു സിനിമയില് കിളിയെ കിളിയെ എന്ന് പറയുന്ന പാട്ടൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്.
1: തീർച്ചയായിട്ടും ആ പാട്ട് നീ വെച്ചു തരാം. പിന്നെ ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയാണ് ഈ പാട്ട്, ആർക്ക് വേണ്ടിയാണ് വെച്ചു തരേണ്ടത്?
0: ഡെഡിക്കേഷൻ എന്നെ അറിയാവുന്ന എല്ലാവർക്കും വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ആയിട്ടാണ് ഡെഡിക്കേഷൻ.
1: തീർച്ചയായിട്ടും ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി വെച്ചു തരാം. പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഈ പാട്ട് ഫെട്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
0: എനിക്ക് നിങ്ങളെ കണ്ടതും ഈ പാട്ട് ഫെട്ടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.

0: ഫാട്ടു ഫെട്ടി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: ആകാശവാണി കവരത്തി, ഇപ്പോൾ യുവവേദി എന്ന പരിപാടി കേൾക്കാം.
2: ആകാശവാണി കവരത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം ഡോക്ടർ അലി എസ് സാർ, ഓങ്കോളജിസ്റ്റ്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ, കവരത്തി. അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ചിത്കുൾ എന്ന് പറയുന്ന വില്ലേജിൽ നടത്തിയ യാത്രാനുഭവം നമ്മളുമായി പങ്കുവെക്കുന്നു.
3: ഞാൻ ഡോക്ടർ അലി എസ് സാർ, ഇവിടെ ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. നമ്മുടെ ദ്വീപുകാരുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ള, ജനനം തൊട്ട് തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം കരയിലും കടലിലും എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കപ്പല്, ഹെലികോപ്റ്റർ, ട്രെയിന്, ബസ്, കാർ, എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മൊഡാലിറ്റി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ അവസരത്തിൽ ചിത്കുൾ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ ഇൻഡോ ടിബറ്റൻ ബോർഡറിലുള്ള ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചിത്കുൾ, ആ ചിത്കുൾ എന്ന് പറയുന്നത് 800 ആൾക്കാർ മാത്രമുള്ള പോപ്പുലേഷൻ ഉള്ള ചെറിയൊരു വില്ലേജ് ആണ്, വളരെ ചെറിയൊരു വില്ലേജ് ആണ്. അവിടെ പോയ ഒരു ചെറിയൊരു യാത്ര വരണം, ഒരു 5 ഡേയ്സ് ട്രിപ്പാണ്. ഇത് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ MD കഴിഞ്ഞ സമയത്ത്, എക്സാം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏതായാലും ഹിമാലയത്തിൽ ഒന്ന് പോകണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഹിമാചലിലുള്ള എന്റെ 2 സുഹൃത്തുക്കളാണ് ഇതെനിക്ക് പ്ലാൻ ചെയ്ത് തരുന്നത്. അവർ തന്നെയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് കോവിഡ് ഫസ്റ്റ് വേവ് വന്ന സമയത്ത് ലോക്ക്ഡൌൺ ആണ്. ഹിമാചൽ പ്രദേശിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇടക്കിടക്ക് ലോക്ക്ഡൌൺ കൊണ്ടുവരും, ഇടക്കിടക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള സമയത്ത്, അത്യാവശ്യം കൺട്രോളായ സമയത്ത് അവരെല്ലാം ടൂറിസം എല്ലാം തുറന്നു. അങ്ങനെ ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ഞാൻ നേരെ ചണ്ഡീഗഡിലോട്ട് പോകുന്നു. ചണ്ഡീഗഡിൽ നിന്ന് അവിടെ നിന്ന് പിന്നെയും 2 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ കൽക്കാ ഷിംല റൂട്ട് പോകുന്ന കൽക്കാ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയാൽ അവിടെ ടോയ് ട്രെയിൻ കിട്ടും. ടോയ് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ വളരെ നാരോ ആയിട്ട്, വളരെ നേർന്ന ട്രെയിൻ, സാധാ ട്രെയിനല്ല, രണ്ടു വശവും തുറന്ന് കിടക്കുന്ന വാതിൽ, വലിയ വാതിലുകളൊക്കെയുള്ള ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ടോയ് ട്രെയിനാണ്. കൽക്കാ ടു ഷിംല റൂട്ടാണ് ഇവർ ഓടുന്നത്. അപ്പൊ അവിടെ ടോയ് ട്രെയിൻ ഉണ്ട്. പിന്നെ വിസ്റ്റാഡോമിലെ ട്രെയിനും അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത്, ആ സമയം വിസ്റ്റാഡോം പറയുമ്പോൾ മുകളില് ഗ്ലാസ് ഉള്ള ട്രെയിനാണ്. അപ്പൊ നമുക്ക് ഈ നല്ല വ്യൂ കിട്ടും, ഹിമാലയത്തിന്റെയും സ്നോഫാളിലൊക്കെ സമയത്ത് നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ആ സമയത്ത് വിസ്റ്റാഡോമിലെ ട്രെയിൻ ഇല്ല, അതുകൊണ്ട് ടോയ് ട്രെയിനില്ല. പോകുന്ന വഴിയിലെല്ലാം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പറയുമ്പോൾ ചെറിയ ഒരു എന്താ പറയാ, ഹിമാചലിന്റെ തന്നെ ഒരു ആർട്ട് ഫുൾ ആയിട്ടുള്ള കുറെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. അവരുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയ കുറെ ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയ കുറെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയി ഞാൻ അവസാനം ഷിംല റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. ആ സമയത്ത് മഞ്ഞ് കുറവായിരുന്നു. ഷിംല റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ ഷിംലയുടെ മുകളിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്, മുകളിൽ. അപ്പൊ ക്ലിഫിന്റെ അടുത്ത്, ക്ലിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നടക്കണം, അങ്ങനെ ഒരു 4 കിലോമീറ്ററോളം നടന്നാണ് റൂമിലെത്തുന്നത്. കാരണം വണ്ടി അങ്ങോട്ട് ഓടാറില്ല. രാത്രിയാണ് അവിടെ എത്തുന്നത്. അവിടെ നമ്മുടെ ഇന്ത്യൻ പതാക, 3 മീറ്റർ നീളമുള്ള ഇന്ത്യൻ പതാക എപ്പോഴും പാറി പറക്കുന്നുണ്ട്. പണ്ട് എന്നോട് എന്റെ ഹിമാചലിലെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഡോഗ്സ് ആൻഡ് ഇന്ത്യൻസ് ആർ നോട്ട് അലൌഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു അവിടെ ആ സ്ഥലത്ത്. ഇന്ന് അവിടെ ഇന്ത്യയുടെ ഭാരത മാതാവിന്റെ പതാക ഇന്ന് പാറിപ്പറക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ അവിടെ ഉണ്ട്. ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ. അന്ന് ഒരു കാലത്ത് ഇന്ത്യക്കാർക്ക് തീരെ അതൊരു ഹൈപോഷ് ഏരിയ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെയും പല മുതലാളിത്ത വർഗങ്ങളുടെയും ഒക്കെ ഒരു സ്വർഗമായിരുന്നു അത്. ഇപ്പോൾ അതൊക്കെ മാറി ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ആക്സസ് ആയിട്ടുള്ള ഒരു സ്ഥലമായ ആ ഷിംല, ഇവിടെ ആ ക്ലിഫ് ഏരിയ എന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ഒരു ദിവസം അവിടെ തങ്ങി. അതുപോലെ തന്നെ ഒരു കഫേ ഷിംല ടൈംസ് ഉണ്ട്, അത് എൻ്റെ മാഡം പറഞ്ഞാണ്. അവിടെ പോയതാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ പോയി മീൻസ് എന്തായാലും ഭക്ഷണം കഴിക്കണം. കഫേ ഷിംല ടൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏറ്റവും മുകളിലുള്ള ഒരു കഫേ ആണ്, ഹോട്ടലാണ്. അവിടെ ഇരുന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ല ഫുൾ ഷിംല നമുക്ക് കാണാൻ പറ്റും. നൈറ്റ് ആകുമ്പോൾ ഫുൾ ഒരു അല്ല അടിപൊളി ലൈറ്റ്.

സ്റ്റാർസ് ഒക്കെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ വ്യൂ. കഫേ ഷിംല ടൈംസ്, അവിടെ ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് എനിക്ക് പോകേണ്ടത് ചിത്തൂരിലേക്ക് പോകണം. ചിത്തൂരിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല, ബസ്സില്ല, ഹിമാചൽ പ്രദേശ് HRCT. കാരണം നമ്മൾ സോളോ ട്രാവൽ ആണോ, ഒറ്റക്കാണ് പോകുന്നത്. ഒറ്റക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വളരെ സുന്ദരം. ആരെയും നമുക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ, കാരണം ഒരു ഗ്രൂപ്പ് പോയാല് ചിലർക്ക് റെഡിയാകും സമയം എടുക്കും, മറ്റൊക്കെ ചെയ്യാൻ സമയം എടുക്കില്ല, മടിയന്മാരുണ്ടാവും. അപ്പൊ സോളോ ആകുമ്പോഴത്തേക്കും ഒരു ബാക്ക് പാക്ക് വിട്ടാണ് ഞാൻ പോകുന്നത്, ഓൺലി ബാക്ക് പാക്ക്, വേറെ ഒന്നുമില്ല കയ്യിൽ. അങ്ങനെ അവിടെ നിന്ന് പോയി ഞാൻ പിന്നെ ബസ്സിൽ അന്വേഷിച്ചു, പറഞ്ഞ് താഴോട്ട് പോകണം. അവിടെ രണ്ട് ബസ് സ്റ്റാൻഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡും ന്യൂ ബസ് സ്റ്റാൻഡും ഷിംല. അപ്പൊ ഓൾഡ് ബസ് സ്റ്റാൻഡിന്നേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ വണ്ടി സംഘടിപ്പിച്ച് ഞാൻ താഴെ വന്ന് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യപ്പോൾ അവിടെ ഒരു ഡ്രൈവർ പറഞ്ഞു ഈ ബസ് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഷിംല വഴി പോകില്ല, സരഹൻ വാലി വഴി പോകും. ഞാൻ പറഞ്ഞു ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്താണോ അവിടെ ഞാൻ ഇറങ്ങിക്കോളാം. അങ്ങനെ ഒരു രസം, പറഞ്ഞാൽ നമുക്ക് നോക്കണ്ടല്ലോ, ഇടക്കിടക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണോ അവിടെ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി, അങ്ങനെ പോയി യാത്ര ചെയ്ത്. അതായത് മലയുടെ ചുറ്റുമാണ് റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയ വലിയ ഹിമാലയ സാധനങ്ങളെ മലകളുടെ അതിന്റെ സൈഡ് കൂടിയാണ് റോഡ് ഉണ്ടാക്കിയിരുന്നത്. ഭയങ്കര ചങ്കുത്തായ ചെരിവുകളാണ്. അപ്പൊ ഒന്ന് തെന്നിപ്പോയാല് അപ്പൊ വീഴും, അങ്ങനത്തെ ഭയങ്കര റിസ്കി ഏരിയ ആണ്. പക്ഷേ അവരുടെ ഡ്രൈവർമാർ നല്ല എക്സ്പെർട്ട് ആണ്. ഹിമാചലി കുറെ പാട്ടൊക്കെ ഇട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ അടിച്ചു മിഞ്ചി മലഞ്ചേരിയിലൂടെ ഇങ്ങനെ പോവാണ്. ഉച്ചയ്ക്ക് ശേഷം യാത്ര തുടങ്ങിയത് രാത്രി 12 മണി സമയത്താണ് ഞാൻ സരഹൻ വാലിയിൽ എത്തുന്നത്. പിന്നെ ഹിമാലയത്തിന്റെ ഈ നദി ഉണ്ടല്ലോ, ആ നദിയിൽ പല സ്ഥലത്തും ഹൈ വോൾട്ടേജ് പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഏത് ഈ നദിയിൽ നിന്നും ഇതുണ്ടാക്കുന്ന പവർ സ്റ്റേഷൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹിമാചൽ ഗവൺമെന്റ്. അങ്ങനത്തെ കുറെ പവർ സ്റ്റേഷൻസ് ഉണ്ട്. അല്ലാതെ ഈ മലഞ്ചേരിയിൽ നിന്നും അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ടും ഒന്നുമില്ല. ഭക്ഷണങ്ങളൊന്നും അത്ര ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം നല്ല തണുപ്പാണ്. ഭക്ഷണമൊന്നും അത്ര വിശപ്പ് ഉണ്ടാവാറില്ല അവിടെ. അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പോയി. സരഹൻ വാലി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബ്യൂട്ടിഫുൾ സ്പിരിച്വൽ വാലിയാണ്. ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റിയതാണ് അവിടെ. സരഹൻ വാലി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്പിരിച്വൽ. അവിടെ ഒരു ഒരു ക്ഷേത്രമുണ്ട്, അതിന്റെ ഒരു 4-5 നിലകളുള്ള ക്ഷേത്രമാണ്. അതിന്റെ ഏറ്റവും മുകളിലാണ് അതിന്റെ പ്രതിഷ്ഠയൊക്കെ ഉള്ളത്. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഗുജറാത്തിലൊക്കെ ഇപ്പം നമ്മുടെ പേരിന്റെ കൂടെ ബായ് അല്ലെങ്കിൽ ബെഹൻ എന്ന് പറയാ സംഭവം, ഇപ്പൊ അലി ബായ് എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്യുള്ളൂ. പക്ഷെ ഹിമാചലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ബയ്യാ ജി എന്നാവുന്നത്. അതെ, ഒരു ജി കൂടി കൂട്ടി ഒരു ബഹുമാനത്തോടുകൂടി നമ്മൾ സംസാരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും വഴി ചോദിക്കുമ്പോഴോ എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ അവർ ആ ബയ്യാജി, ഹാ ബയ്യാജി എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു 12 മണി സമയം ആയപ്പോഴത്തേക്കും സരഹൻ വാലിയിലെത്തി. ഫുൾ ഇരുട്ടാണ്, കാരണം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞല്ലോ. ഹോട്ടൽ എവിടെ നിന്ന് കിട്ടും, ഒരു ഹോട്ടൽ അറിയില്ല, ഒരു ഒന്നും പ്ലാൻഡ് അല്ല. ഷിംല വരെ പ്ലാൻഡ് ആണ്, അതിനുശേഷം ഒന്നും പ്ലാൻഡ് അല്ല, അൺഷെഡ്യൂൾഡ് ആണ്. അങ്ങനെ അവിടെ പോയി. അവിടെ പോയി എത്തിയിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോഴത്തേക്കും എവിടെയും ലൈറ്റ് ഇല്ല, എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. വീട്ടുകാരൊക്കെ ഉറങ്ങി, ഒരു സ്ഥലത്ത് മാത്രം ലൈറ്റ് കണ്ടു. ഞാൻ പോകുമ്പോഴത്തേക്കും ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയ ഹോട്ടലാണ്. ചെറിയ ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും VIP എന്താ പറയുക, നമ്മുടെ അക്ഷയ് കുമാർ അടക്കം വരുന്ന സ്ഥലമാണത്. ഞാൻ പോയി കയറിയപ്പോഴത്തേക്കും അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, കരൺ എന്ന് പറഞ്ഞിട്ട്. അതായത് ഹിമാചലിനെ സോൾ എന്ന പ്രദേശിച്ച് വരുന്ന കരൺ ഭായി ആണ്. അപ്പോൾ ചോദിച്ചു സോളോ ട്രാവലറാണ്. പറഞ്ഞാൽ അയാൾ പറഞ്ഞു എനിക്ക് തോന്നി, കാരണം നിങ്ങളെ വരവ് കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് കിട്ടി, നിങ്ങൾക്ക് ഭയങ്കര സല്യൂട്ട് ഉണ്ട്. ഈ കരൺ എന്ന് പറയുന്ന ആൾ ആക്ച്വലി അക്ഷയ് കുമാറിന്റെ സ്റ്റണ്ട് മാസ്റ്ററുമായിട്ട് വന്നതാണ്. മുപ്പര് ടൂറിസം നടത്തുന്ന ആളാണ്, നമ്മുടെ നടൻ അക്ഷയ് കുമാറിന്റെ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ഇങ്ങനെ ടൂർ അടിക്കാൻ വന്നതാണ്. അങ്ങനെ മുപ്പരോട് സംസാരിച്ചു, അദ്ദേഹമായിട്ട് ഭയങ്കര ഫ്രണ്ട്സായി, ഇപ്പോഴും കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. മുപ്പര് കുറെ ട്രാവലൊക്കെ ചെയ്യുന്ന ആൾ, ട്രാവൽ ചെയ്യുന്നതും ടൂറിസം നടത്തുന്ന ആളാണ്. അങ്ങനെ കുറെ ആളുകളെ പരിചയപ്പെട്ടു, ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചു. രാജ്മ ചാവൽ നമ്മൾ ഭക്ഷണം കഴിച്ചു ഒരുമിച്ചിരുന്ന്. പിറ്റേന്ന് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, ഒരു 5 ഡിഗ്രി എന്തോ തണുപ്പുണ്ടായിരുന്ന സമയത്ത് സരഹൻ വാലിയിൽ. രാവിലെ എഴുന്നേറ്റ് പിന്നെ ഒന്ന് കറങ്ങാൻ പോയി. അവിടെ ഒരു പക്ഷി ഇതുണ്ട്, പക്ഷി സങ്കേതമൊക്കെ ഉണ്ട്. സമയം കോവിഡ് ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് മുഖത്ത് കയറി ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഈ ക്ഷേത്രം ഞാൻ പോയി കാണാൻ പോയ വലിയ പ്രതീക്ഷയുള്ള ക്ഷേത്രമാണ്, എല്ലാവരും വന്ന് നോക്കുന്ന ക്ഷേത്രമാണ്. അങ്ങനെ ഈ മുസ്ലിം എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം വെച്ചാൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ശ്രീകണ്ഠ പർവ്വതം കാണും. എന്ന് പറയുമ്പോൾ മഹാശിവന്റെ ബന്ധമുള്ള ശിഖണ്ഡ് പർവ്വതം കാണാൻ പറ്റും. അതുകൊണ്ടാണ് സ്പിരിച്വൽ വാലി ആയിട്ട് മാറുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വാലിയാണ് സരഹൻ വാലി. പിന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞ് രാവിലെ 9 വരെയൊക്കെ ബസ് വരും, അവിടെ നിന്ന് നമുക്ക് ചിത്കുളിലേക്ക് പോവാം. അങ്ങനെ രാവിലെ 9 വരെയൊക്കെ ബസ് വന്നു ഹിമാചൽ പ്രദേശിൽ. ഞാൻ ഒറ്റ ഒരാളായിരുന്നു ആ ബസ്സിൽ യാത്ര, കോവിഡാണല്ലോ, ആരുമില്ല. അങ്ങനെ ആ ബസ്സിൽ ഒറ്റയ്ക്ക് നമ്മൾ യാത്രയാണ്. പിന്നെ ചില വഴിക്ക് വെച്ച് പോലീസ്, നമ്മുടെ എന്താ പറയുക, ITBP പോലീസ് ഫോഴ്സ് ഉണ്ട്, ബോർഡർ ഫോഴ്സ്, അവർ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഒക്കെ, അവർ ഒരാൾ കയറും. പിന്നെ നമ്മൾ പോയിട്ട് രാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അതാണ് മെയിൻ സിറ്റി, അടുത്ത സിറ്റി രാംപൂർ ആണ്. അവിടെ നിന്ന് പിന്നെ അടുത്ത ഇതിലോട്ട് പോവുകയാണ്, റെക്കോംപിയോ ആണ് പിന്നെ അടുത്ത സ്റ്റേഷൻ. റെക്കോംപിയോ എന്ന് പറയുന്നത് ഒരു ഹിൽ ടോപ്പ് ആണ്. റെക്കോംപിയോയിലേക്ക് പോകുന്ന വഴിയാണ് നല്ല ബ്യൂട്ടിഫുൾ. അതായത് ഹിമവാന്റെ ഒരു മെജസ്റ്റിക് ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഗാംഭീര്യം, ഹിമാലയത്തിന്റെ ഗാംഭീര്യമൊക്കെ കാണുന്നത് അപ്പോഴാണ്. ഇങ്ങനെ ഒരു മഞ്ഞുമൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഹിമവാൻ, ഒരു വലിയ വെറുതെ ഇല്ല. പലരും അതിനെ ഹിമവാനൊക്കെ ഒരു ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ആരാധിച്ചു പോകുന്നു. അത്രക്കും ഒരു ഗാംഭീര്യത്തോടുകൂടി ഇങ്ങനെ മഞ്ഞുമൂടി ഇങ്ങനെ കിടക്കുകയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് കാണുമ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാ

0: അത്രത്തോളം ഒരു ഗാംഭീര്യം ഹിമവാനുണ്ട്, ഹിമാലയത്തിന് ഇങ്ങനെ കിടക്കുകയാണ്. റെക്കോങ് പിയോ എന്ന് പോകുമ്പോൾ കാണാം. റെക്കോങ് പിയോയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് ആപ്പിൾ വാങ്ങി, കാരണം വിശക്കുണ്ടല്ലോ, വിശക്കായിരിക്കാൻ വേണ്ടി ആപ്പിൾ വാങ്ങി 20 രൂപയാണ് കിലോയ്ക്ക്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആപ്പിൾ എന്ന് പറഞ്ഞാൽ കിന്നോർ, ഇതെല്ലാം കിന്നോർ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ്, ഹിമാചലിലെ കിന്നോർ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഏറ്റവും നല്ല ആപ്പിൾ വരുന്നത് കിന്നോർ ഡിസ്ട്രിക്റ്റ് നിന്നാണ്. അവിടെ 20 കിലോയ്ക്ക് 20 രൂപയാണ്, ഒരു വെട്ടിക്ക് 600 രൂപയാണ്. ഒരു വെട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് 10-20 കിലോ ഉണ്ടെന്ന് തോന്നും, അല്ലെങ്കിൽ 600 രൂപയാണ് വെട്ടിക്ക്. അങ്ങനെ ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കുറച്ച് ആപ്പിൾ വാങ്ങി, ആപ്പിൾ തോട്ടത്തിൽ പോയി കുറച്ച് ആപ്പിളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്, ആപ്പിളാണല്ലോ പിന്നെ ഭക്ഷണം, വിശക്കുമ്പോഴൊക്കെ ആപ്പിൾ എടുത്ത് കഴിക്കും. എന്നിട്ട് ഫുൾ നൈറ്റ് ജേണിയാണ്. ഇനിയിപ്പോ ചിത്കുള എത്തുമ്പോഴത്തേക്കും ഒരു സമയമാവും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും മലഞ്ചെരിവിൽ കൂടെ. ചിത്കുള്ളിലേക്ക് യാത്ര എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറായ യാത്രയാണ്. കാരണം ഫുള്ളി പാറ, ഹിമാലയത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള പാറക്കെട്ടുകളാണിത്. കാരണം ഇപ്പോൾ അവർ പുതിയ പുതിയ റൂട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പുതിയ റോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ വഴികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ചിത്കുള്ളിലേക്കുള്ള യാത്ര. പിന്നെ ചിത്കുള്ളിൽ പോകുന്ന വഴിയാണ് സാംഗ്ല വാലി എന്ന് പറയുന്നത്. സാംഗ്ല വാലി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാലീസ് ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു വാലിയാണ് സാംഗ്ല. അപ്പൊ സാംഗ്ല വഴിയാണ് നമ്മൾ പോയിരുന്നത്. സാംഗ്ലായി കൂടി പോയി ചിത്കുള എത്തിയപ്പോഴത്തേക്കും രാത്രി ഒരു 10-12 മണി സമയം. ചിത്കുള ഒരു ഓവർനൈറ്റ് ജേണി ഉണ്ട്, ആരുമില്ല, എല്ലാം ബന്ദാണ്. പക്ഷേ അവിടെയും BSNL നെറ്റ് ഉണ്ട്. BSNL നെറ്റ് ഉള്ളത് കൊണ്ട് മാത്രം റൂം എവിടെയാണെന്ന് ഞാൻ നോക്കി നോക്കുമ്പോഴത്തേക്കും ഒരു ലോഡ്ജ്, അത് ബാക്ക് പാക്കേഴ്സിന് മാത്രമുള്ള ലോഡ്ജാണ്. അത് ഒരു ഹോസ്റ്റൽ സ്റ്റൈലാണ്. ഒരു റൂമിൽ 4 ബെഡുള്ള, ഇത് ഡബിൾ ഡെക്ക് ബെഡുള്ള ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ എന്നാണ് അതിന്റെ പേര്, ZO എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ എന്നാണ് അതിന്റെ പേര്. ഞാൻ പോയി, ഇപ്പൊ ആരുമില്ല, മീൻസ് ചെറിയ വില്ലേജ് ആണ്, ഇപ്പൊ ടൂറിസ്റ്റ് പോലും ഇല്ല, ടൂറിസ്റ്റ് ആരും ഇല്ല ആ സമയത്ത്. അങ്ങനെ ഞാൻ പോയി മരി ഗൂഗിൾ മാപ്പ് ഇട്ടു, ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടക്കുന്നു പോയി അവിടെ ഞാൻ മുട്ടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ബയ്യ റൂമുണ്ടോ? ആ ഉണ്ട്, ഫുഡ് കിട്ടും. ആ ഫുഡ് കിട്ടും. ഞാൻ പറഞ്ഞു പൈസ ഇല്ല, പൈസ തീർന്നപ്പോഴത്തേക്കും കാശില്ല. കാരണം ലാസ്റ്റ് ഞാൻ റിക്കോങ് പിയോയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിച്ചപ്പോഴത്തേക്കും പൈസ തീർന്നു. അവിടെ ഒന്നും ATM ഒന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു എന്റെ പൈസ കുഴപ്പമില്ല, ഗൂഗിൾ പേയോ PayTM എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അമൗണ്ട് 600 രൂപയാണ് ഒരു ഇത്, ആരുമില്ല, ഒരു സിംഗിൾ ആയിട്ട് താമസിക്കുക. തണുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആ രാത്രി ആകുമ്പോഴത്തേക്കും എനിക്കറിയില്ല, മൈനസായ കാര്യം എനിക്കറിയില്ല. ഞാൻ വെച്ചില്ല 5 ഡിഗ്രിയോ 2 ഡിഗ്രിയോ ഒക്കെ തണുപ്പുണ്ടാവുന്ന ഞാൻ കരുതി. പക്ഷേ നല്ല തണുപ്പ് വന്നു. കാരണം എനിക്ക് എന്നോട് നേരത്തെ ഹിമാചലി ഫ്രണ്ട്സ് പറഞ്ഞു, ചിത്കുൽ പോയാൽ ഇട്ട ഡ്രസ്സൊന്നും കൂരാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ കിടന്നുറങ്ങിക്കോ, ഷൂ പോലും കൂരണ്ട, അത്ര തണുപ്പുണ്ടോ, അവിടെ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഹീറ്റർ ഉണ്ടോ, ആ ഒരു ഹീറ്ററിന്റെ ഇത് തന്നു. പിന്നെ അതായത് ഹീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ റൂം ഹീറ്റർ, ഒരു എഫക്റ്റും ഇല്ല, അത്രക്കും തണുപ്പായിരുന്നു. റൂം ഹീറ്റർ അതിന്റെ മൂട്ടിപ്പ് കിടന്നാൽ പോലും നമുക്ക് ഒന്നും എഫക്റ്റും കിട്ടുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ തന്നെ എന്റെ സ്വെറ്ററും അതൊക്കെ ഇട്ട് അങ്ങനെ തന്നെ കിടന്ന് എങ്ങനെയും ഉറങ്ങി. രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ മൊബൈൽ നോക്കിയപ്പോഴത്തേക്കാണ് മൊബൈലില്, ഇപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, -9 ഡിഗ്രിയാണ് തണുപ്പ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ വാലി ഉണ്ട്, അത് ബാസ്പ റിവർ എന്ന് പറഞ്ഞ റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവിടെ ക്യാമ്പൊക്കെ നടക്കുക, നൈറ്റ് ക്യാമ്പൊക്കെ നടക്കുന്നത്. ആ സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ക്യാമ്പൊന്നും ഇല്ല. ബാസ്പ റിവറിൽ ഞാൻ പോയി, അവിടെ കുറച്ച് നേരമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ ആണ് അവിടുത്തെ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ല ഫ്രഷ് എയർ ഇതിന്റെ മുകളിൽ 11,000 അടി ഉയരെയാണ് ചിത്കുള എന്ന് പറയുന്നത്. 11,000 ഫീറ്റ് ഉയരത്തിലാണ് ചിത്കുള. അതുകൊണ്ട് അത്രയും ഫ്രഷ് ആയിട്ടുള്ള എയർ ആണ്. പിന്നെ അതിന്റെ അവിടെയൊക്കെ കടന്ന് നടന്ന് കണ്ടു. അവിടുത്തെ ആൾക്കാർ കൂടുതലും വില്ലേജ് ആൾക്കാരൊന്നും കൂടുതൽ എടുക്കുന്നില്ല, അപ്പൊ ശല്യമൊന്നുമില്ല, മീൻസ് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആളുകൾക്ക് അവർക്കൊരു ഇതാണ്, അവരുടെ കൾച്ചറോ എന്തോ ആയിരിക്കും, നമ്മളോട് കൂടുതൽ ഈ ടൂറിസ്റ്റിനോട്ട് അത്ര മിംഗിൾ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ അവിടുത്തെ ടൂറിസം കേന്ദ്രം നടത്തുന്ന ഈ ലോഡ്ജൊക്കെ നടത്തുന്ന ആൾക്ക് ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ്. രാവിലെ എനിക്ക് ബ്രെഡൊക്കെ ഉണ്ടാക്കി തന്നു, ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ അവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു. കാരണം എന്റെ പൈസ, നമ്മുടെ എന്റെ പൈസ കുഴപ്പമില്ല, എന്റെ പേരറിയില്ല, എന്റെ നാടറിയില്ല, എന്റെ ഐഡിയ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ പിന്നെ ഗൂഗിൾ പേയോ PayTM ഒക്കെ ചെയ്താൽ മതി, അത്രയ്ക്ക് ട്രസ്റ്റ് ഉള്ള ആൾക്കാർ, നല്ല ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുഴപ്പമില്ല, പോകുമ്പോൾ പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും അവിടുത്തെ കുറെ ഫ്രണ്ട്സ് ഇപ്പോഴും എന്റെ ഉണ്ടാവും. ഇടക്കിടക്ക് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ മഞ്ഞ് വീഴുന്നുണ്ടോ, ഇടക്കിടക്ക് ഫോട്ടോസൊക്കെ ആയിരിക്കും. നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തിന്റെയും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരാണ്. അവിടെ സ്ഥലത്തിന്റെ ഭംഗിയേക്കാളും കൂടുതൽ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ് വീണ്ടും വീണ്ടും ടൂറിസ്റ്റിനെ ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവര് ബയ്യാജി എന്ന് വിളിക്കുന്നു, അവർക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പേരും ഒന്നും അറിയാതെ തന്നെ അവർ നമ്മളെ സഹായിക്കാൻ വരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റി. പിന്നെ അവരുടേതായ പ്രൊഡക്ട്സുകൾ, അവരുടേതായ എന്താ പറയാ, മുന്തിരിച്ചാറ് അത് ഇതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരുന്നു, കുടിക്കാനും ആവശ്യത്തിനൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ വലിയ നല്ല ഇതാണ്. പിന്നെ ചിത്കുള നടന്ന് കണ്ടു, കുറെ സ്ഥലമുണ്ട്. പിന്നെയും ഈ ബാസ്പ റിവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നു. എന്താ പറയാ, ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പ്. അതിന്റെ ഫോട്ടോസ് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഭയങ്കര ഒരു നല്ലൊരു ബ്ലൂ സ്കൈ, പിന്നെ ഒരു ഗ്രീൻ കളർ റിവർ, അങ്ങനെ ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ വൈറ്റ്, ഇതെല്ലാം കൂടി ഒരു ഡിഫറെന്റ് വെറൈറ്റി കളറാണ് വരുന്നത്. മഞ്ഞ കളറുണ്ട്, ഓറഞ്ച് കളറുണ്ട്, പലജാതി കളറും ഈ ഇതിലേക്ക്, പച്ച മരത്തിന്റെ പച്ച കളർ, ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ മാറുകയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതിങ്ങനെ നമ്മൾ ആ ബാസ്പ റിവറിന്റെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ എത്ര ചെറുതാണ് നമ്മൾ മനസ്സിലാകുന്നത്. വലിയ ഹിമാലയം, വലിയൊരു ആകാശം, വാലി ഇങ്ങനെ നീണ്ട് ഇങ്ങനെ ആ ലോകത്തിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
1: ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ഡോക്ടർ അലി അസ്ഹർ, ഓങ്കോളജിസ്റ്റ്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ, കവർത്തി.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.
3: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं लवलीन निगम. प्रधानमंत्री नरेंद्र मोदी आज सेशल्स के राष्ट्रपति पैट्रिक हरमाइनी के साथ वार्ता करेंगे. वे सेशल्स की नेशनल असेंबली को संबोधित करेंगे और भारतीय समुदाय के लोगों से भी बातचीत करेंगे. प्रधानमंत्री आज सुबह 11 बजे आकाशवाणी पर मन की बात कार्यक्रम में अपने विचार साझा करेंगे. विदेश मंत्रालय ने भारतीय नागरिकों को सभी आवश्यक दस्तावेजों के साथ ही कैलाश मानसरोवर की यात्रा करने की सलाह दी है. अमेरिकी सेना ने लगातार दूसरे दिन ईरान के कई ठिकानों पर हमले किए. वेनेजुएला में भूकंप से मरने वालों की संख्या 1,430 हो गई है और किदाम्बी श्रीकांत अमेरिकी ओपन बैडमिंटन के पुरुष सिंगल्स के फाइनल में पहुंचे. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज सेशल्स के राष्ट्रपति पैट्रिक हरमाइनी के साथ बातचीत करेंगे. दोनों नेता द्विपक्षीय सहयोग की व्यापक समीक्षा करेंगे और आपसी हित के क्षेत्रीय और अंतर्राष्ट्रीय मुद्दों पर विचार विमर्श करेंगे. एक रिपोर्ट.
4: आज प्रधानमंत्री नरेंद्र मोदी सेशल्स की राष्ट्रीय असेंबली को संबोधित करेंगे और वहां रहने वाले भारतीय समुदाय के लोगों से भी मुलाकात करेंगे. इसके बाद प्रधानमंत्री मोदी रोशकेमन में आयोजित राष्ट्रीय दिवस समारोह में हिस्सा लेंगे. विदेश मंत्रालय के अनुसार समारोह में भारतीय रक्षा बलों का एक दल और भारतीय नौसेना के 2 युद्धपोत भी भाग लेंगे. प्रधानमंत्री मोदी सेशल्स के राष्ट्रीय दिवस और स्वतंत्रता के स्वर्ण जयंती समारोह में मुख्य अतिथि के रूप में शामिल हो रहे हैं. यह यात्रा भारत और सेशल्स के बीच मजबूत और लंबे समय से चले आ रहे मित्रतापूर्ण संबंधों को और मजबूत करने का प्रतीक है. साथ ही यह दोनों देशों की हर क्षेत्र में द्विपक्षीय सहयोग और संबंधों को आगे बढ़ाने की साझा प्रतिबद्धता को दर्शाती है. अक्षित वैद्यान, आकाशवाणी समाचार, दिल्ली.
3: प्रधानमंत्री नरेंद्र मोदी आज सुबह 11 बजे आकाशवाणी पर मन की बात कार्यक्रम में देश विदेश के लोगों से विचार साझा करेंगे. ये मासिक रेडियो कार्यक्रम की 135वीं कड़ी होगी. कार्यक्रम का प्रसारण आकाशवाणी और दूरदर्शन के सभी नेटवर्क, AIR न्यूज वेबसाइट और न्यूज ऑन AIR मोबाइल ऐप पर किया जाएगा. इसका सीधा प्रसारण AIR न्यूज, DD न्यूज, प्रधानमंत्री कार्यालय तथा सूचना और प्रसारण मंत्रालय के यूट्यूब चैनलों पर भी होगा. हिन्दी प्रसारण के तुरंत बाद आकाशवाणी से प्रादेशिक भाषाओं में भी कार्यक्रम प्रसारित किया जाएगा. स्वास्थ्य और परिवार कल्याण राज्य मंत्री अनुप्रिया पटेल ने कहा है कि भारत ने पिछले 12 वर्षों में स्वास्थ्य सेवा क्षेत्र में महत्वपूर्ण प्रगति की है और वो सभी के लिए स्वास्थ्य कवरेज के व्यापक लक्ष्य की ओर अग्रसर है. इसका उद्देश्य प्रत्येक नागरिक के लिए सुलभ, किफायती और गुणवत्तापूर्ण स्वास्थ्य सेवा सुनिश्चित करना है. एक निजी मीडिया चैनल के कार्यक्रम के 9वें डॉक्टर्स डे कॉन्क्लेव में सुश्री पटेल ने कहा कि सरकार ने स्वास्थ्य दृष्टिकोण को बीमारों की देखभाल से उनके बेहतर स्वास्थ्य की ओर तथा उपचारात्मक देखभाल से मरीजों के व्यापक कल्याण की ओर मोड़ दिया है.
5: Today we have a new national health policy.
6: आज हमारे पास एक नई राष्ट्रीय स्वास्थ्य नीति है. यह रोग के उपचार से स्वास्थ्य सुरक्षा की ओर एक परिवर्तनकारी कदम है जिसमें बीमारी की रोकथाम को केंद्र में रखा गया है. भारत सरकार ने इन 12 वर्षों में कई योजनाएं शुरू की हैं. इनमें सबसे परिवर्तनकारी योजना आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना है. इसे दुनिया का सबसे बड़ा स्वास्थ्य कार्यक्रम माना जाता है जिसके दायरे में लगभग 62 करोड़ लोग शामिल हैं.
5: 62 करोड़ इंडिविजुअल्स.
3: महाराष्ट्र के मुख्यमंत्री देवेंद्र फडणवीस ने महाराष्ट्र शिक्षक पात्रता परीक्षा TET पेपर लीक मामले की जांच के लिए विशेष जांच दल बनाने का आदेश दिया है। इस टीम की अगुवाई ठाणे के संयुक्त पुलिस आयुक्त पंजाब राव उगले करेंगे। मुख्यमंत्री ने स्कूल शिक्षा मंत्री दादा भूसे और पुलिस महानिदेशक सदानंद दाते से भी बातचीत की और गिरोह में शामिल सभी लोगों के खिलाफ सख्त कार्रवाई करने का निर्देश दिया। मुंबई अपर आयुक्त अशोक दुबे ने बताया कि पेपर लीक मामले में 3 लोगों को गिरफ्तार किया गया है।
7: महाराष्ट्र में जो TET की एग्जाम होने वाली है, उस एग्जाम में जो पेपर आने वाले थे वो पेपर भिवंडी में बेच

6952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോൾ ഈണം പകർന്ന് സുജാത ആലപിച്ച ഗാനം, ചിത്രം പന്തയക്കോഴി.

ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി പളനിഭാരതിയുടെ വരികൾക്ക് സിർപ്പി സംഗീതം പകർന്ന് മനു, ഇസ്രത്ത്, സിർപ്പി എന്നിവർ ആലപിച്ച ഗാനം ചിത്രം മേട്ടുക്കുടി.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷാ ചലയിത്രഗാനങ്ങൾ. ചലയിത്രഗാനങ്ങളിൽ അടുത്തതായി ചമ്പക്കുളത്തച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

അടുത്തതായി ഭാഷ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം നൽകിയത് ദേവ.

ചലച്ചിത്രകാലങ്ങളിൽ അവസാനമായി സ്റ്റൈൽ എന്ന ചിത്രത്തിനുവേണ്ടി അഭിജീത്, ഹേമ സർദേസായി എന്നിവർ ആലപിച്ച ഗാനം, ഗാനരചന അബ്ബാസ് കാട്ക, സംഗീതം നൽകിയത് സഞ്ജീവ് ദർശൻ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

പൂച്ചപ്പ്. വിസ്മൃതിയുമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മിച്ചപ്പിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കഥ പറയട്ടെ. കഥയാണ് കേട്ടോ, അതായത് കഥയിൽ ചോദ്യമില്ല എന്നർത്ഥം. ആരും കാണാതെ കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞു. കുഞ്ഞുങ്ങളെയെല്ലാം കാക്ക പോറ്റി വളർത്തി. വളർന്നു കഴിഞ്ഞപ്പോൾ കുയിൽ വന്നു. സ്വന്തം കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങി. കുയിൽ കുഞ്ഞ് കാക്കയമ്മയ്ക്ക് സ്നേഹത്തോടെ ഒരു ഉമ്മ നൽകി യാത്ര പറഞ്ഞു. സൂത്രക്കാരിയായ കുയിൽ കള്ള കണ്ണുകൊണ്ട് കാക്കയെ നോക്കി. നിന്നെ ഞാൻ കബളിപ്പിച്ചല്ലോ എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. കാക്ക അത് കണ്ട് കുയിലിനോട് പറഞ്ഞു, നീ എന്തു കരുതി എന്നെ കബളിപ്പിച്ചെന്നോ? ഒരിക്കലുമില്ല. നിന്റെ മുട്ടയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അടയിരുന്നതും വിരിയിച്ചതും കുഞ്ഞുങ്ങളെ പോറ്റിയതും. നിന്റെ കുഞ്ഞാണിതെന്ന് അറിയാമായിരുന്നിട്ടും ഞാനിതിനെ എന്റെ കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തി. നീയോ അതിനെ സൂത്രത്തിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നു. കുയിൽ നാണിച്ചു, തലതാഴ്ത്തി, പിന്നെ തന്റെ കുഞ്ഞിനെയും കൊണ്ട് പറന്നകന്നു. പലരും പലതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഹായഹസ്തം നീട്ടുന്നത്, വീഴുന്നവരെ താങ്ങുന്നത്. എന്നാൽ യാതൊരു നന്ദിയും പ്രകടിപ്പിക്കാതെ പലരും നടന്നകലുകയും പറന്നുയരുകയും ചെയ്യും, പിന്നെ തിരികെ വരികയേയില്ല.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കരിയില കുളങ്ങരയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ. ഞാൻ ഓർമ്മിച്ചപ്പിലേക്ക് ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നു. ഓർമ്മ ഇതാ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കായംകുളത്തുള്ള ശ്രീകൃഷ്ണ ഫോട്ടോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ധാരാളം സ്റ്റാഫുകളും ജോലികളുമുള്ള സ്റ്റുഡിയോയായിരുന്നു അത്. അവിടെയുള്ള ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫായിരുന്നു മണിസാർ. അദ്ദേഹം നല്ല ഫോട്ടോഗ്രാഫറും നാടക സംവിധായകനുമായിരുന്നു. ഒരു ദിവസം രാവിലെ മണിസാർ പതിവ് പോലെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇതാണ് സംഗീത സംവിധായകൻ കണ്ണൂർ രാജൻ സാർ. മണിസാറിന്റെ ഒരു നാടകത്തിന്റെ ഗാനങ്ങളുടെ സംഗീതം ചെയ്യുവാനായി വന്നതായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ സംഗീത സംവിധായകനെ കണ്ടു. കണ്ണൂർ രാജന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അദ്ദേഹം സംഗീതം നൽകിയ ഒരു ഗാനം ഇന്ന് ഓർമ്മിച്ചപ്പിലൂടെ ആവശ്യപ്പെടുകയാണ്. പല്ലവി എന്ന ചിത്രത്തിലെ കിളിക്കൊത്ത കരളുള്ള എന്ന് തുടങ്ങുന്ന ഗാനം ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കുമായി സമർപ്പിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ, കരിയില കുളങ്ങര. പരത്തുള്ളി രവീന്ദ്രൻ എഴുതിയ ഗാനമാണ് ഇത്. കണ്ണൂർ രാജൻ സംഗീതം നൽകി, മാധുരിയും സംഘവും പാടിയത്. ചിത്രം പല്ലവി

നല്ലൊരു ഗാനം കേട്ടു അല്ലേ? ആ നല്ല ഗാനത്തിനൊപ്പം മറ്റൊരു നല്ല ഓർമ്മയും കൂടെ പങ്കുവയ്ക്കട്ടെ. ആലപ്പുഴയിലുള്ള ജയമണി പങ്കുവയ്ക്കുന്ന ഓർമ്മയാണ് ഓർമ്മിച്ചപ്പിൽ. ഇനി ഓർമ്മിച്ചപ്പിന്റെയും രഞ്ജിനിയുടെയും ഗാനസല്ലാപത്തിന്റെയും എന്നു വേണ്ട ആകാശവാണിയിലെ എല്ലാ അംഗങ്ങളുടെയും പൂർവകാല സുഹൃത്താണ് ഞാൻ. എനിക്ക് ഓർമ്മിച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കണം. അതിനു മുമ്പ് ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പുതുതായി താമസത്തിന് വന്ന ഒരു കുടുംബത്തിൽ ഞാൻ പോവുകയുണ്ടായി. അവിടെ ഒരു ഉമ്മയും ചെറുമകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ ചെറുമോൻ കുടുകുട ചിരിക്കുന്നു. ആ ചിരിയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് എനിക്കും തോന്നി. ചോദിച്ചപ്പോൾ ചെറുമോൻ കാര്യം പറഞ്ഞു. അവൻ ഗൾഫിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. നാട്ടിലേക്ക് വാപ്പയുമായി വന്നതാണ്. ഇനി കാര്യം പറയാം. ഒരു ദിവസം അവൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ടോയ്ലറ്റിൽ പോകണം. കേട്ട ഉടനെ ഉമ്മ പറഞ്ഞു, മോനെ എന്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, വാപ്പ വരട്ടെ വാങ്ങിച്ചു തരാം. ഉമ്മ വിചാരിച്ചു വല്ല സിനിമയ്ക്കും പോകാൻ കാശ് ചോദിക്കുകയാണെന്ന്. അതാണ് ആ കുഞ്ഞിന്റെ ചിരിയുടെ രഹസ്യം. ചിരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്, മറിച്ചാണെങ്കിലോ? അതുകൊണ്ട് ഇക്കുറി എനിക്ക് വേണ്ടത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും എന്ന ഗാനമാണ്. ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമല്ലോ. സ്നേഹത്തോടെ, ജയമണി, ആലപ്പുഴ. ഗാനം തീർച്ചയായും കേൾപ്പിക്കാമല്ലോ. കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, MV ശ്രീനിവാസൻ ഈണം പകർന്ന്, S ജാനകി പാടിയ ഗാനം.

0: ഓർമ്മിച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മിച്ചപ്പിൽ ഇനി അല്പം നീണ്ട ഒരു കത്താണ് കേട്ടോ. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഇത്തിത്താനത്ത് നിന്ന് സി രമണിയമ്മ. നല്ലൊരു ഓർമ്മയാണ് സി രമണിയമ്മ ഓർമ്മിച്ചപ്പിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് 48 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ സമർപ്പിക്കുന്നു. എന്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 19 വർഷം ഈ ഇടവ മാസത്തിൽ തികഞ്ഞു. മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച എല്ലാവരെയും ഓർക്കുന്നു. എന്റെ ആദ്യത്തെ മകൻ അരുൺകുമാർ, അവന് 2 വയസ്സ്. അവനെയും എടുത്ത് ചേച്ചി താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. കല്ലറയിലുള്ള തുമ്പോടാണ് എന്റെ സ്ഥലം. അവനുമായി വീടിന്റെ ഇളം തിണ്ണയിലിരിക്കുമ്പോൾ കാക്ക കരയുന്ന ശബ്ദം. മുറ്റം കഴിഞ്ഞാൽ മുൻവശത്ത് ഇറക്കമാണ്. കുഞ്ഞിനെ തിണ്ണയിലിരുത്തി ഞാൻ എഴുന്നേറ്റ് പോയി നോക്കി. കാക്ക കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നോക്കുമ്പോൾ ഒരു കിളി കരയുന്ന ശബ്ദവും കേൾക്കാം. ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അതാ, ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് കൊടിമരത്തിന് താഴേക്ക് ഉരുളുന്നു. ഞാൻ അന്തിച്ചു നിന്ന് നോക്കുകയാണ്. കിളി വീണ്ടും എഴുന്നേറ്റ് കൊടിച്ചുവട്ടിലേക്ക് വരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, അത് അമ്മ കിളിയായിരിക്കും. മകനോട് പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കണം, ഇറങ്ങരുത്. ഞാൻ താഴെ ഇറങ്ങി കൊടിമര ചുവട്ടിലേക്ക് നോക്കി. ഞാൻ ചെന്നപ്പോൾ അമ്മക്കിളി പറന്നു മരത്തിന് മുകളിലേക്ക് പോയി. മുഖത്ത് ചെറിയ ചുവപ്പും തൊപ്പി വച്ചതുപോലെ തലയുമുള്ള കിളി. നോക്കുമ്പോൾ 2 കിളിക്കുഞ്ഞുങ്ങൾ കൊടിച്ചുവട്ടിൽ കിടന്ന് വാ പൊളിക്കുന്നു. ഞാൻ ഉടനെ കൂട് കണ്ടു. കുരുമുളക് കൊടിയില പറിച്ച് കിളിയെ സ്പർശിക്കാതെ എടുത്ത് കൂടിനുള്ളിൽ വെച്ചു. എന്നിൽ നിന്നും കുറെ ഉയരെയായിരുന്നു ആ കൂട്. അപ്പോൾ ഞാൻ കണ്ടു 2 കിളികൾ. അച്ഛനും അമ്മയുമായിരിക്കും. അപ്പോൾ ഞാൻ അറിഞ്ഞു ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. എന്റെ അമ്മയെ അപ്പോൾ ഞാൻ ഓർത്തു. ആ കിളിപ്പെണ്ണിന്റെ വേദന എനിക്ക് മനസ്സിലായി. ഈ അവസരത്തിൽ അമ്മയെ അനുപമേ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് സി രമണിയമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ, ചിത്രം അരനാഴിക നേരം. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായ ആകാശവാണിയുടെ പല പരിപാടികളിലും പങ്കുചേരുന്ന പത്യൂർ ശ്രീകുമാർ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. വളരെ ദീർഘമായ ഒരു ഓർമ്മയാണ് അദ്ദേഹം കത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. കത്ത് വായിക്കാം. ശ്രീനിവാസൻ ഞങ്ങളുടെ മുടി മിനുക്കുന്ന ശില്പിയാണ്. മുടിവെട്ടുകാരൻ, ബാർബർ തുടങ്ങിയ പേരുകൾ ഓർമ്മകളായി. ഹെയർ സ്റ്റൈലർ, ഹെയർ ഡ്രസ്സർ തുടങ്ങിയവയാണ് നടപ്പ് വിശേഷണങ്ങൾ. ആധുനികമായ എല്ലാ യന്ത്ര സാമഗ്രികളും അമ്പാടി ഫാഷൻസിലുണ്ട്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മകൻ അമ്പാടി മരണമടഞ്ഞു എന്ന കാര്യം കൂടി പത്യൂർ ശ്രീകുമാർ ഈ കത്തിൽ ചേർത്തിരിക്കുന്നു. തുടർന്ന് വായിക്കാം. ഞാനടക്കമുള്ള മുതിർന്ന പൌരന്മാരെ, അതായത് റിട്ടയർഡ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ MS വേണുഗോപാൽ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K.ജയകുമാർ, വിരമിച്ച തഹസിൽദാരായ ഇ ഉള്ളവൻ തുടങ്ങി സടകൊഴിഞ്ഞ് പ്രമാണിമാരെ സുന്ദരന്മാരാക്കുക എന്ന കൃത്യമാണ് ഏറെ ദുഷ്കരം. മുടിവെട്ട് തൊഴിലിൽ അന്യസംസ്ഥാനക്കാരുടെ കടന്നുകയറ്റം ശ്രീനിവാസിന് ഏറെ ക്ഷീണമായി. അതുകൊണ്ട് അമ്പാടി ഫാഷൻസിലെത്തുന്നവരെ സുന്ദരന്മാരാക്കുന്നതിനൊപ്പം ഭാഗ്യവാന്മാരാക്കുന്നതിനുള്ള പ്രവർത്തനവും ടിയാൻ സമാന്തരമായി തുടങ്ങി. അതായത് ഭാഗ്യക്കുറി കച്ചവടം തുടങ്ങി എന്ന് ചുരുക്കം. രാവിലെ 7 മണിക്ക് കടയിലെത്തും. ആകാശവാണി പ്രവർത്തനക്ഷമമാക്കും. ഭക്ഷണത്തിന് വീട്ടിൽ പോകുന്ന 2 മണിവരെ അമ്പാടിയിലെ റേഡിയോ പാടുകയും പറയുകയും ഫോൺ വിളിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ആകാശവാണി പരിപാടികളെ സംബന്ധിച്ച് ശ്രീനിവാസന്റെ നിരീക്ഷണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആകാശവാണിയുടെ സുഹൃത്ത് എന്ന നിലയിൽ നാടകം, ഗ്രാമകേരളം എന്നീ പരിപാടികളിൽ എന്റെ സാന്നിധ്യമുണ്ടാകാറുണ്ട്. എന്നെ പരിഷ്കാരിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശ്രീനിവാസനിലെ ശ്രോതാവ് വാചാലനാകുന്നത്. ഫോണിൻ പ്രോഗ്രാം, ഹലോ സന്ദേശഗാനം, രഞ്ജിനി.

ആലോചിച്ചു കാണും. മൂന്നു നേരം വേണ്ട, രണ്ടു നേരമെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പഠിക്കാമായിരുന്നുവെന്ന് ശ്രീനി പറയും. നമുക്ക് ചെപ്പിലേക്ക് വരാം. പ്രിയപ്പെട്ട ടി ആന്റെ ഗായകനാണ് കെ പി ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു ഗാനമാകാം ഇന്ന് ഓർമ്മച്ചെപ്പിൽ. അനന്തശയനം എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയ മാരുവിൽ ഗോപുര വാതിൽ തുറന്നു എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ ശ്രീനിവാസന് വേണ്ടി കേൾപ്പിക്കുമോ എന്നാണ് പത്യൂർ ശ്രീകുമാർ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം കെ രാഘവൻ. അനന്തശയനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസന്റെ പ്രിയപ്പെട്ട ഗായകൻ കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്.

0: ഓർമ്മിച്ചപ്പ് തുടരുന്നു.
1: മാരാരിക്കുളത്ത് നിന്ന് ശ്രീനിവാസൻ ഡി എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഒരു ശ്രീനിവാസന് വേണ്ടി പാട്ട് കേൾപ്പിച്ചു മറ്റൊരു ശ്രീനിവാസന്റെ കത്ത് ഇതാ വായിക്കുന്നു. എന്റെ ഓർമ്മയുടെ ചെപ്പ് തുറക്കുമ്പോൾ 60 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ നഗരത്തിൽ കേട്ട ഒരു അനൗൺസ്മെന്റ് വാചകമാണ് ഓർമ്മയിൽ വരുന്നത്. രൂപവാണിയുടെ മുറപ്പെണ്ണിന് ഒരു ശകുന്തള സാരിയും ഒരു പട്ടുതോവാലയും, ഇതായിരുന്നു ആ അനൗൺസ്മെന്റ്. ആലപ്പുഴ നഗരത്തിലെ 3 തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന 3 സിനിമകളുടെ പരസ്യവാചകമാണ് ഒരു വാഹനത്തിൽ നിന്നും കേൾക്കുന്നത്. ആലപ്പുഴക്കാർക്ക് അക്കാലം ആഘോഷമാണ്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ചിറപ്പുത്സവം,

ധനുമാസം 1 മുതൽ 11 വരെയാണ് ഉത്സവം നടക്കുന്നത്. മുല്ലക്കൽ ക്ഷേത്രത്തിലെ ചെറുപ്പുത്സവം കൂടാതെ കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവവും ഇതിനോടൊപ്പമാണ് നടക്കുന്നത്. അതിനാൽ മുല്ലക്കൽ സീറോ ജംഗ്ഷൻ മുതൽ വടക്ക് കിടങ്ങാമ്പറമ്പ് വരെയുള്ള റോഡിലൂടെ ഒഴുകിപ്പോകുന്നത് ആപാലവൃദ്ധം ജനസാഗരമാണ്. കൂടാതെ റോഡിന് ഇരുവശത്തും എല്ലാവിധ താൽക്കാലിക കച്ചവടക്കാരുമുണ്ട്. ഈ അനൗൺസ്മെന്റ് ഈ ഉത്സവ പ്രേമികൾക്കുള്ളതാണ്. ധനമാസം 1 മുതൽ 11 വരെയുള്ള ഓരോ ദിവസത്തെയും ചിറപ്പ് നടത്തുന്നത് ഓരോ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സംഘത്തിന്റെയോ വേദിയിലായിരിക്കും. അക്കാലത്തെ 8-ാം ദിവസത്തെ ചിറപ്പ് സ്ഥിരമായി നടത്തിയിരുന്നത് ആലപ്പുഴയിലെ ഒരു പ്രമുഖ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചിറപ്പിന് യേശുദാസ്, എസ് ജാനകി, മാധുരി ഇവരുടെയൊക്കെ ഗാനമേളയും സംഗീത കച്ചേരികളും ഓരോ വർഷവും ഉണ്ടാകുമായിരുന്നു. 8-ാം ചിറപ്പ് നടത്തിയിരുന്ന ആ വ്യക്തി അന്നേ ദിവസം തന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ച് വീട്ടിൽ സൽക്കരിക്കുമായിരുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം കാലക്രമേണ ക്ഷയിച്ചു തുടങ്ങി. അതോടെ നിരാശനായി. അകാലത്തിൽ തന്നെ ഈ ലോകത്തു നിന്നും വിടവാങ്ങി. മുല്ലക്കൽ ചിറപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇന്നും എനിക്ക് അദ്ദേഹത്തിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഓർമ്മിച്ചപ്പിലൂടെ എനിക്കൊരു ഗാനം കേൾക്കണം. അതായത് ആലപ്പുഴ സുബ്ബയ്യ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്ന മുറപ്പെണ്ണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കരയുന്നോ പുഴച്ചിരിക്കുന്നോ എന്ന ഗാനമാണ് ഓർമ്മിച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. മുറപ്പെണ്ണ് എന്ന സിനിമ കണ്ടിട്ടുള്ള ആരും ഈ ഗാനം മറക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ശ്രീനിവാസൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഈ ചിത്രം കണ്ടിട്ടുള്ളവർ മാത്രമല്ല, ഈ ഗാനം കേട്ടിട്ടുള്ളവരും മറക്കാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ഹൃദ്യമാണ് കരയുന്നു പുഴച്ചിരിക്കുന്നു. ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, ബി എ ചിദംബരനാഥ് ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

കോട്ടയം ജില്ലയിലെ പെരുമ്പനച്ചിയിൽ നിന്നും തോമസ് ടി കുന്നുംപുറം എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ആകാശവാണിയുടെ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ മനസ്സ് എപ്പോഴും പഴയ ഒരു സുവർണകാലത്തേക്ക് തിരിച്ചു പോകാറുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ നിൽക്കുന്ന എന്നെപ്പോലെ ഉള്ളവർക്ക് ഭൂതകാലത്തിന്റെ മനോഹരമായ ഈണങ്ങൾ സമ്മാനിക്കുന്നതിൽ ആകാശവാണിയോളം വലിയ പങ്ക് മറ്റൊന്നിനുമില്ല. ഞാനും എന്റെ ഭാര്യ ലില്ലിക്കുട്ടിയും ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലാണ്. ഈ പ്രായത്തിലും ഞങ്ങളുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ പ്രണയവും അതിന് പശ്ചാത്തലമൊരുക്കിയ പാട്ടുകളും. എന്റെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സെന്റ് ബർക്ക്മാൻസ് കോളേജിലേക്ക് പഠിക്കാൻ പോയ കാലത്താണ് ഞാൻ ആദ്യമായി അവളെ കാണുന്നത്. കോളേജിന് സമീപമായിരുന്നു വീട്. ആ കണ്ടുമുട്ടലും പരിചയപ്പെടലും പിന്നീട് പ്രണയത്തിലേക്കും ഒടുവിൽ ഒന്നിച്ചുള്ള മനോഹരമായ വിവാഹ ജീവിതത്തിലേക്കും വഴിമാറി. പാട്ടുകളെ ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ ആ പ്രണയകാലത്ത് അവൾ എനിക്കായി മൂളിയിരുന്ന പാട്ടുകൾ ഏറെയുണ്ട്. ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ കോളേജ് ക്യാമ്പസിലെ ആ പഴയ തണൽ മരങ്ങളും ഇരിപ്പിടങ്ങളും ഞങ്ങളുടെ പ്രണയത്തിന്റെ ആദ്യകാല തുടിപ്പുകളും മനസ്സിലേക്ക് ഓടിയെത്തും. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴോ ഇഷ്ടപ്പെട്ടുപോയ ആ പഴയ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് ഞങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ആകാശവാണിയുടെ ഈ ഓർമ്മച്ചപ്പിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കായി ജ്ഞാനസുന്ദരി എന്ന സിനിമയിൽ കമുകറ പുരുഷോത്തമൻ പാടിയ പനിനീർ മലരിന് ഒരിതൾ കൊഴിഞ്ഞാലും എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? എന്റെ സഹപ്രവർത്തകയായിരുന്നിട്ടുള്ളതും ഞങ്ങളുടെ കുടുംബ സുഹൃത്തും നല്ല റേഡിയോ ശ്രോതാവും കൂടിയായ ശ്രീമതി അക്കാമ ജോസഫിനും കൂടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും തോമസ് ടി കുന്നുംപുറം കത്തിൽ എഴുതിയിരിക്കുന്നു. വളരെ മനോഹരമായ സുന്ദരമായ ജീവിതത്തിലെ സുന്ദരമായ ഓർമ്മകൾക്ക് കൂട്ടായി ഗാനപിത അഭയദേവ് എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് കമ്പുകറ പുരുഷോത്തമൻ പാടിയ ഗാനം. ചിത്രം ജ്ഞാനസുന്ദരി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ തുടക്കത്തിൽ പറഞ്ഞ കഥ കേട്ടില്ലേ, ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഭൂമിയിലെ നന്മ ഇപ്പോഴും നിലനിൽക്കുന്നത്. വീണുകിടക്കുന്നവരെ താങ്ങുന്ന കരങ്ങൾക്ക് ശക്തി നഷ്ടപ്പെടാതിരിക്കട്ടെ

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം: എൻ ജെ ജോഷിലാൽ.

0: കി ബാത്ത്
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
0: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV.
6: ഹലോ, രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
7: വീണ്ടും
6: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
8: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
7: സർ, ഇത്രയും രൂപ.
8: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
7: 2 ലക്ഷം
9: എന്ത് പറ്റി അച്ഛാ?
7: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
6: അയ്യോ,
7: കട്ട് ചെയ്തു.
9: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
7: തട്ടിപ്പോ?
9: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
7: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
9: അറിവ് നേടും, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: അമരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ലതികയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ആകാശവാണി, സമയം 10 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ഒട്ടനവധി കത്തുകളാണ് നമ്മുടെ മുന്നിലുള്ളത്.
0: ധാരാളം ഇമെയിലും വന്നിട്ടുണ്ട്. ആദ്യം കത്തുകളിലേക്ക് പോകാം.
1: ആയിക്കോട്ടെ.
0: വക്കം വാഹിദ് കല്ലറ June 17 മുതൽ 23 തീയതി വരെ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളെ കുറിച്ച് വിശദമായി കത്തെഴുതിയിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ കത്തായിട്ടാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. കവനമന്ദിരം പങ്കജാക്ഷൻ നടത്തിയ സുഭാഷിതവും ഉഷമലേരിയിൽ ചങ്ങുമ്പുഴ കവിത ഉൾപ്പെടുത്തിയതും വളരെ ഇഷ്ടപ്പെട്ടു. ഫാദർ തോമസ് കുറ്റിയിൽ നടത്തിയ സുഭാഷിതവും ഉഷമലേരിയിൽ കാവാലം ശ്രീകുമാർ ആലപിച്ച വള്ളത്തോളിന്റെ സ്ത്രീകൾ എന്ന കവിതയും 6:15 ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ഉദയഗീതവും വൈകിട്ട് 5:45 അഞ്ജന ദേവികൃഷ്ണ പാടിയ ഭക്തിഗാനങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഇത് 18 പരിപാടി. 19 ബോധിനി പ്രഭാകരൻ നായർ നടത്തിയ സുഭാഷിതവും ഉഷമലയിൽ ജി ശ്രീറാം ആലപിച്ച ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗവും 6:15 ഉദയത്തിൽ ജി അരുന്ധതി, സരസ്വതി എന്നിവർ പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. 20 പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലയിൽ മുട്ടറ രവീന്ദ്രൻ ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയും 6:15 ഉദയത്തിൽ പന്തളം ബാലൻ, സരസ്വതി, ജോസഫ് എന്നിവർ പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. 21 രഞ്ജിനി സുധീരൻ ആലപിച്ച ഒ എൻ വിയുടെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയും 6:15 കാവാലം സജീവ് പാടിയ ഉദയഗീതവും മൊഴി ഉറവുകളിൽ എൻ കെ ജോഷിലാൽ തയ്യാറാക്കിയ കെ ആർ ഗൌരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖവും ഇഷ്ടപ്പെട്ടു. 23 അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് നടത്തിയ സുഭാഷിതവും ഉഷമലയിൽ ബി ടി മുരളി ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ കവിതയും വൈകിട്ട് 5:45 ആലപ്പി ഹരിദാസും സംഘവും പാടിയ ഭക്തിഗാനങ്ങളും രാത്രി 8 സാഹിത്യരംഗത്തിൽ കലാം പാങ്ങോടിന്റെ കവിതകളും ഡേവിഡ് മാത്യുവിന്റെ പ്രഭാഷണവും ഒത്തിരി ഇഷ്ടപ്പെട്ടു. 9 ആറ്റുവാശേരി രാമകൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗം രാധാമാധവും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കല്ലറ.
1: യോഗാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയെക്കുറിച്ചാണ് ഐവർകാരയിൽ നിന്നും ശ്രീദേവി എഴുതിയിരിക്കുന്നത്. June 17 രാവിലെ 11 മുതൽ 12 വരെയുള്ള തത്സമയ ഫോണിൻ പരിപാടിയിൽ അതിഥിയായി എത്തിയ ഡോക്ടർ വസുന്ധര മാമിനോട് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് കത്ത് തുടങ്ങുന്നത് തന്നെ. ശ്രീമതി എം എസ് ആശയും ഡോക്ടറും കൂടി ചേർന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയ പരിപാടി മനോഹരമായിരുന്നു. യോഗയെപ്പറ്റി ഒരുപാട് അറിവ് ഈ പരിപാടി പകർന്നു നൽകി. ഡോക്ടറുടെ വർത്തമാന ശൈലി ഏറെ ആകർഷണീയമായിരുന്നു എന്നും കുറിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് കത്തവരെ നിർത്തുന്നത്.
0: പാലക്കാട് നിന്ന് MD ശിവരാമൻ, ഗീത ശിവരാമൻ. 12 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത് സാഹിത്യവേദി നന്നായിട്ടുണ്ട്. ഉൾപ്പെടുത്തുന്ന പതിവ് വിഭവങ്ങളൊന്ന് മാറ്റിപ്പിടിച്ചാലെന്താ എന്നൊരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. ഒരു കഥ രണ്ടുപേരുടെ കവിത തീർന്നു, അങ്ങനെയല്ലാതെ നാടകം കൂടി ഉൾപ്പെടുത്താമോ എന്നാണ് MD ശിവരാമനും ഗീത ശിവരാമനും ചോദിക്കുന്നത്.
1: നാടകത്തിനായി നമുക്ക് പ്രത്യേക സമയമുണ്ടല്ലോ, അതുപോലെ തന്നെ നാടകം തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയല്ലേ, അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
0: നാടകം സ്ഥിരമായി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സാഹിത്യവേദിയിൽ അത് ഉൾപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ഏതായാലും മുല്ലക്കര സോമശേഖരപിള്ളയുടെ കവിതകൾ, വിശ്വമനോഹരി, എന്റെ യാത്ര, തഴവ ബഷീർ തോപ്പിൽ അവതരിപ്പിച്ച കഥ 7 വളരെ നന്നായി, ആതിരാശരത്തിന്റെ കവിതകൾ സന്ധ്യ, പുതുവർഷ പുലരി നന്നായി. ആലാപനം ഏറെ ഇഷ്ടപ്പെട്ടു, ഹൃദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കാണ്. മറ്റൊരു കത്തുകൂടി അയച്ചിട്ടുണ്ട്. 16 8 പ്രക്ഷേപണം ചെയ്ത സർഗകേരളം ഹൃദ്യമായി. പെരുമ്പടവത്തിന്റെ കഥ ഏറെ നന്നായി. സാവിത്രി രാജേന്ദ്രന്റെ കവിത തോന്നിയാക്ഷരങ്ങൾ വിഷയം കൊണ്ടും ആലാപനം കൊണ്ടും ഏറെ ഹൃദ്യമായിരുന്നു. മുമ്പ് പ്രക്ഷേപണം ചെയ്തിരുന്നു എന്നൊരു സംശയം. സർഗകേരളത്തിൽ ഈ കഥയും കവിതയും മുൻപ് പ്രക്ഷേപണം ചെയ്തു തന്നെയാണ്. ഏതായാലും വളരെ നന്നായി, ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുകയാണ്. 19 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി നന്നായി. പരിപാടികളെ വളരെ വിശദമായി വിലയിരുത്തിക്കൊണ്ടാണ് MD ശിവരാമനും ഗീത ശിവരാമനും പാലക്കാട് നിന്ന് ഈ കഥകൾ അയച്ചിരിക്കുന്നത്.
1: അടുത്ത കത്ത് കോട്ടയത്ത് നിന്നും തങ്കച്ചന്റേതാണ്. പരിപാടികളുടെ വിലയിരുത്തലുകൾക്ക് മുൻപ് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ആകാശവാണി പരിപാടികളുടെ സ്ഥിരം ശ്രോതാവായ ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. പരിപാടികളെപ്പറ്റി പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. രാത്രിയിൽ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: അത് ഇത് സംബന്ധിച്ച വിഭാഗത്തിൽ അറിയിക്കുന്നതാണ്. അങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്.
1: അതെ, 12-ാം തീയതി പ്രകാശധാരയിൽ വനിതകളിലെ മൂഡ് സ്വിംഗ്സിനെ പറ്റി ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം കേട്ടിരുന്നു, നന്നായി. 14-ാം തീയതി പുലർവേട്ടത്തിൽ ഗാനരചയിതാവ് പഴവിള രമേശിന്റെ ശബ്ദം കേൾപ്പിച്ചത് മനസ്സിനെ പൂർവ്വകാല സ്മരണയിലേക്ക് നയിക്കുന്നതായിരുന്നു. ആയുരാരോഗ്യത്തിൽ സ്ത്രീകളിലെ യൂറിനൽ പ്രശ്നത്തെപ്പറ്റി ഡോക്ടർ ശില്പ കെ നാഥ് നടത്തിയ പ്രഭാഷണവും നന്നായി. അന്നത്തെ സാഹിത്യവേദിയിൽ ശ്രീ ലത്തീഫ് എഴുതിയ 7-ാം വാർഡ് എന്ന ലഘുചിത്രീകരണം ഹാസ്യരസം നിറഞ്ഞ ഒന്നായിരുന്നു. 14-ാം തീയതിയിലെ കണ്ടതും കേട്ടതും പരിപാടിയിൽ ന്യൂ ജനറേഷന്റെ വിവാഹ ചടങ്ങുകൾ പരാമർശിച്ചത് എന്നെ പോലെയുള്ള ഓൾഡ് ജനറേഷന് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇങ്ങനെ വിവിധ പരിപാടികളെപ്പറ്റിയാണ് അദ്ദേഹം ഈ കത്ത് എഴുതിയിരിക്കുന്നത്.
0: മലപ്പുറം പടപ്പുറമ്പ് നിന്ന് കെ രാമചന്ദ്രൻപിള്ള അയച്ച കത്തിൽ സർഗകേരളത്തിൽ പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥ അതിഗംഭീരമായി, സാവിത്രി രാജീവൻ എഴുതി അവതരിപ്പിച്ച തോന്നിയാക്ഷം നായ എന്നീ കവിതകളും മികച്ചതായിരുന്നു. ചന്ദ്രമതി അവതരിപ്പിച്ച വെന്റിലേറ്ററും കുറെ മനുഷ്യരും എന്ന കഥ സമകാലിക പ്രസക്തിയുള്ളതും ചിന്തോദ്ദീപകവുമായിരുന്നു. സാഹിത്യവേദിയിൽ നിഖിത തമ്പിയുടെ പുതിയൊരു ഞാൻ തുടങ്ങിയുള്ള കവിതകളും നിലവാരമുള്ളതായിരുന്നു. ശ്രീജ ബിശ്വാസിന്റെ ബിനാലയിൽ തെളിയാത്തത് എന്ന കഥയും ദീപ സോമൻ എഴുതി അവതരിപ്പിച്ച പുരയും ഇരുട്ടും കരഞ്ഞ രാത്രി പുനർജനി ഉയർപ്പിലേക്ക് ഒരുവൾ എന്നീ കവിതകളും മികച്ചതായിരുന്നു. മറ്റൊരു കത്തുകൂടി അയച്ചിട്ടുണ്ട്. കർമ്മധീരൻ നിശബ്ദ പ്രവർത്തനായിരിക്കുമെന്നും മറ്റുള്ളവർക്കുകൂടി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പ്രശസ്തി ആഗ്രഹിക്കുന്നതിനാകില്ലെന്നും വ്യക്തമാക്കി പള്ളിക്കൽ സുനിൽ നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായി. ബോധിനി പ്രഭാകരൻ നായർ, ഫാദർ തോമസ് കുറ്റിയിൽ, കവനമന്ദിരം പങ്കജാക്ഷൻ, ഡെയ്സമ്മ ജെയിംസ്, ഡോക്ടർ സുധീർ കടങ്ങൂർ എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു. മഹാകവി ചങ്ങമ്പുഴയുടെ ഓർമ്മദിനത്തിലെ ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ എന്റെ സഖി എന്ന കവിത ദിവ്യ ജയർ ആലപിച്ചത് അവസരോചിതവും ആസ്വാദ്യവുമായിരുന്നു. ഇതുപോലെ തന്നെ ബാലാമണിയമ്മയുടെ പാവക്കൂത്ത് എന്ന കവിത അനിൽ റാം അവതരിപ്പിച്ചതും ഉള്ളൂരിന്റെ കർണഭൂഷണം എച്ച് രാജേഷ് ആലപിച്ചതും ഹൃദ്യമായി. മലപ്പുറത്തു നിന്ന് പടപ്പറമ്പ് കെ രാമചന്ദ്രൻപിള്ള എഴുതിയിരിക്കുന്നു.
1: സുഭാഷിതങ്ങളെക്കുറിച്ച് തന്നെയാണ് വെള്ളായനിൽ നിന്നും കിരൺ എസും എഴുതിയിരിക്കുന്നത്. ഡോക്ടർ സുധീർ കിടങ്ങൂർ, അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ നല്ല നിലവാരം പുലർത്തിയെന്നാണ് ശ്രോതാവ് കുറിച്ചിരിക്കുന്നത്.
0: ചക്കുവരിക്കൽ രാമചന്ദ്രൻപിള്ള അയച്ച കത്താണ് അടുത്തത്. വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ തൂലികയിൽ നിന്നും ഉയരെടുത്ത ഉദ്യാനം എന്ന നോവലിനെ ആസ്പദമാക്കി 15-ാം തീയതിയിലെ മായാമുദ്രകൾ പരിപാടിയിലൂടെ ജേക്കബ് എബ്രഹാം തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്ത അപഗ്രഥനവും അവലോകനവും ഉന്നത നിലവാരം പുലർത്തി. നീരജ, ആദിത്യൻ, സരള മുതലായ കഥാപാത്രങ്ങളിലൂടെ കഥാസാരം അനാവരണം ചെയ്തതോടൊപ്പം ആദിത്യനിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികളും ഉയർത്തിയത് ശ്രദ്ധേയമായി. പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് കഥയും കഥാപാത്രങ്ങളെയും ഓർമ്മിക്കുന്നതിനും അല്ലാത്തവർക്ക് വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിലൂടെയും മായാമുദ്രകൾ എന്ന പരിപാടി സഹായിക്കുന്നു എന്നതിൽ കൃതജ്ഞത അറിയിക്കുകയാണ്. മറ്റൊരു കത്തുകൂടിയുണ്ട്. കൈതപ്പൂവിന്റെ മണമുള്ള കാമിനിമാരെ വർണ്ണിക്കുന്ന അനേകം ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്ത ഗൃഹാതുര ചിന്തകളാണ് ഗ്രാമകേരളത്തിൽ 17-ാം തീയതി കൈതപ്പൂ ചിന്തകൾ ഉണർത്തിയത്. വയലിനോട് ചേർന്ന് തോട്ടരുവുകളിൽ സമൃദ്ധമായി വളർന്നിരുന്ന കൈതകൾ ഇന്ന് അപൂർവമായേ കാണപ്പെടുന്നുള്ളൂ. ഇരുവശത്തും മുള്ളുകളുള്ള കൈതയോലകൾ ഒരു കാലത്ത് ഗ്രാമീണ സ്ത്രീകൾ തഴപ്പായ നിർമ്മാണത്തിന് ഉപയോഗിച്ച് വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് പട്ടിണി മാറ്റിയിരുന്ന കാര്യവും ഓർമ്മിക്കുന്നു. ഇന്നുള്ള ഏത് പെർഫ്യൂമിനെയും വെല്ലുന്നതായിരുന്നു അതിന്റെ ദിവ്യപരിമളം. ശ്രോതാവ് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഈ കൈതപ്പൂവിന്റെ ഗന്ധം തുണിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അന്നത്തെ പെട്ടിയിൽ ട്രങ്കുകളിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു ഈ കൈതയോലകളുടെ കാടിയിൽ. ആ മുണ്ടും തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല മണം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഈ ശ്രോതാവിന്റെ കത്ത് വായിക്കുമ്പോൾ ഒരു ഗൃഹാതുരത വന്നു നിറയുന്നുണ്ട്. ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള അയച്ച കത്തായിരുന്നു ഇത്.
1: ചാവക്കാട് നിന്ന് ആചാരി തിരുവത്ര, 16-ാം തീയതിയിലെ കഥാപ്രസംഗത്തെക്കുറിച്ചാണ് ഈ ശ്രോതാവ് എഴുതിയിരിക്കുന്നത്. ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച ശ്രീ മഹാദേവൻ എന്ന കഥാപ്രസംഗം വളരെയേറെ നന്നായി. നമുക്ക് ഓമനിക്കാനും ഓർമ്മ വയ്ക്കാനുമായി പുരാണ ഇതിഹാസങ്ങളിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട്. ചരിത്ര താളുകളിൽ നിന്നും മാനവ ഹൃദയങ്ങളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത കുറെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മളിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഇത്തരം കഥാപാത്രങ്ങളിൽ നിന്നും മനോഹരമായൊരു കഥ ചിട്ടപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ഭംഗിയായി അവതരിപ്പിച്ച ശ്രീ ഐലം ഉണ്ണികൃഷ്ണനും പ്രക്ഷേപണം ചെയ്ത ആകാശവാണിക്കും അനുമോദനങ്ങളാണ് ഈ ശ്രോതാവ് നേരുന്നത്.
0: കൊല്ലം ആയത്തിൽ നിന്ന് രവിരാജൻ അയച്ച കത്താണ് അടുത്തത്. ആകാശവാണിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയാണ് രഞ്ജിനി. എന്നാൽ അടുത്തിടെയായി രഞ്ജിനിയിൽ വളരെ ചുരുക്കം ചില ശ്രോതാക്കളുടെ പാട്ടുകൾ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. ഇത് ഒരു വിമർശനമായി കാണരുത്, ഒരു യാഥാർത്ഥ്യം പറഞ്ഞെന്ന് മാത്രം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാറില്ലെങ്കിലും പരിപാടി ശ്രദ്ധാപൂർവം കേൾക്കാറുണ്ട്. ശ്രോതാവ് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാറില്ലെങ്കിലും എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക,
1: അതെ,
0: ഇത് ഇവിടെ കിട്ടുന്ന കത്തുകൾ എല്ലാം ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പോ ഒരു ശ്രോതാവിന്റെ തന്നെ കത്തുകൾ തുടർച്ചയായ ആഴ്ചകളിൽ വന്നുപോകുന്നതാകാം. അതുകൊണ്ട് വിമർശനമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രവിരാജൻ കത്തുകൾ അയക്കാതിരിക്കരുത്, വീണ്ടും കത്തുകൾ അയക്കുക. അയച്ചിട്ട് ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ആ കാര്യം എഴുതാവുന്നതാണ്. ഇങ്ങനെ നിരന്തരമായി ഒരേ ശ്രോതാവിന്റെ പാട്ടുകൾ തന്നെ പോകുന്നത് ഈ കാര്യം വളരെ ശ്രദ്ധിക്കാം എന്ന് ഉറപ്പു തരുന്നു. June 20 രഞ്ജിനി അവതരിപ്പിച്ച അവതാരക അമ്പലമില്ലാതെ ആൽത്തറയില്ലാതെ എന്ന ഗാനം ഈണം പകർന്നത് വിദ്യാസാഗറാണെന്ന് പറഞ്ഞു. അതൊരു വലിയ അബദ്ധമായി പോയി. വിദ്യാസാഗറല്ല, വിദ്യാധരനാണ് ഈ പാട്ട് ഈണം നൽകിയത്. അത് ചൂണ്ടിക്കാട്ടുകയാണ് രവിരാജൻ അയത്തിൽ കൊല്ലം.
1: ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കാൻ പറയാം അല്ലേ. മൊഴിയഴക് എന്ന ശീർഷകത്തിൽ 21 മുൻ മന്ത്രിയായിരുന്ന ശ്രീമതി KR ഗൌരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം കേട്ടു. അവരുടെ ജീവചരിത്രവും മറ്റും പറയുകയുണ്ടായി. ആ ശബ്ദം കേൾപ്പിച്ച ആകാശവാണിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു ഡോക്ടർ ഡേവിഡ് മോസസ്, തേവലക്കര.
0: ഹരിപ്പാട് പള്ളിയറ നിന്ന് ഹരിലാൽ എഴുതിയിരിക്കുന്നത്, പുലവെട്ടത്തിൽ നെല്ലിന്റെ വിശേഷങ്ങൾ കേട്ടു. പത്തിയൂർ ശ്രീകുമാർ സാറിനും ആകാശവാണിക്കും നന്ദി. കർഷകനും കർഷക തൊഴിലാളിയും ഓണമുണ്ണുന്നത് പുന്നലിരി കുത്തിയായിരുന്നു. മേടമൊടുവിൽ വിത്തിട്ട് ചിങ്ങത്തിൽ കൊയ്യുന്ന വിരിപ്പൂ നിലങ്ങൾ ഓണാട്ടുകരയുടെ സവിശേഷതയായിരുന്നു. ഇന്ന് അവയെല്ലാം നികത്തി വീടുവെച്ചു. മിച്ചം കിടക്കുന്നവയാവട്ടെ ജലസേചന മാർഗം അടഞ്ഞുപോയതിനാൽ നെൽകൃഷി അസാധ്യമാവുകയും ചെയ്തു. ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിന് നന്ദി അറിയിക്കുകയാണ് ഹരിപ്പാട് പള്ളിയറ നിന്നും ഹരിലാൽ.
1: കഴിഞ്ഞ ആഴ്ചയിൽ വയലമ്മീടും പരിപാടിയിൽ കോഴി വളർത്തുന്നവർക്കുള്ള പുല്ലോറം എന്ന രോഗത്തെപ്പറ്റി വിശദീകരിക്കുകയുണ്ടായി. ഞാൻ സ്ഥിരം വയലമ്മീടും പരിപാടി കേൾക്കുന്ന ശ്രോതാവാണ്. മറ്റൊരു രോഗത്തെപ്പറ്റി പ്രഭാഷണം കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. പക്ഷേ ആ രോഗം വ്യക്തമല്ല. അതുകൊണ്ട് ആ രോഗം വ്യക്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി കത്തയച്ചാൽ നമ്മൾ ബന്ധപ്പെട്ട വിഭാഗത്തിനെ അത് അറിയിക്കുന്നതാണ്. എന്തായാലും ഷിബു ജോർജ് സാറിന്റെ പ്രസക്തമായ ചോദ്യങ്ങൾ ഈ പരിപാടിയെ മികച്ചതാക്കുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. മണി ചൂണ്ടൽ.
0: പത്തനംതിട്ട പോരുവഴിയിൽ നിന്ന് ശരദാസ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. പുതിയ മലയാളം പാട്ടുകൾ, അതായത് 2026 മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ളത് ആകാശവാണിയിലെ ലൈബ്രറിയിൽ ഇല്ലാത്തത് വലിയ സങ്കടമാണ്. ഫോൺ ഇൻ പ്രോഗ്രാം ഉൾപ്പെടെ പരിപാടികളിൽ വിളിക്കുമ്പോൾ പാട്ടുകൾ ഇല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. എന്താണ് ഇതിനൊരു പോംവഴിയെന്ന് നിങ്ങൾ ചിന്തിക്കുക, പാട്ടുകൾ ലഭ്യമാക്കുക എന്നാണ് പത്തനംതിട്ട പോരുവഴിയിലെ ശരദാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരദാസ് പറഞ്ഞ ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കും എന്ന് ഉറപ്പു നൽകുകയാണ് ഞങ്ങൾ. 2026 മാർച്ച് മുതലുള്ള പുതിയ പാട്ടുകൾ ഉടൻ തന്നെ കേൾപ്പിക്കാം.
1: അടുത്തതായി ഗീതാ ഗോപാലകൃഷ്ണന്റെ കത്തുകളാണ്. June 17 ശ്രീ കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ എന്റെ സഖി എന്ന കവിത എന്നിവ നന്നായി. നഗരപുരാണം വെള്ളനാട് രാമചന്ദ്രന്റെ തൂലികയിൽ പിറന്നത് രേഖാജിത് അവതരിപ്പിച്ചതും അതുപോലെ തന്നെ ഹൃദ്യമായിരുന്നു. June 19 ചിത്രീകരണം പുസ്തകം പൂത്തുലഞ്ഞ വായന കുരുന്നുകൾ ഏറെ മികച്ചതായി. ഇതിന്റെ രചന നിർവഹിച്ച ശ്രീ പത്തിയൂർ ശ്രീകുമാർ, അവതരിപ്പിച്ച കുരീപ്പുഴ സജീവ്, മിനി GS, ജി സന്തോഷ് കുമാർ, എല്ലാവർക്കും നന്ദി. 16 നിയമസഭയുടെ ബഡ്ജറ്റ് അവതരണം ആകാശവാണിയിൽ കൂടി കേട്ടത് ഏറെ പ്രാധാന്യത്തോടെയാണ്. സംസ്ഥാന ബജറ്റിനെ അവലോകനം ചെയ്ത് June 20 പ്രക്ഷേപണം ചെയ്ത പ്രഭാതപേരിയും മികച്ചതായി. June 19 വായനാ ദിനത്തിൽ PN പണിക്കരുടെ ശബ്ദം കാലം സാക്ഷിയിൽ കേട്ടതും അവസരോചിതമായി. അക്ഷരച്ചെപ്പ് കേൾക്കാറുണ്ട്. 17 അക്ഷരച്ചെപ്പിന്റെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. കുട്ടികളിലെ ആസ്മ വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു. അന്ന് തന്നെ രാഗാമൃതത്തിൽ ഡോക്ടർ RS ജയലക്ഷ്മി, ചാരുലത എന്നിവർ വീണയിൽ വായിച്ച കൃതികളും ആസ്വദിച്ചു. June 17 ആരോഗ്യ സംരക്ഷണവും യോഗയും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ഫോണിൻ പരിപാടി ഡോക്ടർ വസുന്ധര VR ഇതിന് നേതൃത്വം നൽകിയ MS ആശയും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഒരു കത്തുകൂടിയുണ്ട്. June 20 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ചിത്രീകരണം വിജ്ഞാനപ്രദമായി. അശോകൻ പുതുപ്പാടി, കുരീപ്പുഴ സജീവ്, സൌമ്യ ദേവി, PA ബിജു, അനൂജ ഭാസ്കർ, ഐശ്വര്യ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ലളിത സംഗീത പാഠം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്ന ശ്രീകല ചിങ്ങോലി രചിച്ച് പാർത്ഥസാരഥി ഈണം നൽകി പൂജ പഠിക്കുന്ന ഏറെ ഇഷ്ടമായി. ചരിത്രത്തിൽ നിന്ന് അതുപോലെ കുരീപ്പുഴ സജീവ് അവതരിപ്പിക്കുന്ന ഉറൂബിന്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും വളരെ ഇഷ്ടമാണ്. 21 ശ്രീ NJ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പും സുന്ദരമായി. ഇങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് ഈ ശ്രോതാവ് കത്തയച്ചിരിക്കുന്നത്.
0: ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം, ബാലാമണിയമ്മയുടെ വേണുനാദം, ഷിജുമാർ ആലപിച്ച ഉഷമലരി തുടങ്ങിയ ഓരോ ഇനങ്ങളും ഏറെ ശ്രദ്ധേയമായി ഇഷ്ടമായി എന്നറിയിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
1: കാർത്തിക അണ്ടല്ലൂരിന്റെ കത്തുകളാണ്. 13 വയലുമീടും പരിപാടിയിൽ നെല്ലിനെ ബാധിക്കുന്ന കീടരോഗങ്ങളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്തത് നെൽകൃഷിക്കാർക്ക് നല്ലൊരു അനുഗ്രഹമായി. പരിപാടിയുടെ ആദ്യം തന്നെ ഒരു ചോദ്യം എറിഞ്ഞ് ശ്രോതാക്കളെ പരിപാടിയിലേക്ക് താൽപര്യം ജനിപ്പിക്കുന്ന രീതി ഏറെ അനുയോജ്യമായി തോന്നി. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കേരളത്തിലെ ഡോക്ടർ ജ്യോതി കണ്ണമ്പാറയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. വിത്തിനെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ, ഇവയെ കൈകാര്യം ചെയ്യേണ്ട രീതി, ഇവയെല്ലാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനവും ദേശീയ സംഗീത ദിനവും ഒന്നിച്ചു വന്നപ്പോൾ രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ആകാശവാണി അവതരിപ്പിച്ച പരിപാടികൾ നന്നായി. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് 17-ാം തീയതിയിലെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ യോഗ ദിനത്തിലെ പ്രഭാഷണം, 15-ാം തീയതി കുരീപ്പുഴ സജീവ് ആലപിച്ച പുരാണ പാരായണം, 19-ാം തീയതി സംസ്ഥാന ബജറ്റിന്റെ തത്സമയ പ്രക്ഷേപണം എന്നിവയെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഈ ശ്രോതാവ് കുറിക്കുന്നു.
0: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട് അയച്ച കത്ത്: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ, മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ നോവൽ ഉദ്യാനം, രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും കാണാപ്പുറങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ച ഒരു നല്ല നോവൽ, ദീർഘകാലമായി രോഗശയ്യയിൽ കിടക്കുന്ന നീരജയും ഭർത്താവ് ആദിത്യനും ബാല്യകാല സുഹൃത്തായ സരളയും പൂന്തോട്ടം നോക്കാനായി നീരജയുടെ വീട്ടിലെത്തുന്നു. സരളയും ആദിത്യനും തമ്മിലുള്ള അടുപ്പം നീരജയ്ക്ക് വെറുപ്പും ദേഷ്യവും വർദ്ധിപ്പിക്കുന്നു. നീരജ മരണത്തിന് കീഴടങ്ങുന്നു. നല്ലൊരു കഥ. തയ്യാറാക്കിയ ജേക്കബ് എബ്രഹാം, കുരിപ്പുഴ സജീവ്, ഗായത്രി, എം ജെ ജോഷിലാൽ, പി ശ്രീകല, ഐശ്വര്യ എല്ലാവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ. ഒരു കർഷകൻ പറമ്പിലും പാടത്തും പണിയെടുക്കുന്നുണ്ടെങ്കിലും യോഗ ദിനചര്യയുടെ ഭാഗമാക്കണമെന്നും ആരോഗ്യകരമായ ശരീരവും മനസ്സും കാത്തുസൂക്ഷിക്കണമെന്നും യോഗാചാര്യൻ പ്രഭാഷണത്തിലൂടെ ആഹ്വാനം ചെയ്തത് വളരെ ശ്രദ്ധേയമായി. ഇത് തയ്യാറാക്കിയ ഷിബു ജോർജിനും നന്ദി അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ.
1: ഇനി നമുക്ക് AIR TVM PM എന്ന ഇമെയിലിൽ വന്ന സന്ദേശങ്ങൾ നോക്കാം. ആദ്യം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. June 19-ാം തീയതി ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം നന്നായി. അതുപോലെ അന്നത്തെ ഉഷമലരി, മഹാകവി ജി ശങ്കരക്കുറിപ്പിന്റെ ഓടക്കുഴലിൽ നിന്ന് ജി ശ്രീറാം ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. ബജറ്റ് വിശകലനവും തത്സമയ പ്രക്ഷേപണവും അവസരോചിതമായി. PN പണിക്കരുടെ ചരമവാർഷിക ദിനത്തിൽ കാലം സാക്ഷിയിൽ അദ്ദേഹത്തിന്റെ പ്രസക്തമായ വാക്കുകൾ കേൾപ്പിച്ചതും ഉചിതമായി. 19-ാം തീയതി സാഹിത്യവേദിയിൽ ദീപാ തമ്പി അവതരിപ്പിച്ച സ്വപ്ന നാടക ഉയർപ്പിലേക്ക് ഒരുവൾ, പുനർജനി, പുരയും ഇരുട്ടും കരഞ്ഞ രാത്രി എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. ശ്രീജ വിശ്വാസ് അവതരിപ്പിച്ച കഥ തെരുവുനായ മൂലം ജീവഹാനി സംഭവിച്ചവരുടെ ദയനീയ അവസ്ഥ വരച്ചുകാട്ടി. ലതിക തമ്പി അവതരിപ്പിച്ച കവിതകളും ഇഷ്ടപ്പെട്ടു. സംസ്ഥാന ബജറ്റിനെ അവലോകനം ചെയ്തുകൊണ്ടുള്ള പ്രഭാതഭേരിയും അവസരോചിതമായി. ഇന്ത്യൻ സാഹിത്യം, സംഗീതം, കല, ചലച്ചിത്രം തുടങ്ങിയ സർഗാത്മക സൃഷ്ടികളുടെ ഉടമസ്ഥാവകാശവും അവയുടെ ദുരുപയോഗവും തടയാൻ സംരക്ഷണം നൽകുന്ന 1957 പകർപ്പാവകാശ നിയമത്തെക്കുറിച്ച് 21-ാം തീയതി നിയമരംഗത്തിൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. അതുപോലെ ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയെ വിലയിരുത്തിയ 22-ാം തീയതിയിലെ മായാമുദ്രകളും ശ്രദ്ധേയമായി.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അദ്ദേഹത്തിന്റെ സന്ദേശം തുടരുകയാണ്. കടുത്തതും മാരകവുമായ രക്തസ്രാവത്തിന് കാരണമാകുന്ന, പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന, മരണനിരക്ക് കൂടുതലുള്ള എബോള വൈറസിനെ കുറിച്ച് 23-ാം തീയതി പ്രകാശധരയിൽ ഡോക്ടർ ക്രിസ്റ്റി മേരിയ മാനുവൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. സാഹിത്യരംഗത്തെക്കുറിച്ചാണ് അടുത്തത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രഭു കുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പശ്ചാത്തലമാക്കി റിയലിസവും മൂർച്ചയേറിയതുമായ സാമൂഹ്യ വിമർശനവും ഇടകലർത്തിയുള്ള ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ ലോകമെമ്പാടും വായിക്കപ്പെടുന്നു. 23-ാം തീയതി സാഹിത്യരംഗത്തിൽ ജെയ്ൻ ഓസ്റ്റിനെ കുറിച്ച് ഡേവിഡ് മാത്യു നടത്തിയ 2.5 നൂറ്റാണ്ടിന്റെ സർഗസംവേദനം എന്ന പ്രഭാഷണം വളരെ ശ്രദ്ധേയമായി. കലാം പാങ്ങോട് അവതരിപ്പിച്ച കേരളീയ കവിത, പ്രകൃതി സൂക്തം, ഒരു കഥ ചൊല്ലിട്ടുമ എന്നീ കവിതകൾ മികച്ച നിലവാരം പുലർത്തി എന്ന് അറിയിക്കുകയാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
1: അടുത്ത മെയിൽ കെ പുരുഷൻ, പുതുപ്പള്ളി കായംകുളത്ത് നിന്നാണ്. പ്രകാശധാരയിൽ 23-ാം തീയതി ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ഈ ശ്രോതാവും കുറിക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രഭു കുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പശ്ചാത്തലമാക്കി റിയലിസവും മൂർച്ചയേറിയ സാഹിത്യ വിമർശനവും ഇടകലർത്തിയുള്ള ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ ലോകമെമ്പാടും ഏറെ വായിക്കപ്പെടുന്നു. ജെയ്ൻ ഓസ്റ്റിനെ കുറിച്ച് ഡേവിഡ് മാത്യു നടത്തിയ 2.5 നൂറ്റാണ്ടിന്റെ സർഗസംവേദനം എന്ന പ്രഭാഷണം 23-ാം തീയതി സാഹിത്യരംഗത്തിൽ കേൾക്കുകയുണ്ടായി. അത് ശ്രദ്ധേയവുമായി. കലാം പാങ്ങോട് അവതരിപ്പിച്ച കവിതകളും മികച്ച നിലവാരം പുലർത്തി.
0: June 21 ഓർമ്മച്ചെപ്പ് പരിപാടിയിലെ അവസാന ഗാനം തീരം തേടുന്ന തിര എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ കണ്ണിന്റെ കർപ്പൂരം കരളിന് സായുജ്യം, മടിയിൽ നീ മയങ്ങു എന്ന ഗാനമായിരുന്നു. ഈ ഗാനം യേശുദാസും പാടിയിട്ടുണ്ട്. ഇതിന്റെ രചന നിർവഹിച്ചത് കായംകുളം MSM കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന കോഴിശ്ശേരി ബാലരാമൻ സാറാണ്. ഈ ഗാനം ആവശ്യപ്പെട്ട ശ്രോതാവ് തെറ്റായാണ് ഗാനരചയിതാവിനെ സൂചിപ്പിച്ചത്. ശ്രോതാക്കൾക്ക് ഗാനശില്പികളെ കൃത്യമായി അറിയണമെന്നില്ല. അതുകൊണ്ടാണ് കോഴിശ്ശേരി ബാലരാമൻ എന്ന പേര് കോഴിശ്ശേരി ബാലകൃഷ്ണൻ ആയിപ്പോയത്. ഗാനം കേട്ട പല ശ്രോതാക്കളും ഗാനരചയിതാവിന്റെ പേര് അതായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ആ തെറ്റ് തിരുത്തപ്പെടണം. ഇങ്ങനെയുള്ള തെറ്റുകൾ ആകാശവാണി പോലുള്ള സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തായിരുന്നു.
1: ഈ അഭിപ്രായം കെ പുരുഷന്റെ തന്നെയാണല്ലേ?
0: കായംകുളത്തെ കെ പുരുഷൻ. ഇത് ആകാശവാണി മാനിക്കുന്നു. ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാം.
1: ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം പൂർണ്ണമാവുകയാണ്.
0: ഇന്ന് കത്തുകൾ വഴിയും ഇമെയിൽ ആയും അയച്ച ശ്രോതാക്കൾ ആകാശവാണി പരിപാടികളെ സാശ്രദ്ധം കേട്ട് വളരെ വിമർശനാത്മകവും നിർദ്ദേശാത്മകവുമായ കത്തുകളൊക്കെ ധാരാളമുണ്ടായിരുന്നു. ഇത്തരത്തിൽ കത്തയച്ചതിന് എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും കത്തുകൾ അയക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695-01-4. ഇമെയിലിൽ സന്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ ഐ ഡി
1: aartvmpm@gmail.com.
0: വിലാസം ഒരിക്കൽ കൂടി പറയാം: aartvmpm@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. കേരള പൊതുസേവന അവകാശ നിയമം 2025. അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
2: സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അതിനർത്ഥം സർക്കാർ സേവനങ്ങൾ അർഹതപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങണം. ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടിയാണ് സർക്കാർ 2025 കേരള പൊതുസേവന അവകാശ ആക്ട് കൊണ്ടുവന്നത്. സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ സേവനം കൂടുതൽ കാര്യക്ഷമവും സമയബന്ധിതവുമാക്കി കിട്ടുന്നതിനുവേണ്ടി ഈ ആക്ട് ഉപകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നവംബർ 2025 ഈ പുതിയ ആക്ട് നിലവിൽ വന്നത്. കേരള ഗവൺമെന്റിന്റെ 1/11/2025 അസാധാരണ ഗസറ്റ് വഴി നിയമസഭ പാസാക്കിയ പ്രകാരം 2025 ഒക്ടോബർ 30 ഗവർണറുടെ അനുമതി ലഭിച്ചു. അങ്ങനെ ഈ ആക്ട് നിലവിൽ വന്നു. ഈ നിയമം 2025 കേരള പൊതുസേവന ആക്ട് എന്ന പേരിൽ അറിയപ്പെടും. ഈ നിയമപ്രകാരം സേവനമെന്തെന്ന് പരിശോധിക്കാം. സർക്കാരിൽ നിന്ന് സർക്കാരിലേക്കോ സർക്കാരിൽ നിന്ന് പൌരനിലേക്കോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വ്യാപാര ഇടപാടുകൾക്കോ ഡാറ്റ വിനിമയം മറ്റ് ഇതര ഡിജിറ്റൽ ഇടപാടുകൾക്കോ, അത് ഇമെയിൽ, മൊബൈൽ സേവനങ്ങൾ, ക്ലൌഡ് കമ്പ്യൂട്ടറിംഗ്, ഡോക്യുമെന്റ് മാനേജ്മെന്റ്, ഓയിസ് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ വഴിയോ മറ്റേതെങ്കിലും വിധത്തിലോ നടത്തപ്പെട്ടതായാലും എന്നാൽ അവയിൽ മാത്രമായി പരിമിതപ്പെടുത്താത്തതുമാകുന്നു. ചുരുക്കത്തിൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സേവനമുൾപ്പെടെ ഈ ആക്ടിന്റെ പരിധിയിൽ വരുമെന്നർത്ഥം. ഈ സേവനത്തിന് അർഹതയുള്ള ആൾ യഥാവിധി ലിഖിത രൂപത്തിൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കണം. ഈ ആക്ടിന് കീഴിൽ 1 അപ്പീൽ അധികാരിയും 2 അപ്പീൽ അധികാരിയും ഉണ്ട്. ഈ ആക്ട് അനുസരിച്ച് ഓരോ വകുപ്പ് മേധാവിയും ഈ ആക്ടിന്റെ പ്രാരംഭ തീയതി മുതൽ 6 മാസക്കാല അളവിനുള്ളിൽ അവർ പ്രദാനം ചെയ്യുന്ന പൊതുസേവനങ്ങൾ, പ്രത്യേക സേവനങ്ങൾ, നിശ്ചിത സമയപരിധി എന്നിവ നിയുക്ത ഉദ്യോഗസ്ഥൻ 1 അപ്പീൽ അധികാരി വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. പുതുതായി പ്രദാനം ചെയ്തേക്കാവുന്ന സേവനങ്ങൾ പ്രദാനം ചെയ്യാൻ തീരുമാനിച്ച തീയതി മുതൽ 6 മാസക്കാല അളവിനുള്ളിൽ വിജ്ഞാപനം ചെയ്യേണ്ടതുമാണ്. സെക്ഷൻ 2(1) ഉപവകുപ്പ് പ്രകാരം പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിലേക്കായി സർക്കാർ വിജ്ഞാപനം വഴി വില്ലേജ്, താലൂക്ക്, ജില്ലാ വകുപ്പ് തലത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉചിത തലത്തിലോ വ്യത്യസ്ത പൊതുസേവനങ്ങൾ നൽകുന്നതിന് വ്യത്യസ്ത ഉദ്യോഗസ്ഥരെ നിയമിക്കാവുന്നതും അവർ അപ്രകാരമുള്ള ഓരോ സേവനവും അർഹതയുള്ള ആളിന് പ്രദാനം ചെയ്യുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്നതുമായിരിക്കും. ഓരോ നിയുക്ത ഉദ്യോഗസ്ഥനും പൊതുസേവനത്തിനായി അപേക്ഷിച്ചതോ ആയത് പ്രദാനം ചെയ്തതോ നിരസിച്ചതോ ആയ അപേക്ഷകളും അനുബന്ധ രേഖകളും സൂക്ഷിക്കേണ്ടതാണ്. കൂടാതെ ഈ നിയുക്ത ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയ എല്ലാ അപേക്ഷകളും അപേക്ഷ കൈപ്പറ്റിയ തീയതി രേഖപ്പെടുത്തി രസീത് നൽകേണ്ടതുമാകുന്നു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന സംഗതികളിൽ സ്വയമേവ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന രസീതുകൾ നൽകേണ്ടതാണ്. എന്നു മാത്രമല്ല, അപേക്ഷ കൈപ്പറ്റിയാൽ ഉടൻ തന്നെ നിയുക്ത ഉദ്യോഗസ്ഥൻ നിർണയിക്കപ്പെടാവുന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കേണ്ടതും നിശ്ചിത പരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം ചെയ്യേണ്ടതുമാകുന്നു. എന്നുവച്ചാൽ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടി തുടങ്ങണമെന്നർത്ഥം. പ്രത്യേക പൊതുസേവനങ്ങളുടെ രീതി എന്തെന്ന് പരിശോധിക്കാം. പ്രത്യേക പൊതുസേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകന് ലഭിക്കപ്പെട്ടിട്ടില്ലാത്ത പക്ഷം നിശ്ചിത സമയപരിധി അവസാനിപ്പിച്ച് 5 ദിവസങ്ങൾക്കുള്ളിൽ പ്രസ്തുത സേവനം ലഭ്യമാക്കിയതായി കരുതേണ്ടതും അത്തരം സന്ദർഭങ്ങളിൽ നിയുക്ത ഉദ്യോഗസ്ഥൻ നിന്ന് അപേക്ഷകന് ആവശ്യമായ രേഖകൾ ഇലക്ട്രോണിക് രൂപത്തിലോ അല്ലാതെയോ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഓരോ വകുപ്പ് തലത്തിലും നൽകേണ്ടതുമാകുന്നു. പക്ഷേ ഇത്തരം സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും പൂർണമായ ഒരു അപേക്ഷ അപേക്ഷകൻ സമർപ്പിച്ചിരിക്കണം. സേവന അവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ അപേക്ഷയിന്മേൽ മേൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് 1 അപ്പീൽ അധികാരിയെ സമീപിക്കാം. 1 അപ്പീൽ അധികാരി 1(5)(5) പ്രകാരം അപേക്ഷ നിരസിക്കപ്പെട്ടതോ അല്ലെങ്കിൽ നിശ്ചിത പരിധിക്കുള്ളിൽ പൊതുസേവനം ലഭിക്കാത്തതോ അല്ലെങ്കിൽ ലഭ്യമായ പൊതുസേവനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപര്യാപ്തതയുള്ളതോ അഥവാ നിരസിച്ച ഉത്തരവ് ലഭ്യമായ തീയതി മുതൽ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധി അവസാനിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ അപര്യാപ്തതയുള്ള സേവനം ലഭിച്ച തീയതി മുതലോ 30 ദിവസത്തിനുള്ളിൽ 1 അപ്പീൽ അധികാരിക്ക് മുമ്പ് അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. 1 അപ്പീൽ അധികാരി ആയത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, 1 അപ്പീൽ അധികാരി ബന്ധപ്പെട്ട അപ്പീൽ സ്വീകരിച്ച് 30 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ടെന്നും തീരുമാനത്തിൽ തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് 2 അപ്പീൽ അധികാരിയെ സമീപിക്കാവുന്നതാണ്. ഒന്നാം അപ്പീൽ അധികാരിയുടെ ഉത്തരവിന്മേൽ അപ്പീൽ വാദിക്ക് മതിയായ കാരണമുണ്ടായിരുന്നുവെന്ന് രണ്ടാം അപ്പീൽ അധികാരിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ രണ്ടാം അപ്പീൽ അധികാരിക്ക് പൊതുദിവസം അവസാനിച്ചതിനു ശേഷമുള്ള അപ്പീൽ സ്വീകരിച്ച് നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതിനു പുറമെ രണ്ടാം അപ്പീൽ അധികാരിയുടെ ഉത്തരവിന്മേൽ സങ്കടമനുഭവിക്കുന്ന യാതൊരാൾക്കും കമ്മീഷൻ മുമ്പാകെ റിവിഷൻ ഹർജി ബോധിപ്പിക്കാവുന്നതാണ്. കമ്മീഷൻ യഥാസമയം റിവിഷൻ ഫയൽ ചെയ്യാതിരുന്നതിന് മതിയായ കാരണമുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുകയാണെങ്കിൽ 60 ദിവസം അവസാനിച്ചതിനു ശേഷം റിവിഷൻ സ്വീകരിക്കാവുന്നതാണ്. അതായത്

0: വ്യവസ്ഥകൾക്ക് അനുസൃതമായി പൊതുസേവനം ചെയ്യുന്നതിനുള്ള വീഴ്ചകളിൽ സ്വമേധയാ നടപടി സ്വീകരിക്കുകയോ യുക്തമെന്ന് കരുതുന്ന പക്ഷം അത്തരം കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുന്നതിലേക്കായി ഒന്നാം അപ്പീലധികാരിക്കോ രണ്ടാം അപ്പീൽ അധികാരിക്കോ റെഫർ ചെയ്യാവുന്നതാണ്. കൂടാതെ പൊതുസേവനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയുള്ള പൊതു അധികാര സ്ഥാപനത്തിന്റെ ഓഫീസും ഒന്നും രണ്ടും അപ്പീൽ അധികാരികളുടെ ഓഫീസുകളും പരിശോധിക്കാം. കൂടാതെ നാലാം വകുപ്പിന് കീഴിൽ വിജ്ഞാപനം ചെയ്യേണ്ടതായ കൂടുതൽ സേവനങ്ങൾ ശുപാർശ ചെയ്യാൻ കമ്മീഷന് അധികാരമുണ്ടായിരിക്കും. അതിനു പുറമെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് വിജ്ഞാപനങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള ചുമതലയും കമ്മീഷനുണ്ട്. എന്ന് മാത്രമല്ല, നിഷ്കർഷിച്ചിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥനെ ഒന്നാം അപ്പീൽ അധികാരിക്കോ രണ്ടാം അപ്പീൽ അധികാരിക്കോ എതിരെ യുക്തമെന്ന് കരുതുന്ന പക്ഷം വകുപ്പുതല അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ കമ്മീഷന് അവകാശമുണ്ടായിരിക്കും. ഈ പൊതുസേവനങ്ങൾ കൊടുക്കുന്ന രീതി, സമയനിഷ്ഠ, നിലവാരം ഇതെല്ലാം നിരീക്ഷിക്കുക. കൂടുതൽ കാര്യക്ഷമമായി സേവനങ്ങൾ എങ്ങനെ നൽകാമെന്നതിനെ കുറിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനും കമ്മീഷന് അവകാശമുണ്ടായിരിക്കും. ഈ നിയമപ്രകാരം നിയുക്ത ഉദ്യോഗസ്ഥനോ അത്തരം സേവനം നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അർഹതയുള്ള ആളിന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. നിയുക്ത ഉദ്യോഗസ്ഥനോ അത്തരം സേവനം നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അർഹതയുള്ള ആളിന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിൽ അനാവശ്യമായ കാലതാമസം വരുത്തിയെന്നും അല്ലെങ്കിൽ മതിയായതും തക്കതായ കാരണവുമില്ലാതെ നൽകിയ പൊതുസേവനം ഏതെങ്കിലും വിധത്തിൽ അപര്യാപ്തമായോ ഒന്നാം അപ്പീൽ അധികാരി കണ്ടെത്തുന്ന പക്ഷം ഒന്നാം അപ്പീൽ അധികാരിക്ക് നിയുക്ത ഉദ്യോഗസ്ഥന്റെയോ അപ്രകാരമുള്ള മറ്റ് ഉദ്യോഗസ്ഥന്റെയോ മേൽ 1,000 രൂപയിൽ കുറയാത്തതും 10,000 രൂപ വരെയുള്ള പിഴ ചുമത്താവുന്നതാണ്. പിഴ ചുമത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് പറയുവാൻ ന്യായമായ അവസരം നൽകേണ്ടതാണ്. അതിനു പുറമെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കാരണം കൂടാതെ അപ്പീൽ തീർപ്പാക്കുന്നതിൽ ഒന്നാം അപ്പീൽ അധികാരി അനാവശ്യ കാലതാമസം വരുത്തിയിട്ടുണ്ടെന്ന് രണ്ടാം അപ്പീൽ അധികാരി കണ്ടെത്തുന്ന പക്ഷം ഒന്നാം അപ്പീൽ അധികാരിയുടെ മേൽ 15,000 രൂപ വരെ പിഴ ചുമത്താവുന്നതാണ്. കൂടാതെ അപ്പീൽ തീർക്കുന്നതിൽ രണ്ടാം അപ്പീൽ അധികാരി കാലതാമസം വരുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തുന്ന പക്ഷം രണ്ടാം അപ്പീൽ അധികാരിയുടെ മേൽ 3,000 രൂപയിൽ കുറയാതെയും 15,000 രൂപ വരെ പിഴയും ചുമത്താവുന്നതാണ്. പിഴ ചുമത്തുന്നതിന് മുമ്പ് രണ്ടാം അപ്പീൽ അധികാരിക്ക് പറയാനുള്ളത് പറയുവാൻ ന്യായമായ അവസരം നൽകേണ്ടതാണ്. ആക്ടിന്റെ വ്യവസ്ഥ പ്രകാരം തുടർച്ചയായോ മനഃപൂർവ്വമായോ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷനോ രണ്ടാം അപ്പീൽ അധികാരിക്കോ ബോധ്യമാകുന്ന പക്ഷം അതാത് സംഗതി പോലെ നിയുക്ത ഉദ്യോഗസ്ഥനെ ഒന്നാം അപ്പീൽ അധികാരിക്കോ എതിരെ കൃത്യവിലോപനം കണക്കാക്കി ശിക്ഷയോടൊപ്പം സർവീസ് ചട്ടപ്രകാരം അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇത്രയുമാണ് കേരള പൊതുസേവന ആക്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ.
1: കേരള പൊതുസേവന അവകാശ നിയമം 2025. ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ.
2: നിയമരംഗം സമാപിക്കുന്നു.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചക്കരമൊത്ത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം

ആകാശവാണി. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റും 40 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹിയിലെ, തുടർന്ന് മലയാള പരിഭാഷ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചുകാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ

എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ

ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേയുള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ

0: സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാ സൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൌരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ഭാവന രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. മന്ദാരസുഖമോ മാകന്ദസുഖമോ എന്തോ വന്നെന്റെ മനസ്സിൽ കൊണ്ടു. ഗാനമെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് KP ഉദയഭാനു.

സംഗീതമേ പ്രിയ സംഗീതമേ, സന്മനോ വീണയിൽ താനേ ഉണരും സംഗീതമേ. ഗാനം എഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

പങ്കെടുത്തതായി എ വി ശങ്കരൻ ഗാനമെഴുതി. കെ പി ഉദയഭാനുവിന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. ശ്യാമള യമുന തീരനികുഞ്ചത്തിൽ പ്രേമ തപസ്സിരിക്കും.

അവസാനമായി ഈ ഭാസ്കരൻ ഗാനമെഴുതി ജോസിന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം, ഓടി ഓടി ഓടി വന്നു പൊന്നോണം.

പി ഭാസ്കരൻ, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, എ വി ശങ്കരൻ, ആർ കെ ദാമോദരൻ, പൂവച്ചൽ ഖാദർ എന്നിവരുടെ വരികൾക്ക് കെ പി ഉദയഭാനു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, വി ദക്ഷിണാമൂർത്തി, ദർശൻ രാമൻ, ജോസ്

0: സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മായാമുദ്രകൻ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രശ്മി ആലപ്പുഴ മാവേലിക്കര 600 മംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. ഇന്ന് വൈകുന്നേരം 4 മണി.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർമേ ഭീ ദേശ്നെ ഏക് ബഡി സഫലത പായി. C-295 യെ വിമാന മേഡ് ഇൻ ഇന്ത്യ ഹൈ ഔർ C-295 വിമാനനെ അപ്നി പെഹലി ഉഡാൻ പൂരി കീ ഹൈ ഔർ ഏസേ 40 വിമാന ഭാരത് മേ ഹി ബനായേ ജാ രഹേ ഹൈ. ഇസ്സേ MSME ഔർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹീ ഹൈ, രോജ്ഗാർ കേ അവസര ബഡ് രഹേ ഹൈ.
1: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി.

0: എണ്ണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: കിസിബി രാഷ്ട്ര കി ആത്മാ ഉസ്കെ ലോഗ് ഹോതേ ഹൈ ഔർ ജബ് ഉസ് ദേശ് കെ ലോഗ് കോയി സങ്കൽപ് ലേതേ ഹൈ തോ കോയി ഭി ശക്തി ഉനേ അപ്നേ ലക്ഷ്യ സേ ഡിഗാ നഹി പാതി. രാഷ്ട്ര നിർമ്മാണ മേ ജൻ ഭാഗീദാരി കി യേ താകത് ഭാരത് കി ബഹുത് ബഡി പൂഞ്ചി ഹൈ ഔർ ഇസ് ജൻ ഭാഗീദാരി കാ ഹം ബാർ ബാർ അനുഭവ് കർ രഹേ ഹൈ.
0: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ആധുനിക സാങ്കേതികവിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ ഡേറ്റ സയൻസ് മേ ബിടെക് പ്രോഗ്രാം ശുരു കർന്നെ ജാ റഹി ഹൈ യേ ആധുനിക് ടെക്നോളജി കോ ഭാരത് കേ പാരമ്പാരിക് ജ്ഞാൻ സേ ജോഡ്നെ കി ദിശാ മേ ഏക് മഹത്വപൂർണ കദം ഹൈ ഇസ്സേ ഭാരതീയ ഭാഷാവോ കേ ലിയെ നയെ AI ടൂൾസ് തയ്യാർ കർന്നെ മേ മദദ് മിലേഗി.
0: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135 പതിപ്പ് ഉപസംഹരിച്ചത്. സീഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000 കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച

0: വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ വി രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:00 കഴിഞ്ഞ് 40:34.
2: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുന്നു. എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വളരെ സർവ്വസാധാരണമായി നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്, തെറ്റായ അറിവുകളും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചുണ്ട്. അപ്പൊ എന്താണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? ബീജസങ്കലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ രണ്ടാമതാണ് ഗർഭധാരണം. അതിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് പുരുഷബീജവും സ്ത്രീബീജവും കൂടെ ചേരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ്. ഫാലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ് ബീജസങ്കലനം നടക്കുന്നത്. അവിടെ വെച്ച് ട്യൂബിന്റെ ആംബുള എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബീജസങ്കലനം നടക്കുന്നത്. അവിടുന്ന് ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു ഇതൊരു സെല്ലായി രൂപപ്പെട്ട് അതിന് വലുതായി വളർന്ന് ട്യൂബ് വഴി യാത്ര ചെയ്ത് യൂട്രസിനകത്ത് വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അത് ഒരു ഗർഭാശയത്തിനുള്ളിലെ ഗർഭമായി രൂപാന്തരപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ട്യൂബൽ പ്രഗ്നൻസി വരുന്നുവെന്നും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ജനനം. ബീജസങ്കലനം കഴിഞ്ഞിട്ട് ബീജസങ്കലനം നടന്ന സ്ഥലത്ത് തന്നെ അതങ്ങ് വളർന്ന് ഒട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയായി മാറുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അണ്ഡവാഹിനിക്കുഴലിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. അല്ല, ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ ട്യൂബിന്റെ തന്നെ പല പല ഭാഗങ്ങളിൽ ഇത് വരാം. ഇത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഒട്ടിപ്പിടിച്ചാൽ അവിടെ വരാം. ഉദാഹരണത്തിന് യൂട്രസിനകത്ത് എത്തുന്നിടം വരെയുള്ള ട്യൂബിന്റെ ഇൻഫെൻഡിബുലം, ഇസ്തമസ്, കോർണുവ എന്നൊക്കെ പറഞ്ഞ മറ്റ് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാം. ഏറ്റവും സാധാരണമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്, ഓവറിയിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂബൽ ഗർഭങ്ങൾ ഒട്ടിപ്പിടിച്ച് ഓവറിക്കകത്ത് തന്നെ ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. മൂന്നാമത്, ഗർഭാശയത്തിന്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങനെയും ചിലപ്പോൾ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. ആദ്യം സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീകൾക്ക് ഇപ്പൊ കുറച്ച് സാധാരണമായി അത് കാണുന്നുണ്ട്. അവരുടെ ശസ്ത്രക്രിയ മുറിവിൽ ഒട്ടിപ്പിടിച്ച് സ്കാർ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. റെയർ ആയിട്ട് മറ്റു അവയവങ്ങളിലും അല്ലെങ്കിൽ ആവരണങ്ങളിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെയുമൊക്കെ എക്ടോപിക് പ്രഗ്നൻസി വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന കട്ടിയുള്ള ഏരിയയുണ്ട്. അവിടെയും ചിലപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. സെർവൈക്കൽ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് എക്ടോപിക് പ്രഗ്നൻസി പല പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ട്? ഏകദേശം 2-3% ആളുകളിലാണ് എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ 90% പേരിലും അണ്ഡവാഹിനി കുടൽ അല്ലെ ട്യൂബിലാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഫാലോപ്യൻ ട്യൂബിലുള്ള എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന അതിനെയാണ്. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിഭാഗക്കാരിലാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഗർഭം കാണാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ ഈ അണ്ഡവാഹിനി കുഴലിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളോ മുറിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ട്യൂബൽ പ്രഗ്നൻസി കാണാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ വിഭാഗം, അരക്കെട്ടിനുള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻസ് ട്യൂബിലേക്കൊക്കെ പടർന്ന് ട്യൂബിനെയൊക്കെ ബ്ലോക്കാക്കി വയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വരാൻ സാധ്യതയേറെയാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ് വന്ധ്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമുണ്ട്. ആ രോഗാവസ്ഥയുള്ളവരിൽ ചിലപ്പോൾ ഓവറിയിലൊക്കെ വലിയ വലിയ സിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ആ സിസ്റ്റ് ഈ ട്യൂബിനെ അങ്ങ് പ്രസ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വന്ധ്യതയുടെയൊക്കെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. IUI അല്ലെങ്കിൽ IVF എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികളുണ്ട്. കൃത്രിമ ബീജാധാനം, ICSI എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഇത്തരം ചികിത്സാ രീതികൾ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ് ട്യൂബിനകത്ത് ഗർഭം വരാനുള്ള. പ്രത്യേകിച്ച് ട്യൂബിനകത്തും ഗർഭപാത്രങ്ങളെ ചേരുന്ന കോർണുവ എന്ന ഭാഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസികൾ വരാൻ സാധ്യത അത്തരക്കാരിൽ വളരെയേറെയാണ്. മറ്റൊരു വിഭാഗമാണ് അടിക്കടി അബോർഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ട്യൂബിന് എന്തെങ്കിലും തകരാറുകളും ബ്ലോക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് വരാം. വേറൊരു വിഭാഗമാണ് നമ്മൾ കോപ്പർട്ടി പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്ക്. എല്ലാവർക്കും വരികയില്ല, വളരെ റെയർ ആയിട്ട് ചില ആളുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ട്യൂബിന് വല്ല മുഴകളോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണമോ ട്യൂബിന് ശസ്ത്രക്രിയകൾക്ക് വിധേയയായവർ, അതുപോലെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസിന് വിധേയയായവർ, നേരത്തെ ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾ, ഇത്തരക്കാരിലുമൊക്കെ ട്യൂബൽ ഗർഭം വീണ്ടും വരാൻ സാധ്യതയേറെയാണ്. അവിടെയാണ് റെക്കറന്റ് എക്ടോപിക് എന്നൊരു വിഭാഗം വരുന്നത്. ഒരു വിഭാഗ സ്ത്രീകളിൽ വളരെ നിർഭാഗ്യകരമായി വീണ്ടും വീണ്ടും എക്ടോപിക് പ്രഗ്നൻസി വരുന്ന കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി വന്ന ആളുകൾക്ക് വേണ്ട ഒരു 8-10% വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂബൽ ശസ്ത്രക്രിയകൾ, റീകാനലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ശസ്ത്രക്രിയ ഇപ്പോൾ ഉണ്ട്. ട്യൂബ് മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ട്യൂബ് യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഉദരത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും ഫൈബ്രോയിഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആളുകൾ, ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ്. അവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് കുറച്ചൊരു കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഗർഭം പരിശോധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഡേറ്റ് മാറി 1-2 ദിവസം കഴിഞ്ഞാൽ തന്നെ കൃത്യമായ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ β-HCG എന്നൊരു വകഭേദം നോക്കാൻ പറ്റും. ഈ β-HCG ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ മോണിറ്ററിംഗിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനകരമായ ഒന്ന്. β-HCG ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇരട്ടിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരിൽ. നല്ലൊരു ഗർഭമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതൊരു 1500 കൂടുതൽ ഈ വാല്യൂ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. ഗർഭാശയത്തിനുള്ളിൽ ആ സമയത്ത് ഒരു ഗർഭം കണ്ടിരിക്കണം. അപ്പോൾ 1500 കൂടുതൽ വാല്യൂ ആയിട്ടും ഗർഭാശയത്തിനുള്ളിൽ ഗർഭം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്യൂബൽ ഗർഭമാണോ എന്നുള്ളൊരു സംശയം ഡോക്ടർക്കും രോഗിക്കും തോന്നേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ വാല്യൂ ആയി 3000-4000 ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഗർഭം കാണുന്നില്ല യൂട്രസിനകത്ത്. തീർച്ചയായിട്ടും ട്യൂബൽ ഗർഭമാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ട്യൂബൽ ഗർഭത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് പീരീഡ് വന്നു എന്ന് വിചാരിക്കും. അതായത് കഴിഞ്ഞ മാസം നമുക്കിപ്പം 5-ാം തീയതി പീരീഡ് ആയെങ്കിൽ ഈ മാസം 5-ാം തീയതി ആയപ്പോൾ ചെറിയൊരു സ്പോട്ട് പോലെ ബ്ലഡ് കണ്ട് ആ പീരീഡ് ആയി എന്നങ്ങ് തെറ്റിദ്ധരിക്കും. അത് പാടില്ല. കാരണം നമ്മളൊരു പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് ചുവന്ന കളറിലുള്ള ബ്ലഡ് അറ്റ്ലീസ്റ്റ് 1-ോ 2-ഓ ദിവസമെങ്കിലും പോകണം. അതാണ് ശരിക്കുള്ള ഒരു പീരീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് വന്നില്ലെങ്കിൽ അത് പീരീഡ് ആയിട്ട് ഒരിക്കലും കണക്കാക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസിയിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സ്പോട്ട് ബ്ലഡ് ഒക്കെ വരും. അപ്പൊ ഇത് കണ്ടിട്ട് പീരീഡ് ആണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് അവര് പിന്നെ ഒന്ന് നോക്കാണ്ടിരിക്കും. അപ്പോഴാണ് ഇത് വളർന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുക, അല്ല അമിതമായ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിവയറ്റിൽ ശക്തമായ വേദന വരിക, അല്ലെ വയറ്റിൽ മൊത്തം വേദന ഉണ്ടാകുക, പിന്നെ കുറച്ചുകൂടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തോളിലും ശരീരത്തും ഒക്കെ വേദന വരിക, തലച്ചുറ്റൽ വരിക. എല്ലാ തലച്ചുറ്റിലും, ട്യൂബൽ ഗർഭമല്ല എങ്കിലും തലച്ചുറ്റലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ് മാറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തലച്ചുറ്റലും പെട്ടെന്ന് തളർന്നു വീഴുക, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണതൊക്കെ. പിന്നെ ഗർഭത്തിന്റേതായ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം. ഛർദി, ക്ഷീണം, ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബ് എന്ന് പറയുന്ന വളരെ നേർത്ത ഒരു അവയവമാണ്. അപ്പൊ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ബ്ലഡ് ആയിരിക്കും. ട്യൂബ് ഭയങ്കരമായ രക്തോട്ടമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡും ഗർഭത്തിന്റെ സാമഗ്രികളും എല്ലാം കൂടെ വയറിനുള്ളിലേക്ക് അങ്ങ് ഒഴുകും. വല്ലാത്ത ഒരു ബ്ലീഡിംഗ് ആണ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ അത് ഉടനടി അതിന് നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഈ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോയി, അങ്ങനെ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുക, അടിവയറ്റ് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് അലിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ ആ ട്യൂബിനെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ട്യൂബൽ ഗർഭം വീണ്ടും വരുവാനും അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാതിരിക്കുവാനും, അതായത് വന്ധ്യത ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത അത്തരക്കാരിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു ചികിത്സാ മാർഗം? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണാനും സാധിക്കും. ഇപ്പൊ ട്യൂബൽ ഗർഭമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗർഭം വളരാനുള്ള ഒരു മരുന്നുകളോ കാര്യങ്ങളോ ആ രോഗിക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ രോഗിക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം. എന്തെങ്കിലും ബ്ലീഡിംഗ് കൂടുതലായിട്ട് വരുന്നു, തലച്ചുറ്റലോ ക്ഷീണമോ തളർച്ചയോ ഹൃദയമെടുപ്പ് കൂടുതലോ ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ എത്തിയിരിക്കണം. അതിന്റേതായ ഒരു പ്രാധാന്യം ഈ ഒരു ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.
3: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ R. അനുപമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
2: C-295 വിമാനം അപ്നി പഹലി ഉഡാൻ പൂരി കീ ഹൈ ഓർ ഐസേ 40 വിമാന ഭാരത് മേ ഹി ബനായേ ജാ രഹേ ഹൈ ഇസ്സേ MSME ഓർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹി ഹൈ റോജ്ഗാർ കേ അവസര ബഡ് രഹേ ഹൈ ഓർ ആത്മനിർഭർ ഭാരത് കാ സങ്കൽപ് ഭീ മജ്ബൂത് ഹോ രഹാ ഹൈ.

0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹീ ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലക്ഷം രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽതാ ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമ ഏഷ്യ മേ ബനി യുദ്ധ കി സ്ഥിതിയോ കോ ദേഖ്തേ ഹുയേ മേനെ ദേശവാസിയോ സേ കുച്ച് ആഗ്രഹ കിയേ ഥേ. മേ ദേശ് കേ ഹർ നാഗരിക് കാ ആഭാരി ഹൂം കി മേരി അപീൽ കാ ഉന്നോനേ ന സിർഫ് സമർഥൻ കിയാ ബൽകി ഹർ തരഫ് സേ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹൈ. മുജേ ഇസ് ബാത് കി ഖുശി ഹൈ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുക്കാബല കർ രഹേ ഹൈ. മുജേ വിശ്വാസ് ഹൈ ജൻ ഭാഗീദാരി കി യഹി ശക്തി ഹമേ മജ്ബൂതി ദേഗി ഹമേ സഫൽ ബനായേഗി.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: സാത്വിയോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ. ആജ് ദേശ് മേ ഐസേ യുവാവോ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് രഹീ ഹൈ ജോ ഖേൽ ഭി രഹേ ഹൈ ഓർ ഖിൽ ഭി രഹേ ഹൈ. പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക യുവാ ഖേലോ കോ കരിയർ കേ രൂപ് മേ അപ്നാ രഹേ ഹൈ.
0: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിൽസ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ് ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൽസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1:00.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന ഈ പരിപാടിയിൽ നമുക്ക് ആദ്യ കത്തിലേക്ക് കടക്കാം. പൂവേണം പൂപ്പട വേണം എന്ന മനോഹര ഗാനം ഇഷ്ട പരിപാടിയായ രഞ്ജിനിയിലൂടെ കേൾക്കാനായി കത്തയക്കുന്നു പി കെ വേണുഗോപാലൻ നായർ, ശ്രീദേവി എന്നീ ശ്രോതാക്കൾ കിടങ്ങറ കുട്ടനാട് നിന്നും. ഒളിമ്പിക്കുറിപ്പിന്റെ രചനയ്ക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസൻ ലതികയും പാടിയതാണ് ഈ ഗാനം. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിൽ നിന്നും.

രഞ്ജനിയിലേക്ക് അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നീ ശ്രോതാക്കൾ. പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾക്ക് രഞ്ജനിയിലൂടെ സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ചന്ദ്രഹൃദയം എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കൈതപ്രത്തിന്റെ രചനയ്ക്ക് വിദ്യാസാഗർ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

രഞ്ജിനി തുടരുന്നു. വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓച്ചിറ പ്രയാർ വടക്കുനിന്ന് ശിവകുമാർ. കൈതപ്രം രചിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസ്.

0: ഇല്ലാത്തതുകൊണ്ട് ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മലപ്പുറം പുലാമന്തോൾ ചെങ്ങലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷഫറുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നീ ശ്രോതാക്കളാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചിത്രം വിശ്വരൂപം, പുഷ്പങ്ങൾ അർപ്പിക്കും എന്ന് തുടങ്ങുന്ന ഗാനം പി സുശീല ആലപിച്ചത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ. അവർക്കായി ഈ ഗാനം കേൾക്കാം.

എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തലിൽ നിന്നും. കാത്തിരിക്കുന്ന ഗാനം മദനോത്സവം എന്ന ചിത്രത്തിലെ സാഗരമേ ശാന്തമാക നീ എന്ന ഗാനമാണ്. പാടിയത് യേശുദാസ്, രചന ഒ എൻ വി, സംഗീതം സലിൽ ചൌധരി. ഏവർക്കും സ്നേഹാശംസകൾ നേരുന്നു കെ പി മോഹനൻ.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. സ്നേഹപൂർവ്വം രഞ്ജിനിക്ക്, രഞ്ജിനിയുടെ പിന്നണി പ്രവർത്തകർക്കും അണിയറ ശില്പികൾക്കും ആകാശവാണി കുടുംബാംഗങ്ങൾക്കും സ്നേഹം. നന്ദി. പൂവിരിയും പുലരി എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ ഗോവിന്ദൻ, പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്നും.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. 1985 പുറത്തിറങ്ങിയ തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ രചിച്ച്, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ലതികയും പാടിയ ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചാവക്കാട് തിരുവത്രയിൽ നിന്നും ആചാര്യ.

മലയാളപ്പുഴ കോഴികുന്നം എന്ന സ്ഥലത്ത് നിന്ന് രഞ്ജിനിയുടെ ശ്രോതാക്കളായ ബിജു, സുനിത ബിജു എന്നിവർ എഴുതുന്നു, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ എന്ന ഗാനം കേൾക്കാനായി. ജ്യോതിലക്ഷ്മി പുന്നല്ലൂർ എന്ന നല്ല ശ്രോതാവിന് ഞങ്ങൾ ഈ ഗാനം സമർപ്പിക്കുന്നു എന്നുകൂടി എഴുതിയിട്ടുണ്ട്. അവർക്കുവേണ്ടി പ്രതീക്ഷ എന്ന ചിത്രത്തിലെ ഓ എൻ വി കുറിപ്പ് രചിച്ച് സലിൽ ചൌധരി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം വെച്ചുതരുന്നതാണ്.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മരത്തൻകോട് നിന്നും രാജി. രാജിയുടെ കത്ത് വായിക്കാം. ഹായ് രഞ്ജിനി, സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പോഴും എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ്. നിന്റെ ഗാനങ്ങൾ മുടങ്ങാതെ കേൾക്കുന്നു. രഞ്ജിനി എന്ന നിന്റെ പേര് ആരും ഇഷ്ടപ്പെടും. ഞാനും നിന്നെ ഇഷ്ടപ്പെടുന്നു. നീ എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട പാട്ട് വച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിനക്ക് എന്നെയും എന്ന് ആഗ്രഹിക്കുന്നു. രഞ്ജിനിയിലെ രാജി ആവശ്യപ്പെടുന്ന ഗാനം ഇതാണ്. കരിപുരണ്ട ജീവിതങ്ങൾ എന്ന ചിത്രത്തിലെ കുടമുല്ലക്കാവിലെ കുസൃതിക്കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം. എം കെ അർജുനന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനും അമ്പിളിയും പാടിയ ഈ ഗാനം എഴുതിയത് ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. സ്ഥിരമായി രഞ്ജിനി കേൾക്കുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഞാൻ. രഞ്ജിനിയിൽ ഞാൻ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വിശദവിവരം ചുവടെ ചേർക്കുന്നു. ഗാനം സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ. ചിത്രം തകലുകൊട്ടാമ്പ്രം. ബാലു കിരിയത്തിന്റെ വരികൾക്ക് ദർശൻ രാമൻ ഈണം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ കത്ത് അയച്ചിരിക്കുന്നത് വള്ളിക്കോട് കോട്ടയം വള്ളിക്കോട് നിന്നും തോമസ് പി. എം.

0: ഏഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഏഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് പുതിയവിള വടക്ക് പേരാത്തുമുക്കിൽ നിന്നും സോമശേഖരപിള്ള, ഗീത, സനൽ, സായി, പാർവതി എന്നിവർ എഴുതുന്നത്. സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങൾക്ക് ഒരു ഗാനം വെച്ചുതരുമല്ലോ. ബ്രഹ്മചാരി എന്ന സിനിമയിലെ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം. ഞങ്ങൾ ഈ ഗാനം ഈ നിലയത്തിലെ എല്ലാവർക്കും, എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും, പുതിയവിള ആർ ദിലീപ്, ശൈലജ, കാഞ്ഞൂർ വാസുദേവൻ, പുല്ലംകുളങ്ങര പാണ്ഡവർ കൊട്ടാരത്തിൽ വിജയൻപിള്ള എന്നിവർക്കായി സമർപ്പിക്കുന്നു. ഗാനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വയലാറിന്റെ രചന വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

എത്രയും സ്നേഹമുള്ള രഞ്ജിനിക്ക് എനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? ഞാൻ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഒക്കെ വച്ചു തന്നിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. എനിക്ക് വേണ്ട ഗാനം തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന സിനിമയിലെ ഇന്നല്ലോ നമ്മുടെ ജന്മദിനം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനവും കേൾപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ കത്തെഴുതിയിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. മനോഹരനായി ഈ ഗാനം കേൾപ്പിക്കുന്നു. കണിയാപുരം രാമചന്ദ്രൻ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി പൂർണ്ണമാകുന്നു. ഇതുവരെ രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും കത്തുകൾ എഴുതുക. എഴുതേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി വഴുതക്കാട്, തിരുവനന്തപുരം 695-01-4.

0: ആകാശവാണി സമയം 2:45. ഇപ്പോൾ ഹരിതവാണി.
1: ആകാശവാണി
0: ഹരിതവാണി

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ആറാം ഭാഗം. രചന സി റഹീം. തിത്തിരി പക്ഷി.
1: വിശാലമായ നദീതീരങ്ങളിലൂടെയോ അഴിമുഖങ്ങളിലൂടെയോ നടക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവർ കിക്കിക്, ടിറ്റി ട്വീ, ടിറ്റി ട്വീ എന്നിങ്ങനെയോ കീയേ കീയേ എന്നോ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരിക്കും. നിലാവുള്ള രാവുകളിൽ നിലയുടെ വിശാലമായ മണൽപ്പരപ്പിലൂടെ നടക്കവേ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവാച്യമായൊരനുഭൂതിയാണ് നമുക്കുണ്ടാവുക.

0: കിളിമാരി പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഡിഡ് യു ഡു ഇറ്റ്, ഡിക് ടിക്, ഡിഡ് യു ഡു ഇറ്റ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെയാണ് ചിലർക്ക് തോന്നുക. ട്രിക് ട്രിക് എന്നിങ്ങനെയും ഇവ കരയാറുണ്ട്. എന്തായാലും പുഴയൊഴുകുന്ന കളകള ശബ്ദത്തിന് ഇവയുടെ ശബ്ദം അകമ്പടി സേവിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിനാകെ ഒരു ഗരിമ വർദ്ധിക്കും. കാവ്യമായൊരു അനുഭൂതിയാവും നമുക്കുണ്ടാവുക.
1: പുഴയോരത്ത് ഇങ്ങനെ രാപകൽ ഉറക്കെ ശബ്ദിക്കുന്ന തിത്തിരി പക്ഷികളെ ആരും ഇഷ്ടപ്പെട്ടു പോകും. തിത്തിരിയുടെ നടപ്പും ഇരിപ്പുമെല്ലാം ഒരു പ്രത്യേക ഭാവത്തിലാണ്. ഒരു തറവാടിയുടെ മട്ടും ഭാവമാണ് ഇവയ്ക്കെന്ന് തോന്നിപ്പോകും. തിത്തിരി പക്ഷികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മനുഷ്യരുടെയോ മറ്റേതെങ്കിലും ജീവിയുടെയോ തലവെട്ടം കണ്ടാലുടനെ ഉച്ചത്തിൽ കരയുന്നതാണ് ഇവയുടെ ശീലം. ശത്രുക്കൾ വരുന്നുവെന്നതിന്റെ അപായ സൈറനാണ് ഇവ മുഴക്കുന്നത്. എല്ലാ ജീവികളും ഈ ശബ്ദം കേൾക്കുമ്പോൾ ജാഗരൂകരായിക്കൊള്ളും. ശബ്ദം കൊണ്ടുള്ള മുന്നറിയിപ്പ് കേട്ട് നമ്മൾ വഴിമാറുന്നില്ലെന്ന് കണ്ടാൽ അവ ഊക്കോടെ നമുക്ക് നേരെ പറന്നു വന്ന് ഭയപ്പെടുത്താൻ നോക്കും. മനുഷ്യരെ കാണുമ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നതിനാൽ ചെങ്കണ്ണി തിത്തിരിയെ ആൾകാട്ടി എന്ന് വിളിക്കാറുണ്ട്.
0: പുരാതന കാലത്ത് തന്നെ തിത്തിരി പക്ഷികളെ മനുഷ്യർ ശ്രദ്ധിച്ചിരുന്നു. നമുക്കുള്ള 108 ഉപനിഷത്തുകളിൽ ഒന്ന് തൈത്തിരിയ ശാഖയാണ്. യജുർവേദത്തിന്റെ ഭാഗമാണ് തൈത്തിരി ഉപനിഷത്ത്. ഈ ഉപനിഷത്തിന് തിത്തിരി പക്ഷിയുടെ പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. പ്രസിദ്ധ ആചാര്യനായിരുന്ന യാജ്ഞവൽക്കൻ യജുർവേദ പണ്ഡിതനായ വൈശംപായനന്റെ കീഴിൽ വേദം പഠിക്കുന്ന കാലം. തനിക്ക് സംഭവിച്ച ബ്രഹ്മഹത്യാപാപത്തിന് ചില പരിഹാരകർമ്മങ്ങൾ ചെയ്യാൻ ഗുരു ശിഷ്യരോട് പറഞ്ഞു. എന്നാൽ താൻ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് ഗുരുവിനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് യാജ്ഞവൽക്കൻ പറഞ്ഞു. താൻ പകർന്നു നൽകിയ അറിവിൽ അഹങ്കരിക്കുന്ന ശിഷ്യനോട് ഗുരുവിന് ദേഷ്യം തോന്നി. താൻ പഠിപ്പിച്ച അറിവെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ആശ്രമം വിടാൻ ഗുരു ശിഷ്യനോട് കൽപ്പിച്ചു. പഠിച്ച വേദഭാഗങ്ങളെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞ് യാജ്ഞവൽക്കന് ആശ്രമം വിടേണ്ടതായി വന്നു. മറ്റു ശിഷ്യർ തിത്തിരിപ്പക്ഷിയുടെ രൂപത്തിൽ വന്ന് ആ വേദഭാഗമെല്ലാം കൊത്തിപ്പെറുക്കിത്തിന്നു. അങ്ങനെയാണ് വൈശംപായ മുനിയുടെ പാരമ്പര്യത്തിലുള്ള യജുർവേദത്തെ തൈത്തിരിയ ശാഖയെന്ന് വിളിക്കാൻ തുടങ്ങിയത്.
2: ഫ്ലോർ പക്ഷികൾ ഉൾപ്പെടുന്ന കരാർഡ്രൈഡി കുടുംബത്തിൽപ്പെട്ട പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാണ് റെഡ് വാറ്റിൽ ലാപ്പിംഗ് എന്ന ചെങ്കണ്ണി തിത്തിരിയും യെല്ലോ വാറ്റിൽ ലാപ്പിംഗ് എന്ന മഞ്ഞക്കണ്ണി തിത്തിരിയും.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
2: ദേശാടന കാലങ്ങളിൽ ഗ്രേഹഡ് ലാപ്പിംഗ് എന്ന ചാരത്തലയും തിത്തിരിയെയും കേരളത്തിന്റെ ഫലഭാഗങ്ങളിലും അപൂർവമായി കാണാറുണ്ട്. വാനലസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള ചെങ്കണ്ണി തിത്തിരി നനവുള്ള പ്രദേശങ്ങളിലാണ് കാണാറുള്ളതെങ്കിൽ വാനലസ് മലബാറിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള മഞ്ഞക്കണ്ണി തിത്തിരിക്ക് വരണ്ട പ്രദേശങ്ങളാണ് പ്രിയം. കണ്ണിന് ചുറ്റുമുള്ളതും അല്പം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതുമായ ചർമ്മത്തിന്റെ നിറം പിങ്ക് കലർന്ന ചുവപ്പാണ് ചെങ്കണ്ണിക്ക്. മഞ്ഞ നിറത്തിലുള്ള ചർമ്മം മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷിക്കുമുണ്ട്. തലയും കഴുത്തിന് താഴെ വരെ കറുപ്പാണ് ചെങ്കണ്ണിയുടെ നിറം. പുറം കടുത്ത് തവിട്ട് നിറവും തൂവലുകൾ തിളക്കവും ഉള്ളതാണ്. മഞ്ഞക്കണ്ണി തിത്തിരിയുടെ പുറം തവിട്ട് നിറമാണ്, തലയുടെ നിറം കറുപ്പ്. രണ്ടിനം പക്ഷികളുടെയും ഉദരം വെളുപ്പാണ്, കാലുകൾ മഞ്ഞയും. ഒറ്റക്കായല്ല തിത്തിരി പക്ഷികളെ കാണുന്നത്. കുടുംബാംഗങ്ങളൊക്കെ മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവും. തിത്തിരി പക്ഷികൾ മുട്ടയിടുന്നത് വെറും തറയിലാണ്. ദക്ഷിണേന്ത്യയിലെ ചരൽ കുന്നുകളിലും വരണ്ട പ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷികൾ കുന്നിടിക്കലും മറ്റും കാരണം പലയിടത്തു നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചെങ്കണ്ണി തിത്തിരിയുടെയും സ്ഥിതി പരുങ്ങലാണ്. ഈ പക്ഷിയെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ നമ്മളെ പക്ഷികൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഭീഷണിയോ അപകടമോ നേരിട്ടാൽ ഡിഡ് യു ഡു ഇറ്റ് എന്ന് പറയുന്ന പോലെ ഉച്ചത്തിൽ ശബ്ദിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയും വട്ടത്തിൽ പറന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക.
1: പൊതുവെ കടൽക്കരയിലും ജലാശയങ്ങളോട് ചേർന്നും കാണപ്പെടുന്ന പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. വിശാലമായ പറമ്പുകളിൽ ഇവയെ കാണാമെങ്കിലും അടുത്തെവിടെയെങ്കിലും ഒരു കുളമെങ്കിലും ഉണ്ടായാൽ ഇവയ്ക്ക് വളരെ സന്തോഷമായിരിക്കും. രണ്ട് ജാതി തിത്തിരി പക്ഷികളാണ് കേരളത്തിലുള്ളത്, ചെങ്കണ്ണിയും മഞ്ഞക്കണ്ണിയും. രൂപത്തിൽ ഇവ തമ്മിൽ നല്ല സാമ്യമുണ്ട്. എങ്കിലും ഇവയെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെങ്കണ്ണി തിത്തിരിയുടെ മുഖത്ത് ചുവപ്പ് നിറമുണ്ടായിരിക്കും, മഞ്ഞ കണ്ണിക്ക് മഞ്ഞയും. മണൽക്കോഴികളുടെ അടുത്ത ബന്ധുക്കളാണ് ഇവ രണ്ടും. ഇവ കരയുന്ന ശബ്ദത്തിലും വ്യത്യാസമുണ്ട്.
0: സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ചെങ്കണ്ണി തിത്തിയുടെ തല, കഴുത്ത്, താടി, തൊണ്ട, മാറിടം എന്നിവ നല്ല കറുപ്പായിരിക്കും. വീതിയുള്ള വെള്ളപ്പട്ട കണ്ണിൽ നിന്ന് തുടങ്ങി കഴുത്തിന്റെ പാർശ്വത്തിൽ കൂടി അടിവശത്തുള്ള വെള്ളയിൽ ചെന്നു ചേരുന്നു. ഇവയുടെ പുറവും പൂട്ടിയ ചിറകുകളും മങ്ങിയ പിച്ചളയുടെ നിറമാണ്. വാലിനും മുതുകിനും ഇടയ്ക്കുള്ള ഭാഗം വെള്ളയായിരിക്കും. വെളുത്ത വാലിനു കുറുകെ വീതിയുള്ള കറുത്ത പട്ടയുണ്ടായിരിക്കും. കണ്ണുകളും കൊക്കും അവയ്ക്കിടയിലുള്ള ചർമ്മവും ചെറിയൊരു പൂവും ചുവപ്പായിരിക്കും. അതുകൊണ്ടുതന്നെ അവയുടെ മുഖത്താരോ കുങ്കുമം തേച്ചുവിട്ടതുപോലെ ഇരിക്കും. ചിറകുകൾ തുറക്കുമ്പോൾ വലിയ തൂവലുകൾ കറുപ്പാണെന്ന് കാണാം. ഓരോ ചിറകിലും തെളിഞ്ഞു കാണുന്ന ഒരു വെള്ളപ്പട്ടയുണ്ടായിരിക്കും.
1: മഞ്ഞക്കണ്ണിയുടെ മുഖത്ത് ചുവപ്പിന് പകരം മഞ്ഞയായിരിക്കും. തലയിൽ ഒരു കറുത്ത തൊപ്പി ഉണ്ടായിരിക്കും. അതിനു താഴെ കണ്ണിൽ നിന്ന് പിടലി വരെ പോകുന്ന വെള്ള വരയുണ്ട്. താടി, തൊണ്ട, മാറിടം എന്നിവ മണൽ നിറമായിരിക്കും. മറ്റു ശരീരഭാഗങ്ങളെല്ലാം ചെങ്കണ്ണിയുടേതുപോലെയാണ്. മഞ്ഞക്കണ്ണി പറക്കുമ്പോൾ ചിറകുകളിൽ വെള്ളപ്പട്ട തെളിഞ്ഞു കാണും. യെല്ലോ വാറ്റ്ലെറ്റ് ലവ് വിംഗ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. വനലസ് മലബാറിക്കസ് എന്നാണ് ശാസ്ത്രനാമം.
0: തിത്തിരി പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ അത് അനുകരിക്കാറുണ്ട്. മുട്ടേ തട്ടാതെ പോ, മുട്ടേ തട്ടാതെ പോ എന്നിങ്ങനെയാണ് കുട്ടികൾ അവയുടെ ശബ്ദം കേൾക്കുമ്പോൾ വിളിച്ചു പറയുക. ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്ന കാലം, പടനിലത്ത് ഒരു തിത്തിരി പക്ഷി കൂടൊരുക്കിയിരുന്നു. തിത്തിരികൾ നിലത്ത് ചെറിയ കല്ലുകൾ പെറുക്കി അടവെച്ച് അതിലാണ് കൂടൊരുക്കുന്നത്. കൊടും യുദ്ധമാണ്. ആനയും കുതിരയും തേരുകളും പായുന്ന പടനിലത്ത് തന്റെ മുട്ടയും കുഞ്ഞും നശിപ്പിക്കപ്പെടുമെന്ന് ഭയന്ന് തള്ളപ്പക്ഷി മുട്ടയെ തട്ടാതെ പോയെന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവത്രേ. ഒടുക്കം ഒരാനയുടെ കുടമണി കൃത്യമായി കൂടിനു മുകളിലേക്ക് പൊട്ടിവീണ് മുട്ടയ്ക്കും കുഞ്ഞിനും രക്ഷാകവചമായെന്നാണ് കഥ. തിത്തിരികൾ തറയിൽ തന്നെ ജീവിക്കുന്ന പക്ഷികളാണ്. മരച്ചിലകളിലൊന്നും ഇവ ഇരിക്കാറില്ല. മണ്ണിലുള്ള കൃമികീടങ്ങളാണ് മുഖ്യ ആഹാരം. ജോഡിയായും ചെറുകൂട്ടമായും ഇവയെ കാണാനാവും.

ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ആകാശവാണി സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 4 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. ഗായത്രി ദേവി എന്റെ അമ്മ എന്ന ചിത്രത്തിൽ സത്യവന്തിക്കാട് രചിച്ച് ശ്യാം സംഗീതം നൽകി പി. സുശീല പാടിയ ഗാനം കേൾക്കൂ.

സാഗരസംഗമം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനമാണ് അടുത്തത്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ഇളയരാജയുടെ സംഗീതം.

നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ ഇനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന വഴി സൌജന്യ വൈദ്യുതി സ്വന്തമാക്കൂ. 1 കോടി വീടുകളെ സൌരോർജ്ജത്തിലേക്ക് മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പരിസ്ഥിതി സൌഹൃദമായ ഊർജ്ജത്തിലൂടെ നാളെയുടെ ലോകത്തെ പ്രകാശപൂരിതമാക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോൺസന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് എം ഡി രാജേന്ദ്രൻ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി കേൾക്കാം ശ്വേത പാടിയ ഗാനം. മാടമ്പി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകിയതാണ് ഈ ഗാനം.

ഗോപിസുന്ദറിന്റെ ഈണത്തിൽ പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഹരിനാരായണൻ, ചിത്രം 1983.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അടുത്ത ഗാനം പൂക്കാലം വരവായി. ഈ ചിത്രത്തിൽ കൈതപ്രം രചിച്ച ഔസേപ്പച്ചൻ ഈണം നൽകിയ ഗാനം. ഗായകൻ ജി വേണുഗോപാൽ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കളിമണ്ണ് എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകിയ ഗാനമാണ്. ഗായിക ശ്രേയ ഘോഷാൽ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളെ നമുക്കിനി കേൾക്കാം. എസ് രമേശൻ നായർ രചിച്ച്, ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം മയിൽപ്പീലിക്കാവ്.

അൻവർ എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയ ഗാനത്തിന് ഈണം നൽകിയത് ഗോപി സുന്ദർ. ഈ ഗാനം എഴുതിയത് റഫീഖ് അഹമ്മദ്.

എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ രശ്മിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രശ്മിയിൽ ഒരു കൂട്ടം പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് ആലപ്പുഴ മാവേലിക്കര അറുനൂറ്റിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒരു കൂട്ടം കൂട്ടുകാരാണ്. നമുക്ക് അവരുടെ പരിപാടികൾ കേൾക്കാം. ഇന്ന് ആദ്യം ഒരു ലളിതഗാനവുമായി എത്തുന്നത് സേറ എസ് പോളാണ്.

0: avevano.
1: അടുത്തത് ഒരു കഥയാണ്. കഥ പറഞ്ഞു തരുന്നത് അലങ്കൃത എസ്.
0: ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം വരുത്തിയ വിന. കൂട്ടുകാരെ, ആമയുടെയും മുയലിന്റെയും കുറുക്കന്റെയും കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ എന്റെ ഈ കഥ നടക്കുന്നത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നോക്കൂ, ചൂളം വിളിച്ച് ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടില്ലേ? അതിലെ തിക്കിലും തിരക്കിനുമിടയിൽ ഒരു യുവാവ് കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ചെറിയൊരു പെട്ടിയുമായി പുറത്തേക്കിറങ്ങി. പെട്ടി താഴെ വെച്ച് തന്റെ കൂളിംഗ് ഗ്ലാസ് പൊക്കി തലയിൽ വെച്ച് അയാൾ ചുറ്റും നോക്കി. എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ വേണം, അയാൾ ഉറക്കെ വിളിച്ചു. ഈ കൂലി, ഈ കൂലി. പക്ഷെ ഒറ്റ കൂലിക്കാരൻ പോലും അയാളെ തിരിഞ്ഞു നോക്കിയില്ല. അവരെല്ലാവരും ധാരാളം പെട്ടിയുമായി വന്ന ആൾക്കാരുടെ പിറകെ പോയി. ക്ഷേ, നാശം, ആരും വരുന്നില്ലല്ലോ. യുവാവ് ദേഷ്യത്തോടെ പിറുപിറുത്തു. അപ്പോൾ അതുവരെ പോയ ഒരാൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ, എന്ത് പറ്റി? എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ല. ഈ പെട്ടി ചുമക്കാനാണോ താങ്കൾ ആളെ അന്വേഷിക്കുന്നത്? ഇത് താങ്കൾക്ക് തന്നെ എടുക്കാവുന്നതല്ലേ ഉള്ളൂ.

0: ചോദ്യം യുവാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യുവാവ് അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു കരുതി? പെട്ടി ചുമക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ചുമക്കാൻ പെട്ടി എന്ന് പറഞ്ഞ് യുവാവിന്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി അയാൾ മുൻപിൽ നടന്നു. യുവാവ് ഗവൺമെന്റ് ഹിൽ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. ഒരു കുതിരവണ്ടിയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടി അതിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് പണമെടുത്ത് അയാളുടെ നേർക്ക് നീട്ടി. ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞത് എന്താണെന്നോ, എനിക്ക് വേണ്ട, കുട്ടി തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ അയാൾ യാത്രയായി. പിറ്റേന്ന് നഗരത്തിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രസംഗം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് നമ്മുടെ യുവാവും അവിടെ എത്തി. വീട്ടിലേക്ക് വന്ന ആളിനെ കണ്ട് നമ്മുടെ യുവാവ് ഞെട്ടിപ്പോയി. ഇന്നലെ എന്റെ പെട്ടി ചുമന്ന ആളല്ലേ ഇത്? ഇത്രയും ഉന്നതയിലുള്ള ആളാണോ? ഒരു മടിയുമില്ലാതെ എന്റെ പെട്ടി ചുമന്നത്. എന്നാൽ ഞാനോ? തന്റെ പ്രവൃത്തിയിൽ യുവാവിന് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹത്തിന്റെ കാലിൽ വീണ് യുവാവ് മാപ്പ് ചോദിച്ചു. അദ്ദേഹം യുവാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നോ, വളർച്ച ഒരിക്കലും അഹങ്കാരത്തിന്റെ ചവിട്ടുപടി ആവരുത്, അത് നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. കൂട്ടുകാരി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരാണെന്നറിയാമോ? സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ മഹാനാണ് ഹൃദയം. ഞാൻ പറഞ്ഞ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? നന്മ, ലാളിത്യം, വിനയം, സത്യസന്ധത എന്നിവ നാം എത്ര ഉന്നതയിലെത്തിയാലും നമ്മളിൽ നിന്ന് അകന്നു പോകരുത്.
1: ഇനി ഒരു കവിതയായാലോ. പോയ കാലം എന്ന കവിത ചൊല്ലുന്നു ശ്രീലക്ഷ്മി എസ് കെ.

കുസൃതിക്കുരുന്നിനെ കൊതിയോടെടുക്കുവാൻ അയലത്തെ വീട്ടിലെ അമ്മമാരും കൊഞ്ചിക്കുഴഞ്ഞേറലാളിച്ചു പൈതലിൻ കൈകാൽ വളർന്നു കരുത്തരായി.

കാലം കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾ

ടിവിയിലൂടെയൊക്കെ യുദ്ധത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നാറില്ലേ? ഇനി യുദ്ധത്തിനെതിരെ ഒരു ചിത്രീകരണവുമായി ഒരു കൂട്ടം കൂട്ടുകാരാണ് എത്തുന്നത്. ഇവാന, ഇലിഷ്യ, അലങ്കൃത, ദേവലക്ഷ്മി, ദീക്ഷിത, സീര രാജേഷ്, നൈനിക എന്നിവർ അവതരിപ്പിക്കുന്ന ചിത്രീകരണം കേൾക്കാം.

0: ലോക സമാധാനം കാത്തു സൂക്ഷിക്കേണ്ട രാജ്യങ്ങൾ യുദ്ധക്കൊതി പൂണ്ട് ബോംബുകൾ വർഷിക്കുന്നു, എണ്ണപ്പാടങ്ങൾ കത്തിക്കുന്നു, പിഞ്ചു ബാല്യം പോലും തകർത്തെറിയുന്നു. ഇവിടെ ക്രൂരതയ്ക്കു മുന്നിൽ സമാധാനത്തിന് വേണ്ടി വിലപിക്കുന്ന കുഞ്ഞുങ്ങൾ. യുദ്ധം തരുന്ന സമ്മാദ്യം എന്താണ്? ലോകത്തിന്റെ കപടത അറിയാത്ത കുഞ്ഞുങ്ങളുടെ ദാരുണമായ അന്ത്യം. ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സമാധാനത്തിന്റെ പ്രാവുകൾ.
1: യുദ്ധദേവൻ.
2: അതെ, എനിക്ക് ചോല വേണം. എല്ലായിടത്തും പുകയും തീയും മാത്രം മതി. രാജ്യങ്ങൾ തമ്മിൽ തല്ലട്ടെ, മനുഷ്യർ നശിക്കട്ടെ. ഇതാണെന്റെ വിജയം. ദേ, അവിടെ രണ്ട് കുട്ടികൾ. അവരെന്താ പറയുന്നതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ.
3: എനിക്ക് പേടിയാവുന്നു. എന്റെ വീട് തകർന്നു പോയി. എന്റെ സ്കൂളും കളിപ്പാട്ടങ്ങളും എവിടെ?
4: നോക്കൂ, ആകാശം കറുത്തിരിക്കുന്നു. പൂക്കളെല്ലാം വാടിപ്പോയി. എന്തിനാണ് ഈ വലിയവർ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്?
1: അങ്ങനെ യുദ്ധത്തിനൊരു അവസാനം വരുന്നു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ.
5: നിർത്തു, ഈ ക്രൂരത അവസാനിപ്പിക്കൂ. വെടിയുണ്ടകൾ കൊണ്ട് ആർക്കും സന്തോഷം നേടാനാവില്ല.
2: നിങ്ങൾ വെറും പക്ഷികളല്ലേ? എന്റെ പീരങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ്?
6: പീരങ്കികൾക്ക് മനുഷ്യന്റെ ഹൃദയം കീഴടക്കാനാവില്ല. സ്നേഹം കൊണ്ടേ ലോകത്തിനെ മാറ്റാൻ കഴിയൂ.
7: യുദ്ധം തകർക്കുന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല, ലക്ഷക്കണക്കിന് കുട്ടികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ഇനി ഒരു യുദ്ധം ഈ ഭൂമിക്ക് താങ്ങാനാവില്ല. ശ്രദ്ധിക്കൂ, ആ കുട്ടികൾ എന്തോ പറയുന്നുണ്ട്.
3: ഞങ്ങൾക്ക് വേണ്ടത് ബോംബുകളല്ല, പുസ്തകങ്ങളാണ്.
4: ഞങ്ങൾക്ക് വേണ്ടത് തോക്കുകളല്ല, കളിക്കളങ്ങളാണ്.

0: ആകാശവാണിയിലെത്തുന്ന എല്ലാ കൂട്ടുകാരും പറയാറുണ്ട് അവർക്ക് റേഡിയോയിലൂടെ പരിപാടികൾ കേൾക്കാൻ ഇഷ്ടമാണെന്ന്. നമ്മുടെ ആകാശവാണിയിലെ പരിപാടികളെക്കുറിച്ചും റേഡിയോ സ്വപ്നത്തെക്കുറിച്ചും അറുനൂറ്റിമംഗലം സ്കൂളിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി വാസന്തി പ്രദീപ് എഴുതിയ കവിത ചൊല്ലുന്നു സേറ എസ് പോൾ.
1: റേഡിയോ നമ്മുടെ ചങ്ങാതി, എന്നും നമ്മുടെ ചങ്ങാതി. റേഡിയോ നമ്മുടെ ചങ്ങാതി, എന്നും നമ്മുടെ ചങ്ങാതി. ദിവസം മുഴുവൻ അറിവുകൾ പകരും റേഡിയോ നല്ലൊരു ചങ്ങാതി. സുഭാഷിതം കേട്ടുണർന്നിടാം, സുഭാഷിതം കേട്ടുറങ്ങിയിടാം. കഥയും കേൾക്കാം, കവിതയും ചൊല്ലാം റേഡിയോ നല്ലൊരു ചങ്ങാതി, എന്നും നല്ലൊരു ചങ്ങാതി.

റേഡിയോ നല്ലൊരു ചങ്ങാതി, എന്നും നല്ലൊരു ചങ്ങാതി. റേഡിയോ കേൾക്കും ആൾക്കാർ മുഴുവൻ അറിവുള്ളവരായി മാറിയിടും. അടുക്കളയിലൊരു റേഡിയോ നിത്യം അമ്മമാരുടെ സന്തോഷം. റേഡിയോ നല്ലൊരു ചങ്ങാതി, എന്നും നമ്മുടെ ചങ്ങാതി. ജോലിയും ചെയ്യും.

നമ്മുടെ ചങ്ങാതി. ആളുകൾ മുഴുവൻ നല്ലവരായി നാടിതു നന്മയിലാറാടും. അങ്ങനെ അങ്ങനെ 600 മംഗലം റേഡിയോ ഗ്രാമമായി മാറിയിടും.

0: ചങ്ങാതി. റേഡിയോ നല്ലൊരു ചങ്ങാതി, എന്നും നമ്മുടെ ചങ്ങാതി.
1: ഇനി ഒരു മോണോ ആക്ട് കേട്ടാലോ. മോണോ ആക്ടുമായി എത്തുന്നു നൈനിക എസ്.
2: മാതാപിതാക്കളുടെ നേരിയൊരു അശ്രദ്ധ മൂലം കൊഴിഞ്ഞുപോയ ഒരു ബാലത്തിന്റെ സംഭവ കഥ ശ്രദ്ധിക്കാം.
3: ഹായ് തുമ്പി, തുമ്പി അല്ലേലും ഈ തുമ്പി എങ്ങനെയാ? ഇന്നലെയും പാറിപ്പോയി, ഇന്നും പാറിപ്പോയി. അച്ഛനുണ്ടല്ലോ വീട്ടിൽ, അച്ഛനോട് ചോദിക്കാം. എനിക്കാ പാറിക്കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോന്ന്. അച്ഛാ അച്ഛാ, എനിക്കാ പാറിക്കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോ?
2: മാറി നിക്കട്ടെ അങ്ങോട്ട്, മനുഷ്യനോട് ജോലിയും കൂലിയും ഇല്ലാതിരിക്കുകയല്ലേ നിനക്ക് തുമ്പിയെ പിടിച്ചു തരാൻ. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ?
3: അമ്മയുണ്ടല്ലോ വീട്ടിൽ, അമ്മയോട് ചോദിക്കാം എനിക്കാ പാറിക്കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോന്ന്. അമ്മേ അമ്മേ, എനിക്കാ പാറിക്കളിക്കുന്ന തുമ്പി ഒന്ന് പിടിച്ചതരാമോ?
2: മോരടി അങ്ങോട്ട്, മനുഷ്യനോട് നൂറുകൂട്ടം പണിയെടുക്ക, മൊബൈലിലെ സ്റ്റാറ്റസ് പോലും ഒന്നും നോക്കിയില്ല. നീ ഇവിടുന്ന് പോകുന്നുണ്ടോ?
3: ഈ വീട്ടിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല. മോളെ മോളെ, ആ പൂന്തോട്ടത്തിൽ ധാരാളം പൂത്തുമ്പികൾ ഉണ്ടായിരിക്കും, വേഗം ചെല്ല്.
4: ഹായ് മല്ലിപ്പൂ, റോസാപ്പൂ, എത്ര എത്ര പൂക്കളാ.
3: ഞാനും ഇവിടെ പൂത്തുമ്പിയായി ജനിച്ചിരുന്നെങ്കിൽ എനിക്കും ഇവിടെ പാറിക്കളിക്കാമായിരുന്നു.
5: ആക്രിയേ ആക്രി ആക്രി, പഴയ പാത്രങ്ങൾ കുപ്പിച്ചെല്ലുകൾ എടുക്കാനുണ്ടോ? ആക്രി ആക്രി,
3: തങ്ക പെണ്ണ് ഒമ്പ അഴകാക്ക് ഇങ്ക വാക്കുട്ടി ഉമ്പ പേര് സള്.
4: അയ്യോ എന്നെ പിടിക്കല്ലേ, പിടിക്കല്ലേ അമ്മേ അമ്മേ.
3: ഹലോ, ആ അമ്മൂന്റെ അമ്മയാ.
6: ആ എന്താ ടീച്ചറേ,
3: ആ വടക്ക് പറയാറുണ്ട്.
6: ആ പക്ഷെ അതൊന്നും കൊണ്ടല്ല, വീട്ടിലെ ജോലി തിരക്ക് കാരണ.
3: ആ ടീച്ചറേ ഇനി ഞാൻ ശ്രദ്ധിക്കാം.
6: മോളെ അമ്മു അമ്മു, അമ്മയുടെ മോൾക്ക് അമ്മ തുമ്പിയെ പിടിച്ചാലോ.
2: പ്രധാന വാർത്തകൾ. 5 വയസ്സുകാരി പെൺകുട്ടിയെ കടുത്തെടുത്ത നിലയിൽ റോഡരികിൽ കണ്ടെത്തി. ഇതുവരെയും പെൺകുട്ടിയെ തിരിച്ചറിയാനായിട്ടില്ല.
4: അയ്യോ അതെന്റെ മോളാ, മോളെ മോളെ.
2: പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കുട്ടികളാണ്, കുട്ടിത്തം വിട്ടുമാറാത്ത കുട്ടികൾ. കളിയും ചിരിയും കുസൃതികളുമായി നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കൂ.
1: ഇനി ഒരു സംഘഗാനം കേൾക്കാം. പാടുന്നവർ അവന്തിക സനിൽ, മിത്ര മനു, ഇവാന, ഇലിഷ എന്നിവരാണ്.

0: എല്ലാവർക്കും ഇതുവരെയുള്ള പരിപാടികൾ ഇഷ്ടമായില്ലേ? ഒരു കൂട്ടം പരിപാടികളുമായി ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ആലപ്പുഴ മാവേലിക്കര അറുന്നൂറ്റിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ്. ഇനി ശിവകാർത്തിക്ക് അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
1: പണ്ട് പണ്ട് ഒരിടത്ത് കിട്ടുക്കാക്കയും മിട്ടുക്കാക്കയും എന്നീ പേരുള്ള രണ്ട് സുഹൃത്തുക്കൾ മരക്കൊമ്പിൽ താമസിച്ചിരുന്നു. ഒരിക്കൽ അവർ തമ്മിൽ ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അവരുടെ വാക്കുതർക്കം എന്തെന്നാൽ ആരാണ് മിടുക്കനും ശക്തിശാലിയുമെന്നായിരുന്നു. തർക്കം വലുതായി വലിയ വഴക്കായിപ്പോയി. അപ്പോൾ കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മളിൽ ആരാണ് മിടുക്കനും ശക്തിശാലിയുമെന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. മിട്ടുക്കാക്കയ്ക്കും അത് സമ്മതമായി. കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മൾ രണ്ടാളും കനമുള്ള സഞ്ചികൾ കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും വിജയിക്കുക. രണ്ടുപേരും പന്തയത്തിന് തയ്യാറായി. കിട്ടുക്കാക്ക ദുഷ്ട മനസ്സുള്ളവനും കൗശലക്കാരനുമായിരുന്നു. അവൻ തന്റെ സ്വന്തം സഞ്ചിയിൽ പഞ്ഞിത്തുണ്ടുകൾ നിറച്ചു. പക്ഷെ പാവം മിട്ടുവിന്റെ സഞ്ചിയിൽ ഉപ്പാണ് നിറച്ചത്. രണ്ടുപേരും പറന്നു തുടങ്ങി. കിട്ടുക്കാക്ക മിട്ടുക്കാക്കേക്കാളും ഉയരത്തിൽ പറന്നു. അങ്ങനെ അവർ പറന്നുപോയപ്പോൾ എന്ത് പറ്റി? മാനം കറുത്ത് ഇടിവെട്ടി മഴ പെയ്തു. കിട്ടുക്കാക്കയുടെ സഞ്ചിയിലുള്ള പഞ്ഞിത്തുണ്ടുകൾ നനഞ്ഞ് നല്ല ഭാരമുള്ളതായി. നമ്മുടെ മിട്ടുവിന്റെ സഞ്ചിയിലുള്ള ഉപ്പ് അലിഞ്ഞും പോയി. മാത്രമല്ല, അവന്റെ സഞ്ചിയിലുള്ള ഭാരം കുറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ മിട്ടുക്കാക്ക ഉയരത്തിൽ പറക്കുകയും പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. സത്യസന്ധനായ മിട്ടുക്കാക്ക ഈ പന്തയത്തിൽ ജയിച്ചു. ദുഷ്ടമനസ്സിന്റെ ഉടമയായ കിട്ടുക്കാക്ക ഈ മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കാര്യത്തിൽ നിന്ന് കിട്ടുക്കാക്ക ഒരു പാഠം മനസ്സിലാക്കി. അതെന്താണെന്നറിയണ്ടേ? നമുക്കാരെയും ചതിച്ചുകൊണ്ട് ഒന്നിലും വിജയിക്കാൻ കഴിയില്ല. സത്യം മാത്രമേ എപ്പോഴും വിജയിക്കൂ.
0: രശ്മിയിൽ ഇന്ന് അവസാനമായി ഒരു ലളിതഗാനമാണ്. പാടുന്നത് അഭിഷേക് എ ആർ.

0: രശ്മി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.
1: രശ്മി സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
1: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം HDFC ബാങ്ക് കവരത്തി ബ്രാഞ്ചിന്റെ മാനേജർ മഹേഷ് ജി പണിക്കരുമായി ഷെഹനാസ് ബീഗം ചാച്ചാലകപ്പാട നടത്തുന്ന അഭിമുഖം. 5:30 ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ കവരത്തിയിലെ ഓങ്കോളജിസ്റ്റ് അലി അസ്ഹർ പങ്കെടുക്കുന്ന യുവവേദി എന്ന പരിപാടിയും തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ അഭിമുഖം എന്ന പരിപാടി കേൾക്കാം.
1: അഭിമുഖം ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി HDFC ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറായ ആലപ്പുഴ സ്വദേശി മഹേഷ് ജി പണിക്കർ ബാങ്കിംഗ് മേഖല എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം സർ. ഇന്ന് പല മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതേപോലെ നമ്മൾ ഈ ബാങ്കിംഗ് മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, അതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം.
2: തീർച്ചയായും. ബാങ്കിംഗ് മേഖലയിൽ മുഖ്യധാരയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസ്ഡ് ബാങ്കിംഗ് എന്ന ഒരു ശ്രേണിയിലേക്കാണ് ബാങ്കിംഗ് എല്ലാ ബാങ്കുകളും, പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിക്കോട്ടെ, എല്ലാം ഒരു ഡിജിറ്റലൈസേഷൻ എന്ന യുഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് വെറും ഒരു പണമിടപാട് കേന്ദ്രം എന്നതിലുപരി ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്ന ഒരു ഇടമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതായത് എല്ലാവരും ഡിജിറ്റലി ഇനേബിൾ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇപ്പം ആധുനിക ബാങ്കിങ്ങിൽ മുൻധാരയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള സേവനങ്ങൾ, തൽക്ഷണ ബാങ്കിങ്, അതായത് ഇൻസ്റ്റന്റ് ബാങ്കിങ് എന്നിവയാണ് പ്രധാനമായ മാറ്റങ്ങൾ.
1: ഇപ്പൊ സാറ് ഡിജിറ്റൽ ബാങ്കിനെ കുറിച്ച് പറഞ്ഞല്ലേ, അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടോ?
2: ഡിജിറ്റൽ ബാങ്കിങ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നിലുള്ള ബാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് നമുക്കൊരു ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ബ്രാഞ്ചാണോ ഏത് ബാങ്കാണോ ആ ബാങ്കുകളിൽ പോയിട്ട് വരിയായിട്ട് ക്യൂ നിന്ന് എടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അത് മാറി. ഇപ്പം നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ATM ഉണ്ട്. എവിടെ ഇപ്പം സിറ്റീസ് ആണെങ്കിലും ഇപ്പം കവരത്തി പോലുള്ള സ്ഥലത്താണെങ്കിൽ തന്നെ 6-7 ATM സെന്ററുകളുണ്ട്. അപ്പം നമ്മൾക്ക് ആ ഒരു സമയലാഭം എന്നതിലുപരി നമുക്ക് കൺവീനിയന്റ് ആയിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ബാങ്കുള്ള പോലെ തന്നെ ATMൽ പോയിട്ട് ആവശ്യത്തിന് പണം എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ ഇപ്പം വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൽ പോകാണ്ട് തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ നമുക്കിപ്പം ഒരു വലിയ എമൗണ്ട് ഇപ്പം ഒരു പരിചയക്കാരനോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്കോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടാണെങ്കിലും നമുക്കിപ്പം നമ്മുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്. അതുവഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു കൺവീനിയന്റ് ഫാക്ടറാണ് ഇപ്പം ഈ ഒരു ഡിജിറ്റൽ യുഗമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ബാങ്കുകളിൽ പോകാനുള്ള ഒരു ആവശ്യകത എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. എല്ലാം നമ്മുടെ മൊബൈലിൽ വിരൽ തുമ്പിൽ നമുക്ക് ചെയ്യാം. അതുപോലെ UPI ആപ്ലിക്കേഷൻസ് ഉണ്ട്.
1: ഇപ്പോൾ സാറ് ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ കുറെ നേട്ടങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. പക്ഷെ എന്നാലും ഇന്ന് ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ. ഈ തട്ടിപ്പുകളിൽ നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും?
2: തട്ടിപ്പ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖ്യധാരയിൽ തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഈ തട്ടിപ്പുകൾ പൂർണ്ണമായിട്ട് നടക്കുന്നത്. ആക്ച്വലി ഒരു ബാങ്കും അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ സ്റ്റാഫോ ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡറെ വിളിച്ചിട്ട് അവരുടെ രഹസ്യ വിവരങ്ങൾ, അതായത് OTP, പിൻ നമ്പർ അതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചോദിക്കില്ല. ബാങ്ക് അങ്ങനെ ചോദിക്കില്ല. അത് നമ്മളെ തട്ടിപ്പിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ബാങ്കിനെ വിളിക്കുക അല്ലെങ്കിൽ ബാങ്കിന്റെ റിലേഷൻഷിപ്പ് മാനേജറെ വിളിക്കുക എന്ന് പറയുക. ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും പേഴ്സണൽ ഇൻഫർമേഷൻ, പിൻ നമ്പർ, OTP എന്ന ആർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. അത് നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഉപാധിയാണത്. അപ്പം അത് ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രിലിമിനറി സ്റ്റെപ്സ്. പിന്നെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാലും കൊടുക്കണം. നമ്മൾ OTP കൊടുക്കാണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പിൻ നമ്പർ ഷെയർ ചെയ്യാണ്ട് ആർക്കും ഒരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല. ഒരു 80% തട്ടിപ്പ് അങ്ങനെയാണ് ഉണ്ടാവും. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ലിങ്ക്, നമുക്ക് പരിചയമില്ലാത്ത ലിങ്കുകൾ, നമുക്ക് ആവശ്യമില്ലാത്ത എന്താ പറയുക ലിങ്കുകൾ, അതിലൊന്നും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടോ സംശയകരമായിട്ട് തോന്നുവാണെങ്കിൽ അവിടെ നിർത്തുക, അത് ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ബാങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് മാനേജറോടോ റിലേഷൻഷിപ്പ് മാനേജറോടോ ആരോടെങ്കിലും ചോദിച്ചു അതിന്റെ വസ്തുത മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ലിങ്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അതാണ് വേറെ ഒരു ഇത് ചെയ്യാനുള്ളത്.
1: ബേസിക്കായിട്ട്
2: അതെ, ആക്ച്വലി നമ്മൾ തന്നെയാണ്. നമുക്കിപ്പോ ഞാൻ പറയട്ടെ, നമുക്ക് എവിടെയെങ്കിലും ഫ്രീ ലഞ്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഈ ദുനിയാവിലില്ല ആക്ച്വലി. അപ്പം നമ്മളിത് പറയും ഫ്രീ ഓഫർ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. അതുപോലെ അത് കാണുമ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ ആണ്. അതായത് 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനം കിട്ടുക, അങ്ങനെ ഒരു പ്രൊവോക്കേഷൻ ആണ് ആ മെസ്സേജ്. നമ്മള് ആ ക്ലിക്ക് ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്യുന്ന പോലത്തെ ആയിരിക്കും നമുക്ക് വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ആങ്സൈറ്റിയോ, ആങ്സൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, ആ ഒരു ക്യൂരിയോസിറ്റി കാരണം നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ അത് കുറെ കുറെ ഫയൽസ് ഉണ്ട്. അതൊക്കെ ടെക്നിക്കൽ ജാർഗൻസ് ആണ്. .apk പോലത്തുള്ള എക്സ്റ്റൻഷൻ ഫയൽസ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഒരു ക്ലോണിംഗ് പോലെയാണ്, ഫോട്ടോ കോപ്പി വേറൊരാളുടെ കയ്യിലിരിക്കുന്ന പോലെ. നമ്മുടെ OTP വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നമ്മുടെ രഹസ്യ വിവരങ്ങൾ, നമ്മുടെ എന്തൊക്കെ ഇൻഫർമേഷൻ ഈ മൊബൈലിലുണ്ടോ അതെല്ലാം ആ .apk ഫയൽ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും. അപ്പം അത് നമ്മൾ വഴിവെച്ച് കൊടുക്കുന്നതാണ്. അവർക്ക് നമ്മുടെ മൊബൈൽ മേടിച്ച് വന്ന് ചെയ്തിട്ടില്ല, അവരൊരു ലിങ്ക് അയച്ചു തന്നു, അപ്പം നമ്മൾ ആ .apk ക്ലിക്ക് ചെയ്തു, മൊബൈൽ ഇൻസ്റ്റാൾഡ് ആയി. അത് നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മുടെ ATM നിന്ന് പൈസ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വഴി അവരെന്തെങ്കിലും ഫ്രോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ OTP ഷെയർ ചെയ്തിട്ടുണ്ടാവും.
1: ഫ്രോഡ് കോൾസ് ഒക്കെ വരുന്നില്ല, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടായിരിക്കില്ല.
2: ഇപ്പൊ ഞാൻ പറയട്ടെ, ഫ്രോഡ് കോൾസ് വരും. നമുക്ക് മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് തന്നെ 4-5 സിമ്മുള്ള കാര്യങ്ങളാണ്. അതേപോലെ എന്താ പറയാ, അത് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ ഇപ്പം IRDA ബാങ്കുകളും RBI എല്ലാം കൂടെ ചേർന്നിട്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് വരുന്ന കോളുകളെല്ലാം 1600 എന്ന് പറഞ്ഞ നമ്പർ എന്നായിരിക്കും വരുന്നുണ്ടാവുക. 1600 എന്ന് പറഞ്ഞാൽ 100% നമുക്ക് ഉറപ്പിക്കാം അതൊരു ബാങ്കിന്റെ കോളാണ്, ജെന്യൂൻ ആയിട്ടുള്ള കോളാണ്. അപ്പം ഈ 1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ബാങ്കുകൾക്കും, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകൾക്കും 1600 എന്ന് പറഞ്ഞ നമ്പറാണ് ഫസ്റ്റ് വരിക. അത് കഴിഞ്ഞിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോളോയിങ് നമ്പേഴ്സ് ഉണ്ടാവും. 1600 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് ജെന്യൂൻ ആണെന്നുള്ളത് 100% വിശ്വസിക്കാം. അതിപ്പോൾ RBI ആണെങ്കിലും നമുക്ക് പേപ്പർ വഴിയാണെങ്കിലും ന്യൂസ് മീഡിയാസ് വഴിയായിട്ടെല്ലാം നമുക്ക് ഇങ്ങനെ ഈ 1600 കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു കാര്യം, അതൊരു ഡിഫൻസീവ് മെക്കാനിസം ആണ്. ബാങ്ക് വിളിക്കുകയാണെങ്കിൽ 1600 എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. എനിക്ക് എന്റെ പേഴ്സണൽ മൊബൈൽ നമ്പർ എന്ന് ഒരു കസ്റ്റമറെ വിളിക്കാൻ പാടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു, അതായത് ഒരു ഡിഫൻസീവ് സിസ്റ്റം പോലെ അത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതായത് ഫ്രോഡ്സ്റ്റർക്ക് ഇപ്പോൾ ഒരു മൊബൈൽ നമ്പർ എന്ന് വിളിച്ചിട്ട് പറയാം. അതുപോലെ മുന്നേ ബാങ്കുകളും അങ്ങനെയാണ് വിളിച്ചിരുന്നത്. പക്ഷെ ഇനി മുതൽ 1600 എന്ന് പറഞ്ഞ നമ്പേഴ്സ് എന്ന് മാത്രമേ ബാങ്കേഴ്സ് കസ്റ്റമേഴ്സിനെ വിളിക്കുള്ളൂ. അതൊരു വേറൊരു ചേഞ്ച് ആണ്, വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ആ 1600 അവർക്ക് എന്താ പറയുക, ഹാക്ക് ചെയ്തിട്ട് കയറാനോ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ പിന്നീട് കണ്ടുപിടിച്ച് വന്നാലേ ഉള്ളൂ. ആ സമയം 1600 എന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ബാങ്കിന്റെ നമ്പറാണ്. അപ്പം അതിൽ നിന്ന് വിളിക്ക് വരുന്ന കോളുകൾ ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിൽ ആരും വിളിച്ച് OTP ചോദിക്കുകയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ ഒന്നും പറയില്ല.
1: സാർ, ഈ സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിനെ കുറിച്ച് ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
2: സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടിലെ ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. നമ്മുടെ സാലറി വരുന്ന ഫണ്ട് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ സാലറി വരുന്ന അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ബാങ്ക് തരും. അതാണ് സേവിങ്സ് അക്കൗണ്ട്. നമ്മുടെ ഫണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുഖ്യധാരയുള്ള ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് ബിസിനസ് ആൾക്കാർക്ക്, വലുതും ചെറുതുമായ ബിസിനസ് ആൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഏണിംഗ് അല്ല, കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടില്ല. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു അക്കൗണ്ടാണ്. ബാങ്ക് ഇൻട്രസ്റ്റ് തരും അതിൽ കിടക്കുന്ന ഫണ്ടിനായിക്കോട്ടെ, അതിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും സേവിങ്സ് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടും. കറണ്ട് അക്കൗണ്ട് നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടാണ്. ഇൻട്രസ്റ്റ് ബാങ്ക് കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് സേവിങ്സ് അക്കൗണ്ടിൽ, കറണ്ട് അക്കൗണ്ടിന് അങ്ങനെ ട്രാൻസാക്ഷൻ ലിമിറ്റ്സ് ഒന്നുമില്ല. ഇപ്പൊ ഡെയിലി ക്യാഷ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, വിഡ്രോൽ ആയിക്കോട്ടെ, അതിന് അങ്ങനെ പരിധികളില്ല കറണ്ട് അക്കൗണ്ടിന്. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സേവിങ്സിന് വേണ്ടിയിട്ടാണ്. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് SB. അതേപോലെ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക്, ചെറുതും വലുതുമായ ബിസിനസ് ആവശ്യങ്ങൾക്കുള്ളതാണ് കറണ്ട് അക്കൗണ്ട്.
1: സാർ, ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ സേവിങ്സിനെ കുറിച്ചും കറണ്ട് അക്കൗണ്ടിനെ കുറിച്ചും. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
2: ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പണ്ടേ മുതലേ എല്ലാ ബാങ്കുകളും ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ബാങ്കുകൾക്ക് മാത്രമല്ല, ബാങ്ക് ഇതര സ്ഥാപനങ്ങൾക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സമ്പാദ്യ ശീലത്തിന് ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം 1 ലക്ഷം രൂപ ഇട്ടു, 1 വർഷത്തേക്ക് ഇട്ടു. അപ്പം 1 ലക്ഷം രൂപ 1 വർഷത്തേക്ക് ഇട്ട് ആ 1 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് എത്ര രൂപ കിട്ടും എന്ന് പ്രീഡിഫൈൻഡ് ആയിട്ട് ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റെസീപ്റ്റിൽ ഉണ്ടാവും. അതിന്റെ അകത്ത് ഇഫ് ബട്ടം ഒന്നുമില്ല, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ കിട്ടില്ല അങ്ങനത്തെ ഒന്നുമില്ല. 1 ലക്ഷം രൂപ ഇട്ടു, 1 വർഷത്തേക്ക് ഇട്ടു, 1 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിൽ നമുക്ക് ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല, അതൊരു ഗ്യാരണ്ടീഡ് ഇതാണ്. അത് ഒരു ട്രഡീഷണൽ, അത് പണ്ട് മുതലേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു എന്താ പറയുക, സമ്പാദ്യ പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ, റെക്കറിംഗ് ഡെപ്പോസിറ്റ് മന്ത്ലി നമ്മൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് സേവ് ചെയ്യുന്ന പോലത്തെ ഇതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സേവിങ്സ്. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിൽ നമുക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൺസേൺസ് ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒരു ഇത്ര രൂപ ഇട്ടാൽ ഇത്ര നാൾ കഴിഞ്ഞ് ഇത്ര രൂപ കിട്ടും, അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്.
3: അതിന് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും?
2: അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ സിറ്റിസൺസിനാണെങ്കിൽ ഒരു 7% ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, RBI എന്തെങ്കിലും റിപ്പോ റേറ്റിലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുമ്പോഴത്തേക്കും ബാങ്കിന്റേതായ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരാം. അപ്പം ആസ് ഓഫ് നൗ ഇപ്പം നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7 ദിവസം മുതൽ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 7 ദിവസം മുതൽ 10 വർഷം വരെ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടാം. പലതിനും പല റേറ്റാണ്, ഓരോ നമ്മൾ എത്ര ദിവസത്തേക്ക് ഇടുന്നു എത്ര നാളത്തേക്ക് ഇടുന്നു അതനുസരിച്ചിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ.
3: ഈ സാധാരണയായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് യുവാക്കള് സമ്പാദ്യശീലം വളർത്തുന്ന പറയുന്നത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: യുവജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോയിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയും. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം ഒരു 1000 രൂപയുടെ SIP 21-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി വിചാരിക്കുക ഒരാൾക്ക്. 21-ാമത്തെ വയസ്സ് മുതൽ 60-ാമത്തെ വയസ്സ് വരെ ഒരാൾ ഒരു 1000 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വർഷം ഉണ്ടാവും? 20-40 ഇയേഴ്സോളം ഒരു 1000 രൂപ മാസം മാസം വെച്ചിട്ട് പറയാം. 1000 രൂപ എന്ന് വെച്ചാൽ അവരുടെ ലൈഫിന്റെ പല സ്റ്റേജ് ആകുമ്പോഴത്തേക്കും സാലറി കൂടും, അവരുടെ പ്രൊഫൈൽ മാറും, അതനുസരിച്ച് അവർക്ക് കൂട്ടാം. ഞാൻ പറയുന്ന ഈ വെറും മിയർ ഒരു 1000 രൂപ മാസം വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഒരു 60-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും ഒരു നല്ല കോർപ്പസ് ആയി മാറും. അത് ഒരു ക്രോസ് ഒരു കോടികളിലെത്തി എത്തിപ്പെടും. അതെന്നെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നാണ്. അതായത് നമ്മൾ 1000 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അപ്പം അത് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അടുത്ത മാസം 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത മാസം 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് ആ കോമ്പൗണ്ടിങ് എഫക്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുമ്പോഴാണ്. അതാണ് യങ്സ്റ്റേഴ്സ് എപ്പോഴും ആ ഒരു കോമ്പൗണ്ടിങ് അഡ്വാൻറ്റേജ്. എല്ലാവരും വിചാരിക്കും 1000 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യാനെന്നായിരിക്കും, പക്ഷെ അതിന്റെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ സത്യം പറഞ്ഞാൽ ഭീകരം എന്ന് പറയേണ്ടി വരും. ഭീകരമായൊരു കോർപ്പസ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ജോലി കിട്ടിയ ഉടനെ തന്നെ എത്രയാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, 500 എങ്കിൽ 500, ഇവൻ 250 ആയെങ്കിൽ 250 എന്ന രീതിയിൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം പിന്നെ ജോലി മാറുന്നു, ശമ്പളം മാറുന്നതനുസരിച്ചിട്ട് അതിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ 60-ാമത്തെ വയസ്സിലാകുമ്പോഴും നമ്മൾ എങ്ങനെയാണോ വർക്ക് ചെയ്യുമ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതേ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അപ്പം യങ്സ്റ്റേഴ്സ് എപ്പോഴും ജോലി കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു സേവിങ്സ് ഹാബിറ്റ് തുടങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്.
3: ഈ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ലോൺ എടുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇഷ്ടമാതിരി ബാങ്കുകളുണ്ട്. ഇപ്പോൾ ബാങ്കുകൾ മാത്രമല്ല മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്, NBFCs ഉണ്ട്, അതേപോലെ എന്താ പറയുക ഡിജിറ്റൽ ലോൺ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കുറേ ലോണിൻ്റെ സർവീസസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് ആ ഒരു നെസസിറ്റി ആ നീഡ് നമുക്ക് ഉണ്ടോ എന്നുള്ള കാര്യം മൾട്ടിപ്പിൾ ടൈംസ് ആലോചിക്കണം. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ്, നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പം ഈ രണ്ട് ഫാക്ടറാണ് മെയിനായിട്ട് ഒരു ലോൺ നമ്മൾ എടുക്കണോ വേണ്ടിയോ എന്ന് നമ്മളായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. ഒന്നും നമുക്കത് ആവശ്യമുണ്ടോ എന്നുള്ളത്, രണ്ടാമത്തെ കാര്യം നമുക്കത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഈ രണ്ട് ബേസിക് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. ലോണ് കിട്ടും, ലോണ് തരാനാണ് ബാങ്കുകൾ ഇരിക്കുന്നത്. ബാങ്കായാലും ശരി മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ NBFC എല്ലാം ലോൺ തരാൻ ലോണിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പം ലോണ് നമുക്ക് തരുന്നു എന്ന് ചോദിച്ചിട്ട് നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ആ നെസസിറ്റി എന്താ പറയുക അത് അത് ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആ ലോണിൻ്റെ മാസ അടവ് അതെല്ലാം നമുക്ക് ഫീസിബിൾ ആണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. അതിൽ ലോൺ ഇല്ലാണ്ട് നമുക്ക് എന്താ പറയുക നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കുക. കാരണം ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും ലോണിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല, നമുക്കിപ്പം ലോൺ കിട്ടുമ്പോൾ സന്തോഷമാണ്, തിരിച്ചടയ്ക്കുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം, റീപേയ്മെന്റ് ടെന്യൂർ നോക്കണം, അതായത് എത്ര നാളത്തേക്കാണ് അത് തിരിച്ചടയ്ക്കേണ്ടതെന്നുള്ളത് നോക്കണം, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം, പ്രോസസ്സിംഗ് ഫീസ് നോക്കണം. ഇതിപ്പം നമുക്ക് പ്രീ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ലോണിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലോൺ ഇടയ്ക്ക് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ് എങ്ങനെയാണ്, ഇങ്ങനത്തെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും വിശ്വസനീയമായ ബാങ്കുകൾ വഴി മാത്രം ലോൺ എടുക്കുക. ഈ പറയുന്ന പോലെ ഓൺലൈൻ ലോൺസ് ഒക്കെ എടുത്തിട്ട് കുറെ നമ്മൾ ഓൺലൈൻ ലോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ HDFC എന്ന് പറഞ്ഞ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, SBI എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അങ്ങനത്തെ RBIയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന RBIയുടെ എന്താ പറയുക കീഴിൽ പ്രവർത്തിക്കുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് മാത്രം ലോണുകൾ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇത് പിന്നെ ഈ ഓൺലൈൻ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും, അവിടെ ബാങ്കിന്റെ മാനേജർ ഉണ്ടാവും. അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ടീമുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഏതെങ്കിലും ഒരു ഓൺലൈൻ എടുത്തിട്ട് നമുക്കിപ്പോൾ ഒരടവ് മുടങ്ങി, അപ്പം പല രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നു, പല രീതിയിലുള്ള ടോർച്ചറുകൾ വരുന്നു എന്നൊക്കെ നമ്മൾ പേപ്പറിലും ന്യൂസിലൊക്കെ
3: കാണാറുണ്ട്.
2: അപ്പോൾ അതിനൊന്നും നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് ഇതൊന്നും ഒന്നുമില്ല, ഒരു വിർച്വലാണ്. നമുക്കിപ്പോൾ ഓൺലൈൻ ഒരു ആപ്പ് കണ്ടു അല്ലെങ്കിൽ ലിങ്ക് കണ്ടു, അതിൽ കയറി ഇത്ര രൂപ ചോദിച്ചു, ഇത്ര രൂപ തന്നു, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി, നമ്മളത് യൂസ് ചെയ്തു, അടച്ചു. ഒരു മാസം അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഇത് മുഴുവൻ ഇതിന്റെ ഓരോ ട്രിഗേഴ്സ് വരാൻ തുടങ്ങുക. ഇത് പല രീതിയിലുള്ള ടോർച്ചറായി. അപ്പൊ അങ്ങനത്തെയൊക്കെ മെന്റൽ സ്ട്രെസ് എടുക്കുന്നതിന് വരെ ആദ്യം ബാങ്കുകളായിട്ട് സംസാരിക്കുക. ബാങ്കുകളായിട്ട് സംസാരിച്ച് അമിക്കബിൾ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോൺ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഇതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്.
3: സാർ, ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞതായിട്ടുള്ള നമുക്ക് എടുക്കാൻ പറ്റിയ ലോണുകൾ അങ്ങനെ ഉണ്ടാവും?
2: ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പർപ്പസിനുള്ള ലോൺ അനുസരിച്ചിട്ടായിരിക്കും അതിരിക്കും. അപ്പം ഏറ്റവും കുറവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോം ലോൺ ആയിരിക്കും. പിന്നെ ഹോം ലോൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർപ്പസ് ഓറിയന്റഡ് ആണ്. നമുക്കൊരു വീട്, ഫുഡ്, ഒരു ബേസിക് നീഡ്സിന്റെ ഭാഗമാണ്. അപ്പം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല. ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ നമുക്കൊരു വീട് വെക്കണം, അതിനു വേണ്ടിയിട്ട് ഒരു ഹോം ലോൺ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പം അതിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് എല്ലാ ബാങ്കിന്റെ ഓൾമോസ്റ്റ് കോമ്പറ്റീറ്റീവ് റേറ്റ്സ് തന്നെയാണ്. പിന്നെ പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പം കൊളാറ്ററൽ ഫ്രീ ആണല്ലോ, നമ്മൾ ബാങ്ക് കൊളാറ്ററൽ ഒന്നും വാങ്ങിക്കുന്നില്ല. കമ്പയർഡ് ടു ഹോം ലോൺ പറയുമ്പോൾ അത് കുറച്ച് റിസ്ക് കൂടുതലുള്ള ലോണാണ് ബാങ്കിന്. അപ്പം അതിന് കുറച്ച് കമ്പയർഡ് ടു ദിസ് കുറച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ ഓൺലൈൻ അതുപോലത്തെ അല്ല, എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ്, പ്രോസസിങ് ഫീസ്, അതിന് എന്തൊക്കെ ചാർജസ് വരുന്നു, അഡീഷണൽ ആയിട്ട് ചാർജസ്, പ്രീ ക്ലോഷർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഫുൾ ക്ലോഷർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അതിൻ്റെ അത്, ഇഫ് ഒരു റിഫണ്ട് ബട്ടൺ ഇല്ലാണ്ട് ഒരു പേപ്പറിൽ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ട്രാൻസ്പെറൻസി ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു കൺസേൺസ് ഒന്നും ഇല്ല. ഇപ്പോൾ കസ്റ്റമറിനെ എടുത്തു, ലോൺ എടുത്തു, മാഡം ഇപ്പോൾ ഒരു ലോൺ എടുത്തു, അതിപ്പം തിരിച്ചടയ്ക്കണം, ഒരു ആറുമാസം കഴിഞ്ഞ് തിരിച്ചടയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എനിക്ക് എത്രയാണ് തിരിച്ചടയ്ക്കണം.
3: ഒരു പുതിയതായിട്ട് ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബാങ്കിൽ നിന്ന് ലഭ്യമാകുന്ന പ്രധാന വായ്പകൾ എന്തൊക്കെയാണ്?
2: ചെറുകിട സംരംഭകർക്കായിട്ട് നമുക്ക് പല പല ലോണുകളുണ്ട്. പ്രധാനമായിട്ടുള്ളത് ബിസിനസ് ലോണുണ്ട്. ബിസിനസ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡി, ഓവർ ഡ്രാഫ്റ്റ് പോലെ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഉണ്ട്, ആ രീതിയിലും കൊടുക്കും. പിന്നെ മുദ്ര, ഗവൺമെന്റ് സ്കീം, ഞാനിപ്പോ പറഞ്ഞ പോലത്തെ മുദ്ര ലോൺ, ഇങ്ങനത്തെ ലോൺ. മുദ്ര ലോൺ എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമിൽ 2015 മുതൽ തുടങ്ങിയ ഒരു സ്കീമാണ്. അപ്പോൾ അത് മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ലൈക്ക് അപ് ടു 10 lakhs ആണ്. നമ്മൾ നോൺ ഫാമിംഗ് ആയിട്ടുള്ള എല്ലാ സെഗ്മെന്റിലും അത് കൊടുക്കും മുദ്ര ലോൺ. അതിന്റെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, പിന്നെ പ്രൂഫ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലോൺ ആപ്ലിക്കേഷൻ ഫോം, പിന്നെ ഓണർഷിപ്പ് പ്രൂഫ് ഓഫ് റെസിഡൻസ് അല്ലെങ്കിൽ ഓഫീസ്, പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് ബിസിനസിന്റെ എന്തെങ്കിലും ഒരു പ്രൂഫും, പിന്നെ ട്രേഡ് റെഫറൻസ്. ഇത്രയാണ് മുദ്ര ലോണിന്റെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. മാക്സിമം അപ് ടു 10 lakhs കൊടുക്കും. മൂന്ന് സ്കീമായിട്ട് അത് കൊടുക്കുന്നത്. ശിശു, കിഷോർ, തരുൺ എന്ന് പറയുന്നത്. ശിശു എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് പോലത്തെ ഇതിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് അതിന് മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ആണ്. പിന്നെ ലോൺ ബിറ്റ്വീൻ 50,000 to 5 lakhs എന്ന് പറഞ്ഞാൽ കിഷോർ എന്ന് പറഞ്ഞൊരു പ്ലാൻ സ്കീമിലാണ് വരുന്നത്. നമ്മൾ ഡോക്യുമെന്റേഷൻ, അതിന്റെ ടൈപ്പ് ഓഫ് ബിസിനസ്, അതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. പിന്നെ തരുൺ എന്ന് പറഞ്ഞാൽ ലോൺസ് ബിറ്റ്വീൻ 5 lakhs to 10 lakhs. 10 lakhs ആണ് മുദ്രയുടെ മാക്സിമം ലോൺ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലാണ് ലോൺ ചെയ്യുന്നത്. നോൺ ഫാമിംഗ് ആയിട്ടുള്ള എല്ലാ സെഗ്മെന്റിലും ഓൾമോസ്റ്റ് മുദ്ര നമുക്ക് ചെയ്യാവുന്ന ഇതാണ്.
3: നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കൊളാറ്ററൽ അല്ലെങ്കിൽ ഈട്, അതിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പൊ ഈ സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതി ഉണ്ടോ?
2: ആ, നമ്മുടെ ഞാൻ ഈ പറഞ്ഞ പോലെ ബിസിനസ് ലോൺ കൊളാറ്ററൽ ഫ്രീ ആണ്. നമുക്ക് ഒരു കൊളാറ്ററലിന്റെ ആവശ്യമില്ല. അതുപോലെ ഈ മുദ്ര സ്കീം കൊളാറ്ററൽ ഫ്രീ ആണ്. അതുപോലെ നമുക്ക് CGTMSE എന്ന് പറഞ്ഞ ഗവൺമെന്റ് സബ്സിഡിയുള്ള സ്കീമുണ്ട്. അതിനെല്ലാം നമ്മൾ കൊളാറ്ററൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്.
3: ഒരു ബാങ്ക് മാനേജർ എന്ന നിലയിൽ സാമ്പത്തിക സാക്ഷരത സമൂഹത്തിന് എത്രത്തോളം പ്രാധാന്യമാണ്? അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: നമ്മുടെ ഇപ്പം ലൈഫ് സ്കിൽസ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള സ്കിൽ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനുള്ളതും എല്ലാ സംസാരിക്കാനുള്ള ആ സ്കില്ല് പോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന, ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. OTP ആരുമായിട്ട് ഷെയർ ചെയ്യാണ്ടിരിക്കുക, അതുപോലെ ഈ പറയുന്ന ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക, അതുപോലെ നമ്മൾക്കായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സാലറി, അപ്പം നമുക്ക് നമ്മുടെ നെസസിറ്റീസ്, നമ്മുടെ ഫാമിലിയിൽ എത്ര പേരുണ്ട്, നമുക്ക് എത്ര ഡിപ്പെൻഡൻസ് ഉണ്ട്, അപ്പം അതനുസരിച്ചിട്ട് ഒരു ബഡ്ജറ്റ് എല്ലാവരും തയ്യാറാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ സാലറി വന്നു. ഇപ്പം ചില ആൾക്കാരുടെ സാലറി വന്നു, 10 ദിവസം കഴിഞ്ഞാൽ സാലറി തീർന്നു എന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പണ്ടത്തെ അപ്പുപ്പന്മാരും അമ്മൂമ്മമാരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡയറിക്കകത്ത് ഇങ്ങനെ എഴുതി വയ്ക്കും. അതായത് ഇപ്പം അവർ പലചരക്ക് 3 രൂപ ഓരോ സാധനം എഴുതി അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, ആ ഡയറിക്കകത്ത് എല്ലാം അവർക്കറിയാം.
3: അപ്പൊ ഉണ്ടായിരുന്നില്ല.
2: അപ്പം അവർക്ക് ആ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അപ്പൊ ആ ഒരു ഇത് ഇപ്പം ആൾക്കാരുടെ എല്ലാം നോട്ട് പാഡും എന്താ പറയാ പുതിയ നൂതനമായിട്ടുള്ള മൊബൈലുണ്ട്. അപ്പൊ അവർക്ക് മൊബൈലിൽ വേണമെങ്കിൽ നോട്ട്സിന്റെ അകത്ത് ഈ സാധനം കുറിച്ചിടാം, എഴുതി വെക്കുന്നതാണ് എന്നെ ഞാൻ പറയുകയാണെങ്കിൽ എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടെന്ന് ഒരു ഡയറിയിൽ അവനവന്റെ ഡയറിയിൽ ഒരു പേജ് എല്ലാ മാസവും ഫസ്റ്റ് പേജ് ഈ ഒരു ബഡ്ജറ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മളുടെ പൈസ ആവശ്യമില്ലാണ്ട് എവിടെയാണ് പോകുന്നതെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് എന്താ പറയുക കുറെ കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ളൊരു സാധനമാണെങ്കിൽ അത് കട്ട് ഷോട്ട് ചെയ്യാനുള്ള ഒരു സ്പാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും.
3: ഇപ്പം നമ്മൾ ബാങ്കിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും സാറ് നല്ല ഡീറ്റെയിൽ തന്നെ പറഞ്ഞു. ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു ബാങ്കിങ് മേഖലയിൽ എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
2: സന്ദേശം എന്ന രീതിയിൽ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കും കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി പോലെ ആയിരിക്കണം. അപ്പം ബാങ്കിനെ കൊണ്ട് കസ്റ്റമർക്കും പ്രയോജനമുണ്ട്, കസ്റ്റമറിനെ കൊണ്ട് ബാങ്കിനും പ്രയോജനമുണ്ട്. അപ്പം ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു വിൻവിൻ സിറ്റുവേഷനിൽ പോവുക. അപ്പം ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സേവനങ്ങൾ ബാങ്കിൽ നിന്ന് എടുക്കുക, ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇപ്പം ലോൺ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് തലയിൽ ഒരു ബാധ്യത പോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതിപ്പം ആ ലോണ് അല്ലാണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് 2-3 പ്രാവശ്യം ആലോചിക്കുക. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ആവശ്യത്തിന് മാത്രം എടുക്കുക. അത് തിരിച്ചടവ് നോക്കുക, എത്ര നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ബാങ്കുകളിൽ നിന്ന് മാത്രം എടുക്കുക. ഓൺലൈൻ അങ്ങനത്തെ എന്താ പറയുക ജെന്യുൻ ആയിട്ടുള്ള RBI കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിന്ന് മാത്രം എടുക്കുക. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാ കവരത്തി ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
3: താങ്ക് യു സാർ, ഒരുപാട് തിരക്കുള്ള തീക്കി വെച്ച് ഞങ്ങളുടെ ഈ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് വളരെ നന്ദിയുണ്ട്.
2: താങ്ക് യു മാഡം.
3: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി HDFC ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറായ ആലപ്പുഴ സ്വദേശി മഹേഷ് ജി പണിക്കർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഷഹനാസ് ബീഗം, ചാച്ചാള കപ്പാട.
4: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496-282-383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-282-383. ദ്വീപ് വിശേഷം.
5: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar.
6: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ യുവവേദി എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം ഡോക്ടർ അലി എസ്ഹർ, ഓങ്കോളജിസ്റ്റ്,

ിലെ ഇൻഡോ ടിബറ്റൻ ബോർഡറിലുള്ള ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചിത്കുൾ. ആ ചിത്കുൾ എന്ന് പറയുന്നത് 800 ആൾക്കാർ മാത്രമുള്ള പോപ്പുലേഷൻ ഉള്ള ചെറിയൊരു വില്ലേജ് ആണ്, വളരെ ചെറിയൊരു വില്ലേജ് ആണ്. അവിടെ പോയ ഒരു ചെറിയൊരു യാത്ര വരണം, ഒരു 5 ഡേയ്സ് ട്രിപ്പാണ്. ഇത് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ MD കഴിഞ്ഞ സമയത്ത്, എക്സാം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏതായാലും ഹിമാലയത്തിൽ ഒന്ന് പോകണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഹിമാചലിലുള്ള എൻ്റെ 2 സുഹൃത്തുക്കളാണ് ഇതെനിക്ക് പ്ലാൻ ചെയ്ത് തരുന്നത്. അവർ തന്നെയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് കോവിഡ് ഫസ്റ്റ് വേവ് വന്ന സമയത്ത് ലോക്ക്ഡൌൺ ആണ്. ഹിമാചൽ പ്രദേശിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ലോക്ക്ഡൌൺ കൊണ്ടുവരും, ഇടയ്ക്കിടയ്ക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള സമയത്ത്, അത്യാവശ്യം കൺട്രോളായ സമയത്ത് അവരെല്ലാം ടൂറിസം എല്ലാം തുറന്നു. അങ്ങനെ ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഞാൻ നേരെ ചണ്ഡീഗഡിലോട്ട് പോകുന്നു. ചണ്ഡീഗഡിൽ നിന്ന് അവിടെ നിന്ന് പിന്നെയും 2 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ കൽക്കാ ഷിംല റൂട്ട് പോകുന്ന കൽക്കാ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയാൽ അവിടെ ടോയ് ട്രെയിൻ കിട്ടും. ടോയ് ട്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വളരെ നാരോ ആയിട്ട് വളരെ നേർന്ന ട്രെയിൻ, സാധാ ട്രെയിനല്ല, രണ്ടു വശവും തുറന്ന് കിടക്കുന്ന വാതിൽ, വലിയ വാതിലുകളൊക്കെയുള്ള ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ടോയ് ട്രെയിനാണ്. കൽക്കാ ടു ഷിംല റൂട്ടാണ് ഇവർ ഓടുന്നത്. അപ്പോൾ അവിടെ ടോയ് ട്രെയിൻ ഉണ്ട്. പിന്നെ വിസ്റ്റാഡോമിലെ ട്രെയിനും അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് വിസ്റ്റാഡോം എന്ന് പറയുമ്പോൾ മുകളിൽ ഗ്ലാസ് ഉള്ള ട്രെയിനാണ്. അപ്പോൾ നമുക്ക് ഈ നല്ല വ്യൂ കിട്ടും, ഹിമാലയത്തിന്റെയും സ്നോഫാളിലൊക്കെ സമയത്ത് നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ആ സമയത്ത് വിസ്റ്റാഡോമിലെ ട്രെയിൻ ഇല്ല, അതുകൊണ്ട് ടോയ് ട്രെയിനിലാണ് പോയി. പോകുന്ന വഴിയിലെല്ലാം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പറയുമ്പോൾ ചെറിയ ഒരു എന്താ പറയുക, ഹിമാചലിന്റെ തന്നെ ഒരു ആർട്ട് ഫുൾ ആയിട്ടുള്ള കുറെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. അവരുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയ കുറെ ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയ കുറെ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയി ഞാൻ അവസാനം ഷിംല റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. ആ സമയത്ത് മഞ്ഞ് കുറവായിരുന്നു. ഷിംല റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ ഷിംലയുടെ മുകളിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്, മുകളിൽ. അപ്പോൾ ക്ലിഫിന്റെ അടുത്ത്, ക്ലിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നടക്കണം, അങ്ങനെ ഒരു 4 കിലോമീറ്ററോളം നടന്നാണ് റൂമിലെത്തുന്നത്. കാരണം വണ്ടി അങ്ങോട്ട് ഓടാറില്ല. രാത്രിയാണ് അവിടെ എത്തുന്നത്. അവിടെ നമ്മുടെ ഇന്ത്യൻ പതാക 3 മീറ്റർ നീളമുള്ള ഇന്ത്യൻ പതാക ഇപ്പോഴും പാറി പറക്കുന്നുണ്ട്. പണ്ട് എന്നോട് എൻ്റെ ഹിമാചലിലെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഡോഗ്സ് ആൻഡ് ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു അവിടെ ആ സ്ഥലത്ത്. ഇന്ന് അവിടെ ഇന്ത്യയുടെ ഭാരത മാതാവിന്റെ പതാക ഇന്ന് പാറിപ്പറക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ അവിടെ ഉണ്ട്. ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ. അന്ന് ഒരു കാലത്ത് ഇന്ത്യക്കാർക്ക് തീരെ അതൊരു ഹൈപോഷ് ഏരിയ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെയും പല മുതലാളിത്ത വർഗങ്ങളുടെയും ഒക്കെ ഒരു സ്വർഗമായിരുന്നു അത്. ഇപ്പോൾ അതൊക്കെ മാറി ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ആക്സസ് ആയിട്ടുള്ള ഒരു സ്ഥലമായ ഷിംലയുടെ ആ ക്ലിഫ് ഏരിയ എന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ഒരു ദിവസം അവിടെ തങ്ങി. അതുപോലെ തന്നെ ഒരു കഫേ ഷിംല ടൈംസ് ഉണ്ട്, അത് എൻ്റെ മാഡം പറഞ്ഞാണ്. അവിടെ പോയതായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. അവിടെ പോയി മീൻസ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. കഫേ ഷിംല ടൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏറ്റവും മുകളിലുള്ള ഒരു കഫേ ആണ്, ഹോട്ടലാണ്. അവിടെ ഇരുന്നുമ്പോഴത്തേക്കും നല്ല ഫുൾ ഷിംല നമുക്ക് കാണാൻ പറ്റും. നൈറ്റ് ആകുമ്പോൾ ഫുൾ ഒരു നല്ല അടിപൊളി ലൈറ്റ് സ്റ്റാർസ് ഒക്കെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ കഫേ ഷിംല ടൈംസ്. അവിടെ ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് എനിക്ക് പോകേണ്ടത് ചിത്കുളിലേക്ക് പോകണം. ചിത്കുളിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല, ഹിമാചൽ പ്രദേശ് HRCT ആണ്. നമ്മൾ സോളോ ട്രാവലാണോ, ഒറ്റക്കാണ് പോകുന്നത്. ഒറ്റക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ വളരെ സുന്ദരം. ആരെയും നമുക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ, കാരണം ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പോയാൽ ചിലർക്ക് റെഡിയാകും സമയം എടുക്കും, മറ്റൊക്കെ ചെയ്യാൻ സമയം എടുക്കില്ല, മടിയന്മാരുണ്ടാവും. അപ്പോൾ സോളോ ആകുമ്പോഴത്തേക്കും ഒരു ബാക്ക് പാക്ക് ആയിട്ടാണ് ഞാൻ പോകുന്നത്, ഓൺലി ബാക്ക് പാക്ക്, വേറെ ഒന്നുമില്ല കയ്യിൽ. അങ്ങനെ അവിടെ നിന്ന് പോയി ഞാൻ പിന്നെ ബസ്സിൽ അന്വേഷിച്ചു, പറഞ്ഞ് താഴോട്ട് പോകണം. അവിടെ 2 ബസ് സ്റ്റാൻഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡും ന്യൂ ബസ് സ്റ്റാൻഡും ഷിംല. അപ്പോൾ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ അവിടെ വണ്ടി സംഘടിപ്പിച്ച് ഞാൻ താഴെ വന്ന് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യപ്പോൾ അവിടെ ഒരു ഡ്രൈവർ പറഞ്ഞു ഈ ബസ് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഷിംല വഴി പോകില്ല, സരഹൻ വാലി വഴി പോകും. ഞാൻ പറഞ്ഞു ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്താണോ അവിടെ ഞാൻ ഇറങ്ങിക്കോളാം. അങ്ങനെ ഒരു രസം പറഞ്ഞാൽ നമുക്ക് നോക്കണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണോ അവിടെ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി, അങ്ങനെ പോയി യാത്ര ചെയ്ത്. അതായത് മലയുടെ ചുറ്റുമാണ് റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയ വലിയ ഹിമാലയ സാധനങ്ങളെ മലകളുടെ അതിന്റെ സൈഡിൽ കൂടിയാണ് റോഡ് ഉണ്ടാക്കിയിരുന്നത്. ഭയങ്കര ചങ്കുത്തായ ചെരിവുകളാണ്. അപ്പോൾ ഒന്ന് തെന്നിപ്പോയാൽ അപ്പോൾ വീഴും, അങ്ങനത്തെ ഭയങ്കര റിസ്കി ഏരിയ ആണ്. പക്ഷേ അവരുടെ ഡ്രൈവർമാർ നല്ല എക്സ്പെർട്ട് ആണ്. ഹിമാചലി കുറേ പാട്ടൊക്കെ ഇട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ അടിച്ച് മിഞ്ചി മലഞ്ചേരിയിലൂടെ ഇങ്ങനെ പോവാണ്. ഉച്ചയ്ക്ക് ശേഷം യാത്ര തുടങ്ങിയത് രാത്രി 12 മണി സമയത്താണ് ഞാൻ സരഹൻ വാലിയിൽ എത്തുന്നത്. പിന്നെ ഹിമാലയത്തിന്റെ ഈ നദി ഉണ്ടല്ലോ, ആ നദിയിൽ പല സ്ഥലത്തും ഹൈ വോൾട്ടേജ് പവർ സ്റ്റേഷൻസ് ഉണ്ട്. ഏത് ഈ നദിയിൽ നിന്നും ഇതുണ്ടാക്കുന്ന പവർ സ്റ്റേഷൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചു ഹിമാചൽ ഗവൺമെന്റ്. അങ്ങനത്തെ കുറെ പവർ സ്റ്റേഷൻസ് ഉണ്ട്. അല്ലാതെ ഈ മലഞ്ചേരിയിൽ നിന്നും അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ടും ഒന്നും ഇല്ല. ഭക്ഷണങ്ങളൊന്നും അത്ര ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം നല്ല തണുപ്പാണ്. ഭക്ഷണമൊന്നും അത്ര വിശപ്പ് ഉണ്ടാവാറില്ല അവിടെ. അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പോയി. സരഹൻ വാലി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബ്യൂട്ടിഫുൾ സ്പിരിച്വൽ വാലിയാണ്.
ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റിയതാണ് അവിടെ. ചരഹൻ വാലി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്പിരിച്വൽ, അവിടെ ഒരു ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഒരു നാലഞ്ച് നിലകളുള്ള ക്ഷേത്രമാണ്, അതിൻ്റെ ഏറ്റവും മുകളിലാണ് അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉള്ളത്. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്, നല്ല ഫ്രണ്ട്ലിയായിട്ടുള്ള ആൾക്കാരാണ്. ഗുജറാത്തിലൊക്കെ ഇപ്പം നമ്മുടെ പേരിൻ്റെ കൂടെ ബായ് അല്ലെങ്കിൽ ബെഹൻ എന്ന് പറയാ സംഭവം, ഇപ്പൊ അലി ബായ് എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്യുള്ളൂ. പക്ഷെ ഹിമാചലിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ബയ്യ ജി എന്നാവുന്നത്, ഒരു ജി കൂടി കൂട്ടി ഒരു ബഹുമാനത്തോടു കൂടി നമ്മൾ

സംസാരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും വഴി ചോദിക്കുമ്പോഴോ എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ അവര് ആ ബയ്യാജി ഹാ ബയ്യാജി എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു 12 മണി സമയമായപ്പോഴത്തേക്കും സരഹൻ വാലിയിലെത്തി. ഫുൾ ഇരുട്ടാണ്, കാരണം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞല്ലോ. ഹോട്ടൽ എവിടെ നിന്ന് കിട്ടും? ഒരു ഹോട്ടൽ അറിയില്ല, ഒരു ഒന്നും പ്ലാൻഡ് അല്ല. ഷിംല വരെ പ്ലാൻഡ് ആണ്, അതിനുശേഷം ഒന്നും പ്ലാൻഡ് അല്ല, അൺഷെഡ്യൂൾഡാണ്. അങ്ങനെ അവിടെ പോയി, അവിടെ പോയി എത്തിയിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോഴത്തേക്കും എവിടെയും ലേറ്റ് ഇല്ല, എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. വീട്ടുകാരൊക്കെ അവിടേക്ക് ഉറങ്ങി. ഒരു സ്ഥലത്ത് മാത്രം ലേറ്റ് കണ്ടു. ഞാൻ പോകുമ്പോഴത്തേക്കും ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറിയ ഹോട്ടലാണ്. ചെറിയ ഹോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും വി ഐ പികൾ, എന്താ പറയുക, നമ്മുടെ അക്ഷയ് കുമാർ അടക്കം വരുന്ന സ്ഥലമാണത്. ഞാൻ പോയി കയറിയപ്പോഴത്തേക്കും അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, കരൺ എന്ന് പറഞ്ഞിട്ട്. അതായത് ഹിമാചലിനെ സോളൻ എന്ന് പ്രദേശിച്ച് വരുന്ന കരൺ ഭായിയാണ്. അപ്പോൾ വിളിച്ചു, സോളോ ട്രാവലറാണ് പറഞ്ഞ. അയാൾ പറഞ്ഞു, എനിക്ക് തോന്നി കാരണം നിങ്ങളെ വരവ് കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് കിട്ടി, നിങ്ങൾക്ക് ഭയങ്കര സല്യൂട്ടുണ്ട്. ഈ കരൺ എന്ന് പറയുന്ന ആൾ ആക്ച്വലി അക്ഷയ് കുമാറിന്റെ സ്റ്റണ്ട് മാസ്റ്ററുമായിട്ട് വന്നതാണ്. മുപ്പര് ടൂറിസം നടത്തുന്ന ആളാണ്, നമ്മുടെ നടൻ അക്ഷയ് കുമാറിന്റെ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ഇങ്ങനെ ടൂർ അടിക്കാൻ വന്നതാണ്. അങ്ങനെ മുപ്പരോട് സംസാരിച്ചു, അദ്ദേഹമായിട്ട് ഭയങ്കര ഫ്രണ്ട്സായി, ഇപ്പോഴും കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. മുപ്പര് കുറേ ട്രാവലൊക്കെ ചെയ്യുന്ന ആൾ, ട്രാവൽ ചെയ്യുന്നതും ടൂറിസം നടത്തുന്ന ആളാണ്. അങ്ങനെ കുറേ ആളുകളെ പരിചയപ്പെട്ടു, ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചു. രാജ്മ ചാവൽ നമ്മൾ ഭക്ഷണം കഴിച്ചു ഒരുമിച്ചിരുന്ന്. പിറ്റേന്ന് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, ഒരു 5 ഡിഗ്രി എന്തോ തണുപ്പുണ്ടായിരുന്ന സമയത്ത് സരഹൻ വാലിയിൽ. രാവിലെ എഴുന്നേറ്റ് പിന്നെ ഒന്ന് കറങ്ങാൻ പോയി. അവിടെ ഒരു പക്ഷി ഇതുണ്ട്, പക്ഷി സങ്കേതമൊക്കെ ഉണ്ട്. സമയം കോവിഡ് ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് മുഖത്ത് കയറി ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഈ ക്ഷേത്രം ഞാൻ പോയി കാണാൻ പോയ വലിയ പ്രതീക്ഷയുള്ള ക്ഷേത്രമാണ്, എല്ലാവരും വന്ന് നോക്കുന്ന ക്ഷേത്രമാണ്. അങ്ങനെ ഇത് മുസ്ലിം എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം വെച്ചാൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ശ്രീകണ്ഠ പർവ്വതം കാണും. എന്ന് പറയുമ്പോൾ മഹാശിവന്റെ ബന്ധമുള്ള ശിഖണ്ഡ് പർവ്വതം കാണാൻ പറ്റും. അതുകൊണ്ടാണ് സ്പിരിച്വൽ വാലി ആയിട്ട് മാറുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വാലിയാണ് സരഹൻ വാലി. പിന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞ് രാവിലെ 9 വരെയൊക്കെ ബസ് വരും, അവിടെ നിന്ന് നമുക്ക് ചിത്കുള്ളിലേക്ക് പോവാം. അങ്ങനെ രാവിലെ 9 വരെയൊക്കെ ബസ് വന്നു ഹിമാചൽ പ്രദേശിൽ. ഞാൻ ഒറ്റ ഒരാളായിരുന്നു ആ ബസ്സിൽ യാത്ര, കോവിഡാണല്ലോ, ആരുമില്ല. അങ്ങനെ ആ ബസ്സിൽ ഒറ്റയ്ക്ക് നമ്മൾ യാത്രയാണ്. പിന്നെ ചില വഴിക്ക് വെച്ച് പോലീസ്, നമ്മുടെ എന്താ പറയുക, ഐ ടി ബി പി പോലീസ് ഫോഴ്സ് ഉണ്ട്, ബോർഡർ ഫോഴ്സ്, അവർ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഒക്കെ, അവർ ഒരാൾ കയറും. പിന്നെ നമ്മൾ പോയിട്ട് രാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി, അതാണ് മെയിൻ സിറ്റി. അടുത്ത സിറ്റി രാംപൂർ ആണ്. അവിടെ നിന്ന് പിന്നെ അടുത്ത ഇതിലോട്ട് പോവുകയാണ്, റെക്കോങ് പിയോ ആണ് പിന്നെ അടുത്ത സ്റ്റേഷൻ. റെക്കോങ് പിയോ എന്ന് പറയുന്ന ഒരു ഹിൽ ടോപ്പ് ആണ്. റെക്കോങ് പിയോയിലേക്ക് പോകുന്ന വഴിയാണ് നല്ല ബ്യൂട്ടിഫുൾ, അതായത് ഹിമവാന്റെ ഒരു മെജസ്റ്റിക് ബ്യൂട്ടി എന്ന് പറയുന്നത്, ഒരു ഗാംഭീര്യം, ഹിമാലയത്തിന്റെ ഗാംഭീര്യമൊക്കെ കാണുന്നത് അപ്പോഴാണ്. കാരണം ഇങ്ങനെ ഒരു മഞ്ഞു മൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഹിമവാൻ, ഒരു വലിയ, വെറുതെ അല്ല പലരും അതിനെ ഹിമവാനൊക്കെ ഒരു ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ആരാധിച്ചു പോകുന്നത്. അത്രയ്ക്കും ഒരു ഗാംഭീര്യത്തോടുകൂടി ഇങ്ങനെ മഞ്ഞു മൂടി ഇങ്ങനെ കിടക്കുകയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയത് കാണുമ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അത്രത്തോളം ഒരു ഗാംഭീര്യം ഹിമവാനുണ്ട്, ഹിമാലയത്തിന് ഇങ്ങനെ കിടക്കുകയാണ്. റെക്കോങ് പിയോ എന്ന് പോകുമ്പോൾ കാണാം. റെക്കോങ് പിയോയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് ആപ്പിൾ വാങ്ങി, കാരണം വിശക്കുണ്ടല്ലോ, വിശക്കാരിക്കാൻ വേണ്ടി ആപ്പിൾ വാങ്ങി 20 രൂപയാണ് കിലോയ്ക്ക്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആപ്പിൾ എന്ന് പറഞ്ഞാൽ കിന്നോർ, ഇതെല്ലാം കിന്നോർ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ്, ഹിമാചലിലെ കിന്നോർ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഏറ്റവും നല്ല ആപ്പിൾ വരുന്നത് കിന്നോർ ഡിസ്ട്രിക്റ്റ് നിന്നാണ്. അവിടെ 20 കിലോയ്ക്ക് 20 രൂപയാണ്, ഒരു പെട്ടിക്ക് 600 രൂപയാണ്. ഒരു പെട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് 10-20 കിലോ ഉണ്ടെന്ന് തോന്നും, അല്ലെങ്കിൽ 600 രൂപയാണ് പെട്ടിക്ക്. അങ്ങനെ ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കുറച്ച് ആപ്പിൾ വാങ്ങി, ആപ്പിൾ തോട്ടത്തിൽ പോയി കുറച്ച് ആപ്പിളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്, ആപ്പിളാണല്ലോ പിന്നെ ഭക്ഷണം, വിശക്കുമ്പോഴൊക്കെ ആപ്പിൾ എടുത്ത് കഴിക്കും. എന്നിട്ട് ഫുൾ നൈറ്റ് ജേണിയാണ്. ഇനിയിപ്പോൾ ചിത്കുള എത്തുമ്പോഴത്തേക്കും ഒരു സമയമാകും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും മലഞ്ചെരിവിൽ കൂടെ. ചിത്കുള്ളിലേക്ക് യാത്ര എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറായ യാത്രയാണ്. കാരണം ഫുള്ളി പാറ, ഹിമാലയത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള പാറക്കെട്ടുകളാണിത്. കാരണം ഇപ്പോൾ അവർ പുതിയ പുതിയ റൂട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പുതിയ റോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ വഴികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ചിത്കുള്ളിലേക്കുള്ള യാത്ര. പിന്നെ ചിത്കുള്ളിൽ പോകുന്ന വഴിയാണ് സാംഗ്ല വാലി എന്ന് പറയുന്നത്. സാംഗ്ല വാലി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വാലീസ് ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു വാലിയാണ് സാംഗ്ല. അപ്പൊ സാംഗ്ല വഴിയാണ് നമ്മൾ പോയിരുന്നത്. സാംഗ്ലയിൽ കൂടി പോയി ചിത്കുള എത്തിയപ്പോഴത്തേക്കും രാത്രി ഒരു 10-12 മണി സമയമാണ്. ചിത്കുള ഒരു ഓവർനൈറ്റ് ജേണി ഉണ്ട്, ആരുമില്ല, എല്ലാം ബന്ദാണ്. പക്ഷേ അവിടെയും BSNL നെറ്റ് ഉണ്ട്. BSNL നെറ്റ് ഉള്ളത് കൊണ്ട് മാത്രം റൂം എവിടെയാന്ന് ഞാൻ നോക്കി നോക്കുമ്പോഴത്തേക്കും ഒരു ലോഡ്ജ്, അത് ബാക്ക് പാക്കേഴ്സിന് മാത്രമുള്ള ലോഡ്ജാണ്. അത് ഒരു ഒരു ഹോസ്റ്റൽ സ്റ്റൈലാണ്. ഒരു ഒരു റൂമിൽ 4 ബെഡുള്ള, ഇത് ഡബിൾ ഡെക്ക് ബെഡുള്ള ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ എന്നാണ് അതിന്റെ പേര്, ZO എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ എന്നാണ് അതിന്റെ പേര്. ഞാൻ പോയി, ഇപ്പൊ ആരുമില്ല, മീൻസ് ചെറിയ വില്ലേജ് ആണ്, ഇപ്പൊ ടൂറിസ്റ്റ് പോലും ഇല്ല, ടൂറിസ്റ്റ് ആരും ഇല്ല ആ സമയത്ത്. അങ്ങനെ ഞാൻ പോയി ഗൂഗിൾ മാപ്പ് ഇട്ടു, ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, നടക്കുന്നു പോയി. അവിടെ ഞാൻ മുട്ടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഭയ്യ റൂം ഉണ്ടോ? ആ ഉണ്ട്, ഫുഡ് കിട്ടും, ആ ഫുഡ് കിട്ടും. ഞാൻ പറഞ്ഞു, പൈസ ഇല്ല, പൈസ തീർന്നപ്പോഴത്തേക്കും കാശില്ല. കാരണം ലാസ്റ്റ് ഞാൻ റിക്കോങ് പിയോയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിച്ചപ്പോഴത്തേക്കും പൈസ തീർന്നു. അവിടെ ഒന്നും ATM ഒന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്റെ പൈസ കുഴപ്പമില്ല, ഗൂഗിൾ പേയോ PayTM എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അമൗണ്ട് 600 രൂപയാണ് ഒരു ഇത്, ആരുമില്ല, ഒരു സിംഗിൾ

0: താമസിക്കുക. തണുപ്പെന്ന് പറയുമ്പോഴത്തേക്കും രാത്രി ആകുമ്പോഴത്തേക്കും എനിക്കറിയില്ല, മൈനസായ കാര്യം എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചില്ല 5 ഡിഗ്രിയോ 2 ഡിഗ്രിയോ ഒക്കെ തണുപ്പുണ്ടാവുന്ന ഞാൻ കരുതി. പക്ഷേ നല്ല തണുപ്പ് വന്നു. കാരണം എനിക്ക് എന്നോട് നേരത്തെ ഹിമാചലി ഫ്രണ്ട്സ് പറഞ്ഞു, ചിത്കുൽ പോയാൽ ഇട്ട് ഡ്രസ്സൊന്നും കൂരാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ കിടന്നുറങ്ങിക്കോ, ഷൂ പോലും കൂരണ്ട, അത്ര തണുപ്പുണ്ടോ, അവിടെ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഹീറ്റർ ഉണ്ടോ, ആ ഒരു ഹീറ്ററിന്റെ ഇത് തന്നു. പിന്നെ അതായത് ഹീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ റൂം ഹീറ്റർ, ഒരു എഫക്റ്റും ഇല്ല, അത്രക്കും തണുപ്പായിരുന്നു റൂം ഹീറ്റർ. അതിന്റെ മൂട്ടിപ്പ് കിടന്നാൽ പോലും നമുക്ക് ഒന്നും എഫക്റ്റും കിട്ടുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ തന്നെ എന്റെ സ്വെറ്ററും അതൊക്കെ ഇട്ട് അങ്ങനെ തന്നെ കിടന്ന് എങ്ങനെയും ഉറങ്ങി. രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ മൊബൈൽ നോക്കിയപ്പോഴത്തേക്കാണ് മൊബൈലിൽ, ഇപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, -9 ഡിഗ്രിയാണ് തണുപ്പ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ വാലി ഉണ്ട്, അത് ബാസ്പ റിവർ എന്ന് പറഞ്ഞ റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അവിടെ ക്യാമ്പൊക്കെ നടക്കുക, നൈറ്റ് ക്യാമ്പൊക്കെ നടക്കുക. ആ സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് ക്യാമ്പൊന്നും ഇല്ല. ബാസ്പ റിവറിൽ ഞാൻ പോയി, അവിടെ കുറച്ച് നേരമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ ആണ് അവിടുത്തെ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ല ഫ്രഷ് എയർ ഇതിന്റെ മുകളിൽ 11,000 അടി ഉയരെയാണ് ചിത്കുള എന്ന് പറയുന്നത്. 11,000 ഫീറ്റ് ഉയരത്തിലാണ് ചിത്കുള. അതുകൊണ്ട് അത്രയും ഫ്രഷ് ആയിട്ടുള്ള എയർ ആണ്. പിന്നെ അതിന്റെ അവിടെയൊക്കെ നടന്ന് കണ്ടു അവിടുത്തെ ആൾക്കാർ, കൂടുതലും വില്ലേജ് ആൾക്കാരൊന്നും കൂടുതൽ എടുക്കുന്നില്ല, അപ്പൊ ശല്യമൊന്നുമില്ല, മീൻസ് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആളുകൾക്ക് അവർക്കൊരു ഇതാണ്, അവരുടെ കൾച്ചറോ എന്തോ ആയിരിക്കും, നമ്മളോട് കൂടുതൽ ഈ ടൂറിസ്റ്റിനോട് അത്ര മിംഗിൾ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ അവിടുത്തെ ടൂറിസം കേന്ദ്രം നടത്തുന്ന ഈ ലോഡ്ജ് ഒക്കെ നടത്തുന്ന ഒക്കെ ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ്. രാവിലെ എനിക്ക് ബ്രെഡൊക്കെ ഉണ്ടാക്കി തന്നു, ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ അവിടുത്തെ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു. കാരണം എന്റെ പൈസ, നമ്മുടെ എന്റെ പൈസ കുഴപ്പമില്ല, എന്റെ പേരറിയില്ല, എന്റെ നാടറിയില്ല, എന്റെ ഐഡിയ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ പിന്നെ ഗൂഗിൾ പേയോ പേടിഎം ഒക്കെ ചെയ്താൽ മതി, അത്രയ്ക്ക് ട്രസ്റ്റുള്ള ആക്കാം, നല്ല ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുഴപ്പമില്ല, പോകുമ്പോൾ പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും അവിടുത്തെ കുറെ ഫ്രണ്ട്സ് ഇപ്പോഴും എന്റെ ഉണ്ടാവും. ഇടക്കിടക്ക് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ മഞ്ഞ് വീഴുന്നുണ്ടോ, ഇടക്കിടക്ക് ഫോട്ടോസൊക്കെ ആയിരിക്കും, നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തിന്റെയും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന അവിടുത്തെ ആൾക്കാരാണ്. അവിടെ സ്ഥലത്തിന്റെ ഭംഗിയേക്കാളും കൂടുതൽ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ് വീണ്ടും വീണ്ടും ടൂറിസ്റ്റിനെ ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവര് ബയ്യാജി എന്ന് വിളിക്കുന്നു, അവർക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പേരും ഒന്നും അറിയാതെ തന്നെ അവർ നമ്മളെ സഹായിക്കാൻ വരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റി. പിന്നെ അവർ അവരുടേതായ പ്രൊഡക്ട്സുകൾ, അവരുടേതായ എന്താ പറയാ, മുന്തിരിച്ചാറ് അത് ഇതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരുന്നു, കുടിക്കാനും ആവശ്യത്തിനൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ വലിയ നല്ല ഇതാണ്. പിന്നെ ചിത്കുള നടന്ന് കണ്ടു, കുറെ സ്ഥലമുണ്ട്. പിന്നെയും ഈ ബാസ്പ റിവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നു. എന്താ പറയാ, ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പ്, അതിന്റെ ഫോട്ടോസ് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഭയങ്കര ഒരു നല്ലൊരു ബ്ലൂ സ്കൈ, പിന്നെ ഒരു ഗ്രീൻ കളർ റിവർ, അങ്ങനെ ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ വൈറ്റ്, ഇതെല്ലാം കൂടി ഒരു ഡിഫറെന്റ് വെറൈറ്റി കളറാണ് വരുന്നത്. മഞ്ഞ കളറുണ്ട്, ഓറഞ്ച് കളറുണ്ട്, പലജാതി കളറും ഈ ഇതിലേക്ക്, പച്ച മരത്തിന്റെ പച്ച കളർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ മാറുകയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതിങ്ങനെ നമ്മൾ ആ ബാസ്പ റിവറിന്റെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ എത്ര ചെറുതാണ് നമ്മൾ മനസ്സിലാവുന്നത്. വലിയ ഹിമാലയ, വലിയൊരു ആകാശം, വാലി ഇങ്ങനെ നീണ്ടു ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ എത്രത്തോളം, മനുഷ്യൻ എത്രത്തോളം ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ശ്വസിക്കുന്ന എയർ നല്ല ഫ്രഷ് എയർ ആണ്. ആ ചിത്കുളിൽ ഞാൻ തിരിച്ച് ചണ്ഡീഗഡ് എത്തിയപ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടൽ വന്നത്. കാരണം ചണ്ഡീഗഡിലേക്ക് എയർ എന്ന് പറയുന്നത് ഭയങ്കര പൊല്യൂട്ടഡ് ആണല്ലോ. നമുക്ക് അവിടെ നിന്ന് ജീവിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് വരുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടിപ്പോവും. അതുപോലെ തന്നെ അവിടേക്ക് ജീവിക്കുന്ന ആളുകൾക്ക് നല്ല സുന്ദരന്മാരും സുന്ദരികളാണ്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് ജീവിക്കുന്ന ആളുകൾ നല്ല സുന്ദരികളും സുന്ദരന്മാരുമായ ആൾക്കാരാണ്. പിന്നെ ആപ്പിളൊക്കെ ഇങ്ങനെ എന്താ പറയാ, കായ്ച്ചിങ്ങനെ നിൽക്കുകയാണ്. കുറെ പേര് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് ഇങ്ങനെ ലോഡ് ചെയ്യുന്നുണ്ട് കൊണ്ടുപോകാൻ വിൽക്കാനൊക്കെ ആയിട്ട് മാർക്കറ്റിലോട്ടൊക്കെ. അങ്ങനത്തെ കുറെ കാഴ്ചകളുണ്ട്. ആപ്പിളൊക്കെ കഴിച്ചു, നല്ല സന്തോഷമായിട്ട് നമ്മൾ ചിത്കുളിൽ നിന്ന് തിരിച്ച് വരാൻ പറ്റിയെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഹോട്ടൽ താമസിക്കുകയാണെങ്കിൽ 50% ഓഫ്, പിന്നെ ട്രെയിനിലാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് സൗകര്യമായിട്ട് യാത്ര ചെയ്യാം, ഒരു തിക്കും തിരക്കും ഇല്ലാതെ. പക്ഷേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് ലോക്ക്ഡൗൺ ഇല്ലാതെ കേസുകളും കുറവായിരുന്നു ഹിമാചൽ. അതുകൊണ്ട് ഹിമാചൽ കുറെ, അതായത് ഹിമാചൽ പാട്ടുകളുണ്ട്, ലോക്കൽ ഫോക്ക് സോങ്സ് കേട്ടുകൊണ്ടുള്ള ബസ് യാത്ര, നല്ല സ്പീഡിലുള്ള ബസ് യാത്ര ഉണ്ടല്ലോ. അതായത് ഈ മലയുടെ സൈഡിൽ കൂടെയുള്ള നല്ല സ്പീഡിൽ പോകുന്ന ഹിമാചലി സോങ് കേട്ടുകൊണ്ടുള്ള യാത്രകൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഒരുപാട് അത് എൻജോയ് ചെയ്തു തന്നു അതാൻ പറ്റിയെന്നുള്ളതാണ്. ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് തന്നെ പഠിക്കുന്നു. നമ്മൾ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ അതായത് യാത്ര ചെയ്ത് നമുക്ക് ഒരുപാട് സംസ്കാരങ്ങൾ മനസ്സിലാക്കും. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള സംസ്കാരമാണ്. പലർക്കും നമ്മുടെ കൂടുതൽ ആൾക്കാർക്കും
1: ഇന്ന് ഈ വേദിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ഡോക്ടർ അലി അസ്ഹർ, ഓങ്കോളജിസ്റ്റ്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ, കവർത്തി.
2: ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് റംസീന ബീഗം, ചണ്ഡിപ്പുര.

0: ഫാട്ട് ഫെത്തി. ആകാശവാണി കവരത്തിയുടെ ഫാട്ട് ഫെത്തി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഗ്രൗണ്ടിന്റെ അടുത്താണ്. നമുക്കിവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ?
1: അജിലാനത്ത്.
0: അജിലാനത്ത് അല്ലേ? ഇവിടെ ഇപ്പൊ എന്തിനാ വന്നത്?
1: ഞങ്ങളെപ്പോഴും ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങലുണ്ട് ഗ്രൗണ്ടില്, വെറുതെ ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ ഇറങ്ങും, അങ്ങനെ ഇറങ്ങിയതാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും, പിന്നെ ഇപ്പൊ ഉമ്മ ഉണ്ട് കരയിന്ന് വരുന്ന വന്നായിരുന്നു കാണിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റല്. അങ്ങനെ ഉമ്മ ഉണ്ട്, അനിയനുണ്ട്.
0: അപ്പൊ ഇവിടെ അടുത്താണോ വീട്?
1: ആ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പൊ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇറങ്ങലുണ്ട്, ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങലുണ്ട്. അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നവരും ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങലുണ്ട്. എപ്പോഴും
0: ജോലി ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും?
1: ആ ആയുഷില് വർക്ക് ചെയ്യുന്നതാണ്, സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറെ വർഷമായി, ഒരു 4-5 വർഷമായി വന്നിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ കോൺട്രാക്ട് വൈസ് ആണ് വർക്ക് ചെയ്യുന്നത്.
0: അവിടെ ആയുഷിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
1: അവിടെ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. ഞങ്ങൾ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, എപ്പോഴും രാവിലെ 8-2, 2-8 നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരലുണ്ട് ഞങ്ങൾക്ക്. അഡ്മിറ്റ് പേഷ്യന്റ് ഉള്ളതുകൊണ്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി.
0: അവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്?
1: ട്രീറ്റ്മെന്റ് എപ്പോഴും മോർണിംഗിൽ മാത്രമാണുള്ളത്, അതിന് വേറെ ഫിസിയോതെറാപ്പിസ്റ്റ് കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ അഡ്മിറ്റ് പേഷ്യന്റിനെ മാത്രം നോക്കിയാൽ മതി.
0: ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാറ് കൂടുതലും?
1: ഒഴിവ് സമയങ്ങളിൽ കൂടുതലും കുട്ടികളടുത്താണ്, എന്തെങ്കിലും ഗെയിമൊക്കെ. പിന്നെ മോള് ആകാശവാണിയിൽ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ റേഡിയോ ഒക്കെ കേൾക്കലുണ്ട്, പാട്ടൊക്കെ കേൾക്കലുണ്ട്.
0: പാട്ട് പാടാൻ ഇഷ്ടമാണോ?
1: പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാടുന്നൊക്കെ ഉണ്ട്, പക്ഷെ എവിടെയും വേദിയിലൊന്നും അങ്ങനെ പാടിയിട്ടൊന്നുമില്ല.
0: എന്നാലും ഇപ്പൊ രണ്ടുപേരും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടിയാലോ?
1: എനിക്ക് വേണ്ടിയിട്ട്, മോളെ പാടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ മോളെ പരിചയപ്പെടുത്താം.
0: പേരെന്താ മോളുടെ?
2: നഫ്ല നിജാം.
0: നമുക്കൊരു പാട്ട് പാടിയാലോ?

0: മാ ഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. നഫ്ല എത്രാം ക്ലാസ്സിലാ ഇപ്പൊ പഠിക്കുന്നത്?
1: നാല്.
0: ഇവിടെ ഇപ്പൊ എന്തിനാ വന്നേ? നടക്കാൻ വന്നതാണോ?
1: ഇപ്പൊ ഉമ്മയുടെ കൂടെ നടക്കാൻ വന്ന.
0: ആ, നടക്കാൻ വന്നതാണല്ലേ.
1: ആ,
0: നമ്മുടെ ഈ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
2: ആ, കേൾക്കാറുണ്ട്. ഞങ്ങളെ ദ്വീപിലുള്ള കുട്ടികളൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ എപ്പോഴും അയച്ചു തരും, അപ്പൊ കേൾക്കലുണ്ട്. അതല്ലാതെ ഇടയ്ക്ക് എപ്പോഴൊക്കെ കേൾക്കലുണ്ട് സമയം കിട്ടുമ്പോ. അങ്ങനെ
0: കൂടുതലും പാട്ടിനോടാണല്ലേ താല്പര്യം?
2: പാട്ടിനോട് നല്ല താല്പര്യമുണ്ട്. എപ്പോയാലും നമുക്ക് ഏത് സിറ്റുവേഷൻ ആയാലും പാട്ട് കേട്ടാൽ നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. അതുകൊണ്ട് പാട്ട് വളരെ ഇഷ്ടമാണ്, കേൾക്കലുണ്ട്.
0: ഇന്നിപ്പോൾ 45-ലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
2: പഴയ ഒരു പാട്ട് കേൾക്കാനാണിപ്പോ ആഗ്രഹം. ആ രാത്രി എന്ന് പറയുന്ന ഒരു സിനിമയില് കിളിയെ കിളിയെ എന്ന് പറയുന്ന പാട്ടൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്.
0: തീർച്ചയായിട്ടും ആ പാട്ട് നീ വെച്ചു തരാം. പിന്നെ ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയാണ്? ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് വെച്ചുതരേണ്ടത്?
2: ഡെഡിക്കേഷൻ എന്നെ അറിയാവുന്ന എല്ലാവർക്കും വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ആയിട്ടാണ് ഡെഡിക്കേഷൻ.
0: തീർച്ചയായിട്ടും ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി വെച്ചു തരാം. പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഈ 45 എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
2: എനിക്ക് നിങ്ങളെ കണ്ടതും ഈ പാട്ട് പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.

കാലാവസ്ഥ അറിയിപ്പ്. 2026 ജൂൺ 28 കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കൂടാതെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപിൽ മഞ്ഞ ജാഗ്രത, യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ആയതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി ഉയർന്ന താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.5 ഡിഗ്രി സെൽഷ്യസ്. അമിനി ഉയർന്ന താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി ഉയർന്ന താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

ഇനി ഒരു ഗസൽ ഗാനം കേൾക്കാം. ആലാപനം പങ്കജുദാസ്, രചന ജ്യോതി നായർ, സംഗീതം നൽകിയത് നിഖിൽ വിനയ്, ആൽബം ഹസ്രത്ത്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന

0: ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
1: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
0: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashwani, the news read by Nishit Kumar. Prime Minister Narendra Modi today stated that climate action must be guided by fairness, responsibility and equity. In his special address to the National Assembly of Seychelles, Prime Minister said this is the essence of climate justice. He emphasized that Seychelles and India both seek a world where development is more inclusive and where international institutions reflect contemporary realities.
2: Seychelles and India both seek a world where development is more inclusive. We both seek a world where international institutions reflect contemporary realities. We believe that our shared future must be shaped collectively, inclusively, and fairly.
1: Mr. Modi said Seychelles occupies a special place in India's vision for the Indian Ocean and that conviction is stronger than ever. He said the Indian Ocean does not separate India and Seychelles but connects the two countries. He addressed that it will encourage all those who are making sustained efforts for environment conservation.
2: Our vision is captured in the idea of Mahasagar, mutual and holistic advancement for security and growth across regions, Mahasagar. This vision recognizes that our futures are interconnected and interdependent, and we will continue to work together for a safer and more secure Indian Ocean region.
1: Prime Minister said it is a special honor to stand before everyone as the first Indian Prime Minister to address the National Assembly. He also thanked President and the people of Seychelles for honoring him with Seychelles' highest distinction, the Guardian of the Blue Horizon, earlier in the day. Union Ministers Amit Shah, S. Jaishankar, Rajnath Singh, Piyush Goyal, Manohar Lal and Jitendra Singh congratulated Prime Minister Narendra Modi on being conferred with Seychelles' highest distinction for leadership in environmental conservation and sustainable development. Prime Minister Modi has said that the power of public participation in nation building is one of India's greatest strengths. Addressing the nation in his Mann Ki Baat program on Akashwani today, Mr. Modi said this spirit was once again evident after he appealed to citizens to adopt certain measures in view of the prevailing warlike situation in West Asia. Mr. Modi had urged people to avoid buying gold, postpone non-essential foreign travel and use carpooling for some time.
2: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कहा था कुछ समय के लिए सोना खरीदने से बचें, लोगों से कहा था कि विदेश में छुट्टियां मनाने से बचें, लोगों से कार पुलिंग को भी बढ़ावा देने की अपील की थी, किसानों से केमिकल मुक्त खेती के लिए, खेत बचाने के लिए और प्राकृतिक खाद का ज्यादा से ज्यादा इस्तेमाल का आग्रह किया था। मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं।
1: India today categorically rejected allegations made by Pakistan regarding the recent incident in Karachi and termed as baseless. In response to media queries, External Affairs Ministry spokesperson Randhir Jaiswal said that instead of pointing fingers at others, Pakistan should look inwards and take credible action against the terror infrastructure on its territory. He said Pakistan should rid itself of its proclivity to rely on terrorism as an instrument of state policy. In men's cricket, hosts Ireland were 17 for no loss in 1.4 overs against India in the second and the final T20 international of the two-match series in Belfast when reports last came in. Earlier, India won the toss and elected to bowl. Ireland lead the series 1-0 after registering a 34-run victory over India in the opening T20 international on Friday. India will be aiming to level the series. In the ICC Women's T20 World Cup, India will take on Australia in their final Group A match at Lord's Cricket Ground in London this evening. The match is scheduled to begin at 7 p.m. Indian time. Led by Harmanpreet Kaur, the women in blue are currently placed second in the Group A standings, having won 3 of their 4 matches. Australia, meanwhile, sit comfortably at the top of the table with 4 wins in 4 games. India will be aiming for a victory over the unbeaten Australia to secure that place in the semi-finals. And with that, we end this news bulletin.
3: Akashvani, Kozhikode. തൃശൂർ ജില്ലാ വൃത്താന്തം.
4: തൃശൂർ ജില്ലയിലെ മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷ്യ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിചരണ വിഭാഗങ്ങളുടെ മികവിനുള്ള മുസ്കാൻ എന്നീ സർട്ടിഫിക്കേഷനുകളും നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമാണ് ജില്ലയ്ക്ക് സ്വന്തമാക്കാനായത്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ, മുസ്കാൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഇതോടെ ജില്ലയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റുള്ള മുഴുവൻ ആശുപത്രികളും മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടി 100% പൂർത്തീകരിച്ചു എന്ന നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും സ്വന്തമാക്കി. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേന്ദ്രങ്ങളിൽ മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഗുണനിലവാര മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അനുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ 1.75 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഐഎഎസിന്റെ മകൾക്ക് തുള്ളിമരുന്ന് നൽകിയാണ് ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും 2026-27 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒജി ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെയും നമ്മുടെ കർഷകരെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കേരളത്തിൽ തിരുവാതിര ഉൾപ്പെടെയുള്ള ഞാറ്റുവേലകൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തുടർ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി വേദിയിൽ വെച്ച് ഉറപ്പു നൽകി. ദേശീയപാതാ വികസനം, വനമേഖലയിലെ AI ക്യാമറ സ്ഥാപിക്കൽ, പുതുക്കാട് ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്ക്, പാർക്കിംഗ് പ്രശ്നങ്ങൾ, മലയോര ഹൈവേക്കായി സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനമേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചാലക്കുടി DFO അറിയിച്ചു. പരിയാരം റേഞ്ചിലെ വിവിധയിടങ്ങളിൽ ഇതിനകം തന്നെ AI ക്യാമറകൾ സ്ഥാപിച്ച് 1 മാസത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജം പോർട്ടൽ വഴി ക്യാമറകൾ ഉടൻ വാങ്ങി സ്ഥാപിക്കുമെന്നും DFO യോഗത്തെ അറിയിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013നെക്കുറിച്ച് അംഗൻവാടി വർക്കർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നിർവഹിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ, അംഗൻവാടി സേവനങ്ങളിലൂടെ ലഭ്യമാകുന്ന പോഷകാഹാര പദ്ധതികൾ, നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ, അംഗൻവാടി വർക്കർമാർക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 25,526 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3,212 പേരാണ് സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് ആന്റ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 എണ്ണത്തിന് കോമ്പൌണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ശില്പശാല സംഘടിപ്പിച്ചു. മുളങ്കുന്നതക്കാവ് കിളയിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയറും കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു.
3: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ഇന്ന് 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. 6:50 മുതൽ

രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി 8 മണിക്ക്.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. കുറുബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 63 ഭാഗം നാളെ രാവിലെ 8:30. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖരൻ നായർ പങ്കെടുക്കുന്ന പരിപാടി. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനം പരിപാടി.

നാളെ ഉച്ചയ്ക്ക് 12:20 ലളിതഗാനങ്ങൾ കേൾക്കാം. അർച്ചന പരമേശ്വരൻ പാടിയത്. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജയൻരാജ് എസ് ആർ സംസാരിക്കുന്നു. വിഷയം മുട്ടുതേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
7: നാളെ രാത്രി 8 ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിതിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8:00.

0: പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000ശേഷം പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ടു ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിലിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3ാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
4: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജേ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
3: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135ാം പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
4: वहां INS दुनागिरी, INS संशोधक और INS अग्रय को भारतीय नौ

0: सेना के बेड़े में शामिल किया गया। इन शिप्स की डिजाइन और मैन्युफैक्चरिंग तक सब कुछ സ്വദേശി ഹൈ.
1: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
0: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 यह विमान मेड इन इंडिया है.
1: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
0: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവാ ജിസ്മേ പൂരി ദുനിയ भारत के प्रयासों से जुड़ी और ये कार्यक्रम था अंतर्राष्ट्रीय योग दिवस. इस बार दुनिया के 2500 से अधिक स्थानों पर योग के अनेक विविध कार्यक्रम हुए.
1: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത്ത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
2: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായ ഒരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
1: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
0: एक परिवार ने अपनी खुशियां बांटने के लिए ऐसा काम किया है जो चर्चा का विषय बन गया है.
1: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ CV ജയമണി പറഞ്ഞു.
3: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെ കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവ കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയ ശീലങ്ങളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
1: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാന്റ് ബേബി ലീഗ്, നാഗാലാന്റ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ത സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങളിൽ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
0: ഹജാറോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയേ അവതാർ കേ രൂപ് മേ ഭാരത് കാ ഭാഗ്യ ഘട് രഹീ ഹൈ. ദോ സാൽ പെഹലേ മുജേ നാലന്ദ വിശ്വവിദ്യാലയ കേ നയേ പരിസർ കേ ലോകാർപ്പണ കാ അവസർ മിലാ ഥാ.
1: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
0: ബ്രഹ്മ കമൽ ഡൊമിനിക്കാന ടീം കെ സദസ്യ മിൽക്കർ വൈദിക സാഹിത്യ കാ അധ്യയൻ കർത്തേ ഹൈ വേ വൈദിക മന്ത്രോ കാ ഉച്ചാരണ ഭീ സീഖ് രഹേ ഹൈ.
1: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
0: बहुत पहले शुरू हो जाता है. मूर्ति बनाने वाले मूर्तियों के व्यापार से जुड़े लोग अभी से सक्रिय हो जाते हैं. इसलिए मेरा आप सभी से एक आग्रह है, आप प्रयास करें कि आपके घर, सोसाइटी या आसपास की जगहों पर गणपति बप्पा की जो मूर्ति स्थापित हो वो हमारे देश की मिट्टी से बनी हो.
1: ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
0: ക്യാച്ച് ദ റെയിൻ യേ അഭിയാൻ ജരാ ഭീ ഢീലാ നഹീ ഹോനേ ദേനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനീ ഹം മിൽകർ കേ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്, നമസ്കാർ.
1: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
4: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഇപ്പോൾ കേൾക്കാം. ഡൽഹിയിലെ

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ,
1: മഹത്തായ ലക്ഷ്യം, അറിവ് സമ്പാദിക്കൽ, കഠിനാധ്വാനം, സ്ഥിരോത്സാഹം എന്നിങ്ങനെ നാല് കാര്യങ്ങൾ പാലിച്ചാൽ എന്തും നേടാനാകും. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലുംവീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്നീ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം നെൽകൃഷിയിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപായി ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ഒരു ഹെക്ടർ സ്ഥലത്ത് എത്ര റബ്ബർ തൈകൾ നടാനാകും? ഒരുപക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏവർക്കും അറിവുള്ളതായിരിക്കും. എന്നാലും ശരിയുത്തരത്തിനായി ഈ പരിപാടിയുടെ അവസാനം വരെ കാത്തിരിക്കുമല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം.
0: കൃഷിഭൂമിയിൽ വിളകൾക്കൊപ്പം വളരുന്ന ആവശ്യമില്ലാത്ത ചെടികളാണ് കളകൾ. ഇവ മണ്ണിൽ നിന്നും പോഷകങ്ങളും മൈക്രോന്യൂട്രീഷനുകളും കവർന്നെടുത്ത് വിളകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നു. ഇവ വളരെ വേഗം വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ ജൈവപരമായി ഇവയെ നിയന്ത്രിക്കുക പ്രയാസമാണ്. ആയതിനാൽ മനുഷ്യപ്രയത്നം വളരെ അത്യാവശ്യമാണ്. നെൽകൃഷിയിലെ കളനിയന്ത്രണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമ്മി ജോസ് ആണ്. ഷിബു ജോർജാണ് ഡോക്ടർ നിമ്മി ജോസിനെ പരിചയപ്പെടുത്തുന്നത്.
2: ഡോക്ടർ നിമ്മി, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ നിമ്മി, നെല്ലിലെ കളനിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ മുന്നിൽ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
3: നെൽകൃഷിയില് കളകള് നെല്ലിന്റെ വിളവിനെ 40 മുതൽ 70% വരെ ബാധിക്കുന്നുണ്ട്.
2: അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല.
3: അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവസാനം വിളവിലേക്ക് വരുമ്പം നെല്ലിന് കിട്ടേണ്ട മൂലകങ്ങളും മറ്റു റിസോഴ്സസ് എല്ലാം, അതായത് അതിനുവേണ്ട വളരാനുള്ള സ്പേസ്, വളരാൻ അതെടുക്കേണ്ട മൂലകങ്ങള്, അതിന് ഉപയോഗിക്കേണ്ട വെള്ളം, അപ്പം വെള്ളം ധാരാളമുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന് ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല എങ്കിൽ കൂടിയും, ഇപ്പൊ കരനെൽ കൃഷിയിലൊക്കെ ആണെങ്കിലും വെള്ളം കുറവുള്ള പാലക്കാടൻ കൃഷി മേഖലയിലൊക്കെ ആണെങ്കിലും വെള്ളത്തിന് വേണ്ടിയും ഇതിനൊരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നെല്ലിന് വേണ്ട എല്ലാ റിസോഴ്സസും കളകൾ എടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ വന്ന് ഈവൻ സൺലൈറ്റിന് പോലും ഇതിനെ ആ ലീഫ് തമ്മിൽ മാസ്കിംഗ് വരുമ്പോൾ നെല്ലിന്റെ ലീഫ് ഒന്നെ ഓവർലാപ്പ് ചെയ്ത് കളകളുടെ ലീഫ്
2: വരുമ്പോൾ
3: അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കിട്ടേണ്ട ആ സൺലൈറ്റ് വീഴുന്നില്ല. അപ്പം ഫോട്ടോസിന്തസിസ് കുറയുന്നു, നാച്ചുറലി അവിടെ ഗ്രോത്തിനെ ബാധിക്കുന്നു, പിന്നീട് അത് ഈൽഡിലേക്കും വരുന്നുണ്ട്.
2: പിന്നെ ഇതൊഴിച്ച് എനിക്ക് തോന്നുന്നു കീടങ്ങളും രോഗങ്ങളും കളകളുടെ കൂടെ നെല്ലിലോട്ട് വരാനുള്ള സാധ്യതകൾ കൊണ്ടല്ലേ
3: നമ്മൾ അതിനെ ആൾട്ടർനേറ്റ് ഹോസ്റ്റ് എന്നാണെന്ന് പറയുന്നത്. അപ്പം കളകള് നിൽക്കുമ്പോൾ അത് നെല്ലിനെ ആക്രമിക്കുന്ന പല രോഗങ്ങളുടെയും കീടങ്ങളുടെയും സമാധി ദിശകള് ഈ കളകളിലാണ് വളരുന്നത്. അപ്പം കളകളെ നിയന്ത്രിക്കുന്നത് പല രീതിയിലും ഒരു ആവശ്യമാണ്.
2: അതേപോലെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കീടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അയ്യോ ഇത് നമ്മുടെ നെല്ലിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ മറ്റേ വിളകളെ ബാധിക്കുന്നു, നമ്മുടെ ഉൽപാദനം കുറയുന്നു. പക്ഷെ കളകൾ വരുമ്പോൾ നമുക്ക് ഈ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അത്ര സീരിയസ്ലി എടുക്കാറില്ല.
3: അതെ, ഇപ്പം കർഷകരുടെ ഒരു അനുഭവത്തിൽ നിന്നും അവർ മനസ്സിലാക്കുന്നതും നമ്മൾ കർഷകരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്: കളകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 40 ദിവസത്തിനുള്ളിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വിളവിനെ 70% വരെ ബാധിക്കുന്നു. അപ്പം നെല്ലിന്റെ ഏർലി സ്റ്റേജസ്, അതായത് ടോട്ടൽ ഡ്യൂറേഷൻ ഒരു വിളയുടെ 120 ദിവസമാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ 1/4 ഡ്യൂറേഷനിൽ ആദ്യത്തെ 40 ദിവസത്തിൽ കളകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വിളവിനെ ബാധിക്കുന്നു.
2: ഏറ്റവും ഒരു പ്രധാന
3: ക്രിട്ടിക്കൽ പീരീഡ്
2: അതാണ്, ഒരു 45 ദിവസം 120 ദിവസത്തെ നെല്ലാണെങ്കിൽ
3: അതിനുശേഷം നമ്മൾ നിയന്ത്രിക്കേണ്ട എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെല്ലിന്റെ ഓലകൾ തമ്മിൽ മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മണ്ണിൽ വളരുന്ന കളകളെ വളരാൻ അത്
2: അനുവദിക്കത്തില്ല.
3: സൺലൈറ്റ് കിട്ടത്തില്ല, സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് അത് പിന്നെ വളർന്ന് കോമ്പറ്റീഷനിലേക്ക് വരില്ല. അപ്പൊ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ തന്നെ ഏർലി സ്റ്റേജിൽ നിയന്ത്രിക്കണം.
2: അത് കഴിഞ്ഞിട്ട് അതിന്റെ ആവശ്യകത വരുന്നില്ല. ഇപ്പൊ മേഡം, നെല്ലില് പ്രധാനമായിട്ട് കണ്ടുവരുന്ന കളകൾ ഏതൊക്കെയാണ്?
3: നമ്മുടെ ചേറ്റ് നിലങ്ങളിലാണെങ്കിൽ പ്രധാനമായിട്ട് 3 തരം കളകളാണ് നമ്മൾ പറയുന്നത്. അതായത് ഗ്രാസസ് എന്ന് പറയുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട കളകള്, ബ്രോഡ്ലീഡ് വീഡ്സ് എന്ന് പറയുന്ന വീതിയുള്ള ഇലകളുള്ള കളകള്, പിന്നെ ഇതിന് രണ്ടിനെയും ഇടയ്ക്കുള്ള സെഡ്ജസ് അല്ലെങ്കിൽ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകളാണ്. അതില് ഈ ഗ്രാസസ് അല്ലെങ്കിൽ പുല്യവർഗ കളകളിൽ പ്രധാനമായിട്ടും പറയുന്നത് വരിനെല്ലാണ്. നെല്ലിന്റെ അതേ ജനസിൽപ്പെട്ട വരിനെല്ല്, പിന്നെ കവട, അത് തന്നെ സാധാരണ ഉരുളൻ കവടയുണ്ട്, പീലിക്കവടയുണ്ട്. ഞങ്ങളത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒന്ന് ഇക്കിനോക്ലോവ എന്നും ഒന്ന് ലെപ്റ്റോക്ലോവ എന്നും പറയും. കർഷകരതിനെ കവട എന്ന ഒരൊറ്റ വാക്കിലാണ് പറയുന്നത്. അതിനെ ഉരുളൻ കവട എന്നും പീലിക്കവട എന്നും മനസ്സിലാക്കാം. പിന്നെ പൊള്ളക്കള എന്ന് പറയുന്ന, പണ്ട് പാലക്കാട് മാത്രം കണ്ടിരുന്നത്, ഇപ്പം കേരളത്തിലുടനീളം കാണുന്ന പൊള്ളക്കളയുണ്ട്. ഇതാണ്

0: വർഗക്കളകൾ. പിന്നെ വീതിയുള്ള ഇലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ കണ്ടത്തിൽ കാന്താരി, നീലോൽപ്പലം അല്ലെങ്കിൽ കാക്കപ്പോള എന്ന് പറയുന്നത്, പിന്നെ നാഗപ്പോള അത് കായംകുളം പ്രദേശത്തൊക്കെ മാത്രം കാണുന്നതാണ്, പിന്നെ വൈൽഡ് ബ്രഹ്മീന്നെന്ന് പറയാം. ഇത് മൂന്നും പ്രധാനമായിട്ട് നെൽകൃഷിയിൽ കാണുന്ന വീതിയുള്ള ഇലകളുള്ള കളകളാണ്. പിന്നെ ഈ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകളാണ് ഏറ്റവും അധികം ഒരു ലോസ്, ഒരു നഷ്ടം നെല്ലിലേക്ക് വരുത്തുന്നത്. അതായത് അതിനെ നിയന്ത്രിക്കാൻ പാടാണ്. അതിൽ പ്രധാനപ്പെട്ടത് മുക്കോണം പുല്ല് അല്ലെങ്കിൽ തലേക്കെട്ടൻ എന്ന് പറയുന്ന പുല്ല്. അതിനെ ചില പ്രദേശങ്ങളിൽ മഞ്ഞക്കോര എന്ന് പറയും. പക്ഷെ കുട്ടനാട്ടിലൊക്കെ കോര പുല്ല് എന്ന് പറയുന്നത് ഫിംബ്രിസ്റ്റൈലസ് എന്ന് പറയുന്ന ചൂലു പോലെയുള്ള ചൂലു പുല്ല് എന്നൊക്കെ പറയാറുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ മുട്ടിപ്പുല്ലുണ്ട്. ഈ സെഡ്ജസ് വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകൾ കൂടുതലായിട്ടും കാണുന്നത് റബി ക്രോപ്പ് അല്ലെങ്കിൽ നമ്മുടെ പുഞ്ചകൃഷിയിലാണ്. സമ്മർ ക്രോപ്പ് അല്ലെങ്കിൽ പുഞ്ചകൃഷിയിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്.
1: അധികം വെള്ളമുള്ള സമയത്ത് കൃഷിയിൽ ഇത് കാണാറില്ല,
0: അധികവും കാണാറില്ല. കളകളെ കുറിച്ച് പ്രധാനമായിട്ടും നമ്മൾ പറയുമ്പോൾ കള കൂടുതലായിട്ടും കാണുന്നത് നല്ല വെയിലേറും വെള്ളമില്ലാത്ത ഒരു നിലത്തിലേക്ക് നല്ല വെയിലടിക്കുകയാണെങ്കിൽ കളകളും മണ്ണിൽ നിന്നും പൊട്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഇപ്പൊ പാടശേഖരത്തൊക്കെ വെള്ളം കെട്ടി നിർത്തുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണെങ്കിൽ കളവിത്തുകൾ താഴെ നിന്ന് മുളച്ചു പൊങ്ങി വരില്ല.
1: അപ്പൊ ഈ വിവിധയിനം കളകളെ കുറിച്ച് മേഡം ഇപ്പം പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും അധികം മേഡം പറഞ്ഞ ഈ മുത്തങ്ങ വർഗമുള്ള കളകളാണ് നമ്മുടെ സമ്മർ ക്രോപ്പ് അല്ലെങ്കിൽ പുഞ്ചകൃഷിയിൽ നമുക്ക് നാശം വരുത്തി തരുന്നത്. മറ്റേ ഈ പുല്ലുവർഗ കളകളില്ല, അത് നമ്മുടെ എല്ലാ സമയത്തും നെൽകൃഷിയിൽ അത് കാണാം.
0: നെൽകൃഷിയിൽ കവടയാണെങ്കിലും നമ്മൾ ഈ പൊള്ളക്കളയാണെങ്കിലും നെല്ലിൽ തന്നെ കാണുന്നതാണ്. പക്ഷെ ഇപ്പം മാനുവലായിട്ട് അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികളെ ഉപയോഗിച്ച് കള പറിച്ച് കളയുന്ന ഒരു സംവിധാനം ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പൊ നമുക്ക് കെമിക്കൽസ് പുല്ലുവർഗ കളകളെ നശിപ്പിക്കുന്ന കളനാശിനികൾ മാർക്കറ്റിലുണ്ട്. അത് ഉപയോഗിച്ചതിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പുല്ലുവർഗ കളകളെ മാത്രമല്ല ഈ മുത്തങ്ങ വർഗ കളകളെയും വീതിയുള്ള ഇലകളെ എല്ലാ കളകളെയും നശിപ്പിക്കുന്ന ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ് എന്ന് പറയുന്ന കളനാശിനികളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കൂ.
1: ഈ കളനിയന്ത്രണത്തിന് വേണ്ടി എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നില ഒരുക്കുന്ന സമയം തൊട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നല്ലേ?
0: അതെ. അപ്പം ചേറ്റുനിലങ്ങളിലാണെങ്കിൽ നമുക്ക് വെള്ളം ഉള്ള ഒരു പ്രദേശത്താണ് സാധാരണ നമ്മൾ നെൽകൃഷി തുടങ്ങുന്നത്. മഴയൊക്കെ ആശ്രയിച്ചാണ്, മൺസൂൺ ഡിപ്പെൻഡന്റ് ഒരു ഫീൽഡ് പ്രിപ്പറേഷനാണ് നെൽകൃഷിയിൽ വരുന്നത്. അപ്പം നമ്മൾ കള കിളിപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് വെള്ളം വലിച്ചു കളഞ്ഞു, വെള്ളം കിടന്ന കള കിളിക്കില്ല. അപ്പൊ വെള്ളം വലിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ കള കിളുക്കാൻ അനുവദിക്കുക. ഈ കിളുത്ത കളകളെ വെള്ളം കയറ്റി മുക്കിയാൽ സാധാരണ നെല്ലിലുള്ള എല്ലാ കളകളും നശിച്ചു പോകും. ഒരു രണ്ടാഴ്ച ഒരു രണ്ടടി വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരടി ഒന്നര അടി വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകും. പക്ഷേ ഈ കിളുത്ത് വന്നിരിക്കുന്നത് വരുന്നല്ലാണെങ്കിൽ നമ്മൾ ഈ കള കിളിപ്പിക്കുന്ന പ്രക്രിയയിൽ വെള്ളം കയറ്റിയിട്ട് അത് നശിച്ചു പോകില്ല. അതിനെ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചതിന് ശേഷം വെള്ളം കയറ്റി മുക്കിക്കളയാം. അതായത് നിലമൊരുക്കലിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മണ്ണിലുള്ള കളവിത്തുകളെ നശിപ്പിച്ച് കളയുന്ന പ്രക്രിയയാണ് ഈ സ്റ്റേൽ സീഡ് ബെഡ് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോൾസ് സീഡ് ബെഡ് നമ്മൾ ഉണ്ടാക്കുക, ആ സീഡ് ബെഡിൽ നിന്ന് ഈ കളകളെ കിളിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. അതിനെ നമ്മൾ കളനാശിനി അഴിച്ച് നശിപ്പിച്ച് കളഞ്ഞ് പിന്നെ വെള്ളം കയറ്റിയിട്ട് വെള്ളം വലിച്ച് നേരെ വിതയിലേക്ക് പോവുക. അപ്പൊ നമുക്ക് മണ്ണിൽ നിന്നുള്ള ആ കളവിത്തുകൾ കിളുത്തു വരുന്നതിനെ നല്ലൊരു ശതമാനത്തിനെ കുറയ്ക്കാൻ സാധിക്കും. എല്ലാം പോകുന്നല്ല, എന്നാലും ഒരു 50% റിഡക്ഷൻ ഇതിൽ നിന്ന് തന്നെ സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഈ കള നിയന്ത്രണത്തിന് വേണ്ടി സ്ഥലം ഒരുക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മേഡം പറഞ്ഞല്ലോ, അതെല്ലാം പാലിച്ച് നമ്മൾ സ്ഥലം ഒരുക്കി നെൽവിത്തൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും കളകൾ വരാൻ നേരം അതിനെ നിയന്ത്രിക്കും
0: അപ്പം നെല്ലില് നല്ല രീതിയിൽ ഒരു കള കിളിപ്പിക്കൽ നടത്തിയ ഒരു നിലത്തില് സാധാരണഗതിയിൽ കളകൾ കുറവായിരിക്കും. അപ്പം വിതച്ച് ഒരു 12 ദിവസം ആവുമ്പം നമുക്ക് നെൽപ്പാടങ്ങളിൽ കളയുള്ള ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളപ്രയോഗത്തിലേക്ക് പോകാം. അതല്ല, കളകളുണ്ടെങ്കിൽ കളകളെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമേ വളം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വളം കളയായിരിക്കും എടുക്കുന്നത്. അപ്പൊ കളനിയന്ത്രണം സാധാരണഗതിയിൽ നമ്മൾ വിതച്ച 15 ദിവസത്തിനുള്ളിലാണ് ആദ്യത്തെ കളനാശിനി പ്രയോഗം പറയുന്നത്. അതല്ല, നമ്മൾ നില നന്നല്ല രീതിയിൽ ഒരുക്കാൻ പറ്റിയില്ല, വിതച്ച് വിത്ത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ധാരാളം കളകൾ മുളച്ചു വരുന്നു. നമ്മൾ ഈ മുട്ടുസൂചി പരുവത്തിൽ ഏതാണെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ കളകൾ മുളച്ചു വന്നിരിക്കുക നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ പ്രീ എമർജന്റ് ഹെർബിസൈഡ് എന്ന് പറയുന്നത്. അതായത് നെല്ല് പൊങ്ങി മുന്നേ തന്നെ നെല്ലിന്റെ ഒരു പിൻഹെഡ് സൈസിൽ തന്നെ ഒന്നെങ്കിൽ പ്രീ എമർജന്റ് ഹെർബിസൈഡോ അങ്ങനെയുള്ള കളനാശിനികളോ അല്ലെങ്കിൽ ഏർലി പോസ്റ്റ് എമർജൻ, അതായത് പൊങ്ങി വരുന്നതിന് 15 ദിവസം ആകുന്നതിന് മുന്നേ തന്നെ 10 ദിവസത്തിനുള്ളിൽ അടിക്കാവുന്ന ഏർലി പോസ്റ്റ് എമർജന്റ് ഹെർബിസൈഡ്സോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു രീതി

0: കേരളത്തിലെ വ്യാപകമായിട്ട് നടക്കുന്നില്ല. കാരണം പിന്നീടും ഒരു ഹെർബിസൈഡ് ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഒരു 25th ഡേയിൽ വേണ്ടി വരുന്നത് കൊണ്ടാവാം. പിന്നെ കർഷകർ അതിനോട് യൂസ് ടു അല്ല. നമ്മുടെ ഇവിടുത്തെ പ്രധാന പ്രാക്ടീസ് എന്ന് പറയുന്നത് വിതച്ച് 15-ാം ദിവസം കളനാശിനി പ്രയോഗം നടത്തുക. കളനാശിനി അടിക്കുമ്പോൾ നന്നായി വെള്ളം വറ്റിച്ച് ഏക്കറിന് ഒരു 120 ലിറ്റർ വെള്ളമെങ്കിലും ഉപയോഗിക്കണം. അത് നാപ്സാക് സ്പ്രെയർ തന്നെ ഉപയോഗിക്കുക, പവർ സ്പ്രെയർ ഉപയോഗിക്കാതിരിക്കുക. കളനാശിനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 4 മുതൽ 5 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടണം, അല്ലെങ്കിൽ മഴ പെയ്യാൻ പാടില്ല. അത് സ്പ്രേ ചെയ്തത് ഇലയിൽ നിന്നും ഒലിച്ചു പോകരുത്. കളനാശിനി പ്രയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂറിന് ശേഷം വെള്ളം കയറ്റി ഫ്ലഡ് ചെയ്യിക്കുക. അത് ഓലത്തുമ്പ് വരെ കയറ്റി വെള്ളം ഇടാം. ഒരു 3/4 അടി, 1/2 അടിയോ 3/4 അടിയോ വെള്ളം കയറ്റി മുക്കാം. അപ്പം ഈ കളകളെല്ലാം നശിച്ചോളും. ഈ വെള്ളം നമ്മൾ ഒരു 4 ദിവസം ഇട്ടതിന് ശേഷം 4-ാം പൊക്കം വൈകുന്നേരം മാത്രമേ വെള്ളം വലിച്ചു കളയാൻ പാടുള്ളൂ. ഇതാണ് കളനിയന്ത്രണം നല്ല രീതിയിൽ കിട്ടാനായിട്ട് കളനാശിനി ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത്.
1: കറക്റ്റ്. ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന കളനാശിനി എന്ന് പറഞ്ഞാൽ അത് ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും, എല്ലാ ഇനം കളങ്ങളെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള കളനാശിനി ആയിരിക്കണം.
0: അങ്ങനെയും കളനാശിനികൾ ഇപ്പം മാർക്കറ്റിലുണ്ട്, എല്ലാ കളകളെയും.
1: പൊതുവെ ഇവിടെ കർഷകർ ഉപയോഗിക്കുന്നതോ?
0: ഇപ്പം നെൽകൃഷിയിലെ കർഷകർക്ക് ശാസ്ത്രീയമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ കുട്ടനാടൻ കർഷകരൊക്കെ ആണെങ്കിൽ അവർ ഇന്ന കളകൾക്ക് ഇന്ന കളനാശിനി എന്ന് വരെ കർഷകരിലേക്ക് എത്തിയിട്ടുണ്ട് ആ മെസ്സേജൊക്കെ. ഇപ്പൊ കവടയാണ് കൂടുതലുണ്ടെങ്കിൽ ഗ്രാസി വീഡിസൈഡ്സ്, അതായത് പുല്ലുവർഗ്ഗങ്ങളെ മാത്രം നശിപ്പിക്കുന്ന കളനാശിനി ഉപയോഗിക്കും. അതല്ല സെഡ്ജസ് ആണ്, മുത്തങ്ങ വർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന. അതായത് മാർക്കറ്റിൽ ഇപ്പം യഥേഷ്ടം കളനാശിനികളുണ്ട്. ഏത് കളയ്ക്ക് ഏത് കളനാശിനി എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതുണ്ട്. അപ്പം പുല്ലുവർഗ്ഗ കളകളെ മാത്രം നശിപ്പിക്കുന്നതിനേക്കാളും കോസ്റ്റ്ലി ആയിരിക്കും, വില കൂടുതലായിരിക്കും ബ്രോഡ് സ്പെക്ട്രത്തിന്. അതല്ല ഇപ്പൊ ഒരു കർഷകന് എല്ലാ കളകളും ഉണ്ട്, അപ്പൊ അയാൾക്കൊരു ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡിലേക്ക് പോകാം. അപ്പം കോസ്റ്റ് അനുസരിച്ചും
1: എന്തായാലും നമുക്ക് കോസ്റ്റ് അനാലിസിസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
0: കളകളെ മനസ്സിലാക്കി കളനാശിനി പ്രയോഗം നടത്തുക എന്നുള്ളത്. അങ്ങനെയുള്ള ഇപ്പൊ ന്യൂ ജനറേഷൻ മോളിക്യൂൾസ് ഒക്കെ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
1: അപ്പൊ ഈ 15 ദിവസം അല്ലെങ്കിൽ 25 ദിവസം കഴിഞ്ഞ് നമ്മൾ കളനാശിനി ഉപയോഗിച്ച് കളനിയന്ത്രണം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മേഡം ആദ്യം സൂചിപ്പിച്ചില്ല, ഒരു 45 ദിവസം വരെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ പീരീഡ് എന്ന്. പിന്നെ അതിന്റെ അകത്ത് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ?
0: അത് സാധാരണഗതിയിൽ 120 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പം 10 ലോഡ് നാപ്സാക് സ്പ്രെയറിന്റെ 10 കുറ്റിപ്പമ്പുകൾ ഉപയോഗിക്കും വരുന്നുണ്ട്. അത് മിക്കവാറും കർഷകരെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കളനിയന്ത്രണം പൂർണ്ണമായിട്ടും വരില്ല. അപ്പം വിതച്ചു കഴിഞ്ഞ് ഒരു 30 ദിവസം ആകുമ്പം എട പോക്കുന്ന ഒരു രീതിയുണ്ട്, അതായത് പഴുത് വരുന്നിടത്ത് ഞാറ് പിടിപ്പിക്കുക. അപ്പൊ ആ എട പോക്കുന്ന സമയത്ത് ബാക്കി വരുന്ന കളകളെ കുറി പറിച്ചു കളയുന്ന ഒരു രീതി കർഷകരുടെ ഇടയിലുണ്ട്. അത് കൂടുതലും സംഭവിക്കുന്നത് കളനാശിനി ഉപയോഗിച്ചുള്ള കളനിയന്ത്രണം 100% ഇഫക്റ്റീവ് ആകാത്തത് വെള്ളം ഉപയോഗിക്കാത്തതുകൊണ്ട്. മിക്കവാറും പാടശേഖരങ്ങളിലെ കളനിയന്ത്രണം നല്ല രീതിയിൽ കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ്, വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ടാണ്.
1: അത്രയും മാൻ പവർ വേണം. അതുകൊണ്ട്
0: പിന്നെ തൊഴിലാളികളുടെ ലഭ്യത കുറവും, തൊഴിലാളികളെ അടിച്ചു കൊടുക്കാനായിട്ടുള്ള താല്പര്യക്കുറവും. ഇപ്പം തൊഴിലാളികളെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കർഷകരെടുത്ത 120 ലിറ്റർ എന്ന് പറയുമ്പോഴും കർഷക തൊഴിലാളികളാണ് ഇത് 120 ലിറ്റർ അടിച്ചു കൊടുക്കേണ്ടത്. 15 ലിറ്ററിന്റെ ബാറ്ററി സ്പ്രെയർ ഒക്കെ വന്നിട്ടുണ്ട്. അത് കർഷക തൊഴിലാളികൾക്ക് അവരുടെ ആ ഡ്രഡ്ജറി കുറയ്ക്കാനായിട്ട്, അവരുടെ ആയാസം കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 15 ലിറ്ററിന്റെ ആണെങ്കിൽ ഏകദേശം ഒരു 6 കുറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ 100 ലിറ്ററിനോട് അടുത്ത് വരുന്നുണ്ട്. അത്രയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
1: ഓക്കെ, ഡോക്ടർ നുമി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെല്ലില് കളനിയന്ത്രണം എങ്ങനെ ചെയ്യുന്നു, ഇതിന്റെ പ്രാധാന്യം എന്തുവാ, ഏതൊക്കെ കളകളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്ന് വളരെ നന്ദി.
0: താങ്ക് യു.
2: നെൽകൃഷിയിലെ കളനിയന്ത്രണം. മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമ്മി ജോസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: അടുത്തതായി നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി? അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ
1: ഓമയ്ക്ക, കപ്ലങ്ങ, പപ്പായ തുടങ്ങി നിരവധി പേരുകളിൽ അറിയപ്പെടുന്നതും പോഷക ഔഷധമൂല്യ പ്രാധാന്യമുള്ളതുമാണ് പപ്പരക്കായ, അല്ലെങ്കിൽ ഓണാട്ടുകരയിലെ ഭാഷയിൽ പറഞ്ഞാൽ ഓമക്കായി. ഇതുപയോഗിച്ചുള്ള തോരനും എരിശേരിയും കേരളദേശത്ത് ആകെ പ്രസിദ്ധമാണ്. എന്നാൽ ഓടനാടിന്റെ മാത്രം തനത് വിഭവമായി ഓമയ്ക്ക് അവിയലുണ്ട്. ചെറുചേമ്പിന്റെ കിഴങ്ങ്, വെട്ടുചേമ്പിന്റെ താൾ, നീളത്തിൽ നുറുക്കിയ പപ്പായ എന്നിവ ചേർത്ത പ്രത്യേക അവിയൽ ഓടനാടിന്റെ തനത് പാചകകലയാണ്. പപ്പായയുടെ ചവർപ്പ് ചേമ്പ് താളിന്റെ മാധുര്യം ഒഴിവാക്കുന്നു. നാരടങ്ങിയ താളും പപ്പായയിലെ പെപ്പീനും ചേർന്ന് ചേമ്പിന്റെ കിഴങ്ങിലെ ദഹനവിഷമവും വിഷാംശവും പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. നല്ല രീതിയിൽ തുറന്നു വേവിച്ചാൽ കിഴങ്ങ് വർഗത്തിന്റെ വിഷാംശം വിഘടിച്ചു പോകുന്നു. മണ്ണാറശാല പൂയത്തിന് അത്താഴത്തിന് വയ്ക്കുന്ന മരുന്ന് മുളൂക്ഷ്യത്തിലും ഓടനാട്ടിലാകമാനമുള്ള കന്നിയഞ്ചിന്റെ കഞ്ഞിക്കും മറ്റും തയ്യാറാക്കുന്ന അസ്ത്രത്തിലും പപ്പായ അവിഭാജ്യ ഘടകമാണ്. ഉദരകൃമികളെയും അതുപോലെ ദഹിക്കാതെ വയറ്റിലടിഞ്ഞുകൂടുന്ന കുടിശിഖ മാലിന്യങ്ങളെയും നശിപ്പിക്കുവാൻ പപ്പായ സഹായിക്കുന്നു. പപ്പായ ചേമ്പ് താൾ കിഴങ്ങവിയൽ രുചികരവും ആരോഗ്യപ്രദായകവുമാവുന്നു. വലിയ ചേമ്പിന്റെ താൾ വറുത്തരച്ച് പുളിങ്കറിക്ക് മാറ്റുകൂട്ടുന്നു. പഴമക്കാർ വേവിച്ചതിനു ശേഷമാണ് പപ്പായയുടെ തൊലി ചെത്തിക്കളയുന്നത്.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് അടുത്തതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശ്രദ്ധിക്കൂ.
3: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളം ഇറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 മില്ലി ഫ്ലൂബെൻഡയമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗം വരാതിരിക്കുന്നതിന് 1 പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വാഴയിൽ ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യുകയും വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലക്കവിളിൽ ഒഴിക്കുക. സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം.

സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലുംവീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു ഹെക്ടർ സ്ഥലത്ത് എത്ര റബ്ബർ തൈകൾ നടാനാകും? ശരിയുത്തരം ഇതാണ്, ഒരു ഹെക്ടർ സ്ഥലത്ത് റബ്ബർ ബോർഡിന്റെ ശുപാർശ അനുസരിച്ച് 420 മുതൽ 500 വരെ തൈകൾ നടാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നി പരിപാടിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വേടും സമാപിക്കുന്നു.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് രമേശൻ നായരുടെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഹലോ മൈ ഡിയർ റോങ് നമ്പർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. ശങ്കർ മഹാദേവനും ശ്വേതയും പാടിയ ഗാനം ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്.

0: സമയം 8 മണി.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചുകാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ

0: സൂക്തം, ശ്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീമഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിൽ പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4303 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രേക്ഷോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം നാടോടിക്കാറ്റ്.

0: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ലവ് സ്റ്റോറി.
1: Good evening, ladies and gentlemen. Hope you will enjoy this song and this whole evening.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശ സുരഭിയിൽ തുടർന്ന് കേൾക്കാം.
1: This is Akashwani, Anandapuri FM 101.9.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.